ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53:24. ഇന്ന് ശകവർഷം 1948 ആഷാഢം 2, കൊല്ലവർഷം 1201 മിഥുനം 9, 2026 ജൂൺ 23 ചൊവ്വാഴ്ച. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി 103.6 റിയൽ FM പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് AK ദിനേശൻ.
2: ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന സ്ഥാവര ജംഗമ വസ്തുക്കളിൽ അനാവശ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഒന്നുമില്ല. എങ്കിലും പലപ്പോഴും പലതും അനാവശ്യം എന്ന് നാം പറയാറുണ്ട്. ഒരാൾക്ക് അനാവശ്യമെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് ആവശ്യമായിരിക്കും. അപ്പോൾ ആവശ്യവും അനാവശ്യവും എല്ലാം ആപേക്ഷികമാണ്. ചില ജീവികളെ കാണുമ്പോൾ നമ്മളിൽ പലർക്കും അറപ്പും വെറുപ്പും തോന്നും. വാസ്തവത്തിൽ അങ്ങനെ തോന്നാൻ പാടില്ല. ഈ ഭൂമിയിലെ ജീവിതം മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണെന്നാണ് പലരുടെയും ധാരണ. ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. പണ്ട് ഒരു രാജാവ് ഒരു എട്ടുകാലിയെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തൊരു സൃഷ്ടിയാണിത്, ഇതിനെ കൊണ്ട് എന്താണ് ഒരു പ്രയോജനം, ഇത്തരം അനാവശ്യ ജീവികളെയൊക്കെ കൊന്നൊടുക്കണം. ഇത് പറഞ്ഞ രാജാവിന് കുറേ നാൾ കഴിഞ്ഞ് ഒരു യുദ്ധത്തിൽ തോറ്റോടേണ്ടി വന്നു. ശത്രുക്കൾ പിന്തുടരുന്നതറിഞ്ഞ് രാജാവ് കാട്ടിൽ കണ്ട ഒരു ചെറിയ ഗുഹയിൽ കയറി ഒളിച്ചു. പെട്ടെന്ന് അവിചാരിതമായി

0: ഒരെട്ടുകാലി ആ ഗുഹാമുഖം വലകെട്ടി മൂടി. ഭടന്മാർ രാജാവിനെ തേടിയുള്ള സഞ്ചാരത്തിൽ ആ ഗുഹയുടെ മുന്നിലെത്തി. രാജാവ് ആ ഗുഹയിൽ ഉണ്ടാകുമോ എന്നൊരു ഭടൻ സംശയം ഉന്നയിച്ചപ്പോൾ മറ്റുള്ളവർ അത് തിരുത്തി. രാജാവ് അതിൽ കയറിയാൽ ഗുഹാമുഖത്ത് എട്ടുകാലി വലയുണ്ടാവില്ലെന്ന് അവർ പറഞ്ഞു. ഗുഹ കാര്യമാക്കാതെ ഭടന്മാർ പോയപ്പോൾ രാജാവിന് ആശ്വാസമായി. വാസ്തവത്തിൽ എട്ടുകാലിയാണ് തന്നെ രക്ഷിച്ചതെന്ന് രാജാവിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ചിന്തിച്ചു, അനാവശ്യമായി ഒന്നുമില്ല, ഈ ജീവി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കഥ കഴിഞ്ഞേനെ. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം നിലനിന്നിരുന്ന കാലത്ത് ആയുർവേദ പഠനം പൂർത്തിയാക്കിയ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനെ സമീപിച്ച് ഇങ്ങനെ ചോദിച്ചു, ഗുരു, അങ്ങയ്ക്ക് ഗുരുദക്ഷിണ തരാൻ അതിയായ ആഗ്രഹമുണ്ട്, എന്താണ് ഞാൻ നൽകേണ്ടത്? ഗുരു പറഞ്ഞു, അങ്ങനെയൊരു ദക്ഷിണ എനിക്ക് ആവശ്യമില്ല. ശിഷ്യൻ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ശരി, ഉപയോഗശൂന്യമായ ഒരു ചെടി കൊണ്ട് തന്നാൽ മതി. എത്ര നിസ്സാരമായ ദക്ഷിണയാണ് ഗുരു ആവശ്യപ്പെട്ടത് എന്ന് ചിന്തിച്ച് ചെടി തിരഞ്ഞ് ശിഷ്യൻ കാടും മേടും അലഞ്ഞു നടന്നു. അന്വേഷിക്കുമ്പോൾ എല്ലാ ചെടിക്കും ഓരോ ഗുണമുണ്ട്. ഏതാനും മാസത്തെ അന്വേഷണത്തിന് ശേഷം നിരാശനായ ശിഷ്യൻ ഗുരുവിനെ സമീപിച്ച് പറഞ്ഞു, ഗുരു, ക്ഷമിക്കണം, ഉപയോഗമില്ലാത്ത ഒരു സസ്യവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശിഷ്യൻ്റെ തലയിൽ കൈവച്ച് ഗുരു പറഞ്ഞു, കുഞ്ഞെ, ഈ അറിവാണ് വലുത്. ഉപയോഗശൂന്യമായി പ്രകൃതിയിൽ ഒന്നും തന്നെ ഇല്ല.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എ.കെ. ദിനേശൻ. FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമലാമേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉണ്ട്. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ച പ്രവർത്തനം അനിവാര്യമാണെന്ന് ഇതു സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. കോഴിക്കോട് നിപ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലെ പ്രദേശങ്ങളിൽ നിന്ന് ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രൊജക്റ്റാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ കോഴിക്കോട് കുതിരവട്ടത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ക്ഷയരോഗ കേന്ദ്രം OP താൽക്കാലികമായി ബീച്ചിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലെ പുകയില വിമുക്ത ചികിത്സാ കേന്ദ്രത്തിലാണ് OP പ്രവർത്തിക്കുക. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഒരു മാസം നീണ്ട കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ തൃക്കലശാട്ടോടെ സമാപിക്കും. ചതുശതങ്ങളിൽ അവസാനത്തെ അത്തം ചതുശതം ഇന്ന് നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:10 കാവ്യാഞ്ജലി, കുങ്കുമ പ്രഭാതം ഇടശ്ശേരിയുടെ കവിത, ആലാപനം അനഘ ജെ കോലത്ത്. 6:15 പ്രഭാത വന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരിസൺസ് ചായ ഹാപ്പി ജേണി, പരിസൺസ് ലിബർട്ടി സൺഫ്ലോർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം, ഒരു തെരുവിന്റെ കഥ.

7:15 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. 7:20 സൈമൺ സൈ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം, സഹപ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മോൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 8:45 ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 9:20 ഗാനോപഹാരം കേൾക്കാം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം സ്പോൺസേഡ് പരിപാടി. 9:30 കയ്യൊപ്പ്, ആർ മോഹനൻ പങ്കെടുക്കുന്നു. 10:02 10:25 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 12:40 എവർ ഗ്രീൻ ട്യൂറ്റ്സ്. 1:02 ഗാനോത്സവം. 2:15 തുടർ നാടകം. ഉച്ചയ്ക്ക് 2:30 ഗസൽ. 3:02 യുവർ ചോയ്സ്. 4:02 മ്യൂസിക് മിക്സ്. 4:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 5:02 കോളിവുഡ് ഹിറ്റ്സ്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:02 6:40 ഗാനക്കേളി. 7:02 എവർ ഗ്രീൻ ട്യൂറ്റ്സ്. 7:35 ലളിത ഗാനങ്ങൾ കേൾക്കാം. രാത്രി 8:02 ആർട്ട് കഫേ, തുടർന്ന് സുവർണ മലരുകൾ. 9:15 ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. 9:30 ചലച്ചിത്ര ഗാനങ്ങളാണ്. 10:02 രഞ്ജിനി. റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: ഇടശ്ശേരിയുടെ കുങ്കുമപ്രഭാതം എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് അനഘ ജെ കോലത്ത്.
1: കാവ്യാഞ്ജലി.

0: പ്രഭാത വന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരത്തിൽ കാവ്യമേള എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും പീലയിലെയും പാടിയത്. വയലാറിന്റെ വരികളാണ്, ദക്ഷിണമൂർത്തിയുടെ സംഗീതവും.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: വയലാറും എം എസ് ബാബുരാജും ഒരുക്കി ജാനകിയും എ കെ സുകുമാരനും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം കടത്തുകാരൻ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്, ചിത്രം കൂട്ടുകുടുംബം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ.

0: ആൻഡ് ഇടപാൾ.
1: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
2: ഇന്ന് കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അളകാപുരിയിൽ സെറീന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷ, മാനവ സുരക്ഷ എന്നീ വിഷയത്തിൽ പ്രഭാഷണം ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ബിബി മാത്യു സംസാരിക്കുന്നു. ഇന്ന് 3:30. ഇന്ന് 4 മണിക്ക് ബീച്ച് ഓപ്പൺ സ്റ്റേജ് പരിസരത്ത് ലോക ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒളിമ്പിക് റൺ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ നിർവഹിക്കുന്നു. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയം അങ്കണത്തിൽ ഞാറ്റുവേലമേള ഇന്ന് 10 മണിക്ക്. KCB പെൻഷനേഴ്സ് കൂട്ടായ്മ ജില്ലാ പ്രതിനിധി സമ്മേളനം ഇന്ന് 10 മണിക്ക്. ഇന്ന് കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. ഇതോടനുബന്ധിച്ച് പത്മ അവാർഡ് ജേതാക്കളുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് ആകാശവാണി പീപ്പിൾസ് പത്മ ഓൺ ആകാശവാണി എന്ന പരമ്പരയുടെ ഭാഗമായി പ്രത്യേക പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 9:10 മുതൽ ആകാശവാണി ഗോൾഡിൽ പരിപാടി കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലും ന്യൂസ് ഓൺ എയർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമാകും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വരും നൂറ്റാണ്ടുകളിൽ രാജ്യത്തിന്റെ ഭാവിക്ക് അടിത്തറയായിരിക്കുന്നത് നിലവിലെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
7: രാഷ്ട്രം ആദ്യമെന്ന തത്വത്തോട് ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ആഗോള നേതാക്കളും ശരിവച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ 1000 വർഷത്തേക്ക് ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ്. ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനത്തിൽ 45,000 ഗ്രാമങ്ങളിലേക്ക് മൊബൈൽ കണക്ട്

0: ആക്ടിവിറ്റി വ്യാപിപ്പിച്ചു. ഏകദേശം 75,000 ബാങ്കിംഗ് കറസ്പോണ്ടന്റുകളും 6,000-ലധികം പോസ്റ്റ് ഓഫീസുകളും സ്ഥാപിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മാവോയിസ്റ്റ് ഭീകരത ഇപ്പോൾ അന്ത്യശ്വാസം വലിക്കുകയാണ്. ഭരണഘടന സംരക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നവർ അധികാരത്തിലിരുന്നപ്പോൾ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭരണഘടനയുടെ പേരുപയോഗിച്ചതിന് ആളുകളെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവമുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാൻ, മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണ്. മധ്യവർഗത്തിന് അനുകൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പരാമർശിക്കവേ നികുതി ഇളവ് നടപടികൾ നികുതിരഹിത വരുമാന പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 500,000 പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാപ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ നേട്ടം കൈവരിക്കുന്നതിൽ സഹകരിച്ച എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളെയും കേന്ദ്ര മന്ത്രാലയം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഇത് സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. ഇത് വിശദമായി പരിശോധിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഡെങ്കിപ്പനിയുൾപ്പെടെ പകർച്ചവ്യാധികൾ കൂടുതൽ വ്യാപകമാകാൻ സാധ്യത കണക്കിലെടുത്ത് അടുത്ത 3 മാസം സംസ്ഥാനത്തുടനീളം കൊതുക് നശീകരണ, മാലിന്യ സംസ്കരണ, ശുചീകരണ തീവ്രയജ്ഞം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പകർച്ചപ്പനി വ്യാപന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ചർച്ച നടത്തി വിവിധ ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ സന്ദർശിച്ച് സമിതി വിശദമായ റിപ്പോർട്ട് പിന്നീട് നൽകും. ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി PSC റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് പുതിയ ഹജ്ജ് നയം പുറത്തിറക്കി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൻ ആപ്പ് ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5-വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലഹരി ഉപയോഗത്തിൽ നിന്ന് പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ സൈക്ലിംഗ് ബൈ ദ സീ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര കായിക യുവജനകാര്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അല്പസമയത്തിനകം സൈക്ലിംഗ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് വൈകിട്ട്

0: വൈകിട്ട് 4 മണി മുതൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും.
1: അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. ഡാലസിൽ എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ഐയിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 3 ഗോളിന് ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ഐയിൽ മറ്റൊരു മത്സരത്തിൽ ന്യൂയോർക്കിൽ നോർവെ സെനഗലിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ രാവിലെ 8:30 ജോർദാൻ അൾജീരിയയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഓസ്ട്രിയക്കെതിരെ 9-ാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി പുറത്തേക്കടിച്ച് ഉറപ്പിച്ച ഗോൾ പാഴാക്കിയപ്പോൾ ഈ ദിവസം മെസ്സിക്കൊപ്പമല്ലെന്ന് ഫുട്ബോൾ ലോകം ഉറപ്പിച്ചു. പക്ഷേ കാര്യങ്ങൾ മാറി മറയാൻ 30 മിനിറ്റുകൾ മതിയായിരുന്നു. ഗോൾ ദാഹവുമായി അർജന്റീനൻ മുന്നേറ്റക്കാർ ആസ്ട്രിയൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്തതോടെ മെസ്സിയുടെ ചരിത്ര ഗോൾ പിറന്നു. 38-ാം മിനിറ്റിൽ ഓസ്ട്രിയൻ വലകുലുക്കി ഡാലസ് സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി ഫുട്ബോളിലെ മെസ്സിക ലോകകപ്പിൽ തന്റെ 17-ാം ഗോൾ സ്വന്തമാക്കി. ഗോൾ മടക്കാൻ ആസ്ട്രിയ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ കളിയുടെ വേഗം തണുപ്പിച്ച് പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് അർജന്റീന ആസ്ട്രിയൻ മുന്നേറ്റത്തിന്റെ മുന്നോടിച്ചു. ഒടുവിൽ അവസാന മിസ്സിന് തൊട്ടുമുമ്പ് ആസ്ട്രിയൻ പ്രതിരോധ കോട്ടകളെ ഭേദിച്ച് മെസ്സി ഒരിക്കൽ കൂടി പന്ത് വലയിലെത്തിച്ചു. സ്കോർ 2-0. ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സി ഗോൾ നേട്ടം 18-ആയി ഉയർത്തിയ ചരിത്ര നിമിഷമായിരുന്നത്.
1: FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7:00 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
4: പരിസൻസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും നിലവിൽ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
3: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
6: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
7: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
9: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
10: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
3: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
11: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും ഇന്നലെ ലാഭത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 291 പോയിന്റ് കൂടി 75,094, നിഫ്റ്റി 81 പോയിന്റ് കൂടി 24,102 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഉയരുന്നു. സ്വർണവില ഉയരുന്നു. ഗ്രാമിന് 175 രൂപ വർദ്ധിച്ച് 13,565 രൂപയും പവന് 1,400 രൂപ വർദ്ധിച്ച് 1,08,500 രൂപയുമായി.
11: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത,
12: പോഷകങ്ങളുണ്ട്.

0: ഞങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
0: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ,
5: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ,
5: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
0: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

2005 റിലീസ് ചെയ്ത അനന്തഭദ്രം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. പ്രകൃതിയും പ്രണയവും ഭക്തിയും ഒരുമിച്ച് ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം MG രാധാകൃഷ്ണൻ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം,
4: തുറസിന്റെ തുറമുഖങ്ങൾ.
3: സമർപ്പിക്കുന്നത്
1: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961203365.
5: നിങ്ങളുടെ വീടിനെ സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
1: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
5: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
1: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
4: ഒരു തെരുവിന്റെ കഥ.
6: മിഠായി തെരുവിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി സെയിൽസ്മാനാണ് ഷെയ്ഖ് ഉസ്മാൻ. അതും ഒരൊറ്റ കടയിൽ, മെട്രോ സ്റ്റോഴ്സ്. തലമുറകൾ മാറുമ്പോഴും സാഹിബ് എന്ന് അടുപ്പമുള്ളവർ വിളിക്കുന്ന അദ്ദേഹത്തിന്റെ സേവന തൽപരതയും തൊഴിൽ സമർപ്പണവും അചഞ്ചലമായി തുടരുന്നു. മിഠായി തെരുവിൽ എത്തും മുൻപ് കോഴിക്കോട് വലിയങ്ങാടിയിലെ പിതാവിന്റെ തുണിക്കടയിൽ ജോലി ചെയ്ത കാലവും കച്ചവടത്തിന് വരുന്ന അറബികളുമായുള്ള സംസർഗവും അദ്ദേഹത്തിന്റെ ഓർമ്മകളിലുണ്ട്. മാറുന്ന കോഴിക്കോടിന്റെ ഉമ്മറത്ത് മാറാത്ത ഒരാൾ ഷെയ്ഖ് ഉസ്മാൻ, തന്റെ ജീവിതകഥയുമായി നമ്മൾക്കൊപ്പം.
7: എന്റെ ഫാദർ ആദ്യം ബിസിനസ് ആയിരുന്നു, അതിൻ്റെ ശേഷം മെട്രോന്റെ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഫാദർ എന്നെ അറിയും. ആ ഷോപ്പിൻ്റെ ഒഴിവാക്കിയതിൻ്റെ ശേഷം അങ്ങേര് എൻ്റെ അടുത്ത് ഷോപ്പിൽ വന്നോളാം പറഞ്ഞാണ്. അങ്ങനെയാണ് ഞാൻ ഒരു 40 കൊല്ലമായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 75 വയസ്സ് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സർവീസുള്ള ആൾ ഞാനാണ്. പിന്നെ ബിസിനസ്സിൽ തന്നെയുണ്ടെങ്കിൽ കച്ചവടത്തിൽ മുമ്പ് അറബീസിടം വരല് കൂടുതൽ വരലുണ്ട്. ഇവിടെ കോഴിക്കോട് ഇവിടെ ഹാർബറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാണ്. അന്ന് മുതലുള്ള ഇതിൽ ഞാൻ അറബി സംസാരിക്കും. അറബി അവർ പറയുന്ന രീതിയിൽ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റും. സംസാരിക്കുന്നതുകൊണ്ട് ഇപ്പോഴും നമ്മളെ മാനേജിങ് പാർട്ട്നേഴ്സും പാർട്ട്നേഴ്സും എന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. എൻ്റെ പേര് ശരിക്ക് ഷെയ്ഖ് ഉസ്മാൻ എന്നാണ്, പട്ടാണീസാണ് ഞാൻ. ഒരു ഏകദേശം 4-5 തലമുറേൻ്റെ മുകളിലായിരിക്കും. പക്ഷേ എനിക്ക് ഫാദറിൻ്റെ മാത്രമേ അറിയുള്ളൂ. പഴയത് പ്രകാരം മുമ്പ് ഈ ഹൈദരാബാദ് അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല. ജലീലിൻ്റെ ഫാദർ, സലീമിൻ്റെ ഫാദർ സായിബ് സായിബ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എൻ്റെ റിക്കാർഡിക്കലി നെയിം എല്ലാം ഷെയ്ഖ് ഉസ്മാൻ എന്നാണ്. ഫാദറിൻ്റെ ഷോപ്പ് തുണി ഷോപ്പ് തന്നെയാണ്, അത് ബിഗ് ബസാറിലാണ്, വലിയങ്ങാടിയിലായിരുന്നു. അന്ന് മെയിൻ ബിസിനസ് ബിഗ് ബസാറിലായിരുന്നു കച്ചവടം. ഈ അറബികളെല്ലാം വന്നാൽ ബീച്ചിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ വലിയങ്ങാടിയിൽ ആണ് ഉണ്ടാവുക. അന്ന് കൂടുതൽ ഷോപ്പുകൾ വലിയങ്ങാടിയിലാണ് ഉണ്ടാവുക. 10-35 തുണിക്കടകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും മെയിൻ എൻ്റെ ഫാദർ അറബി അറിയുന്നതുകൊണ്ട് ഈ അറബീസ് കംപ്ലീറ്റ് വരുന്നുണ്ട്. സാധനം എടുക്കാൻ നമ്മളെ ഷോപ്പിലായിരുന്നു. ഞാൻ അവിടെ വെച്ചിട്ടാണ് അറബി പഠിച്ചത്. അന്ന് അതേമാതിരി മെട്രോ സ്റ്റോർ എന്ന് പറയുന്നത് പി അബ്ദുള്ള കുഞ്ഞി എന്നുള്ള പേരിലാണ്. അതിൻ്റെ ശേഷം ഒരു 40 കൊല്ലത്തിൻ്റെ മുമ്പാണ് മെട്രോ സ്റ്റോഴ്സ് എന്നുള്ള പേര് ഇട്ടത്. ചെറിയൊരു സിംഗിൾ റൂമായിരുന്നു. ബാക്കിയെല്ലാം ചെറിയ ചെറിയ റൂമുകളായിട്ട് തിരിച്ചതായിരുന്നു. എല്ലാം പല ആൾക്കാരുമായിരുന്നു. പക്ഷേ സിംഗിൾ റൂമാണെന്നുണ്ടെങ്കിലും അന്നും ബിസിനസ് ഉണ്ട്.

0: ആ അതിൽ തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ ഇതെന്നത്. മെട്രോ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഷോൾസിൻ്റെത് മെയിൻ അതാ. ഈ കുറ്റിച്ചിറ സൈഡിൽ നിന്നും പറയുന്നത് തട്ടത്തിൻ്റെ പീടിക എന്നാണ് മെട്രോ എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം താമസിച്ചിരുന്നത് നടക്കാവ് വണ്ടിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചിരുന്നത്, തറവാട് അവിടെയെന്ന്. പിന്നെ അതിൻ്റെ ശേഷം ഫാദറും മദറും എല്ലാം മരിച്ചതിൻ്റെ ശേഷം പലരും പല വഴിക്കായി. ഒരു 10-33 ഷോപ്പുണ്ടായിരുന്നു അന്ന്. അതേമാതിരി കല്യാണപ്പാത്തി വന്നിട്ടുണ്ടെങ്കിൽ എന്നെ മമ്മു എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ ഷോപ്പായിരുന്നു. അവിടെയാണ് ഈ ഉൾനാട്ടിൽ നിന്നെല്ലാം കല്യാണപ്പാത്തി വരുന്നത്. ഇതേങ്ങാതിയിൽ ഈ ബനാറസ് മുണ്ട് തട്ടം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം അത് അന്ന് മെട്രോയിലും ഈ സാധനങ്ങളുണ്ട്. ഇപ്പം നിൽക്കുന്ന അതേ സ്ഥലത്താണ് അബ്ദുൽ കുഞ്ഞിൻ്റെ ഷോപ്പ്. ഒരു 10-30 കൊല്ലം മുമ്പാണ് ഇതേങ്ങാടിയിലെ മുഴുവൻ തുണിക്കടകളും പോയത്. മാറിയിട്ട് എസ് എം സ്ട്രീറ്റ് കുറേ വന്ന്. പക്ഷേ എസ് എം സ്ട്രീറ്റിൽ വന്ന് പഴയ കച്ചവടക്കാർ കുറേ ഉണ്ടായിരുന്നു. അതായത് പലചരക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അടക്ക മറ്റേ കുരുമുളക് എല്ലാം കൊണ്ടുവന്നിട്ട് ഈ വെല്ലങ്ങാടിയിൽ നിന്ന് തന്നെ കട്ട്റോഡ് ഒരു കൊപ്പര ബജാറെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞിട്ട് സാധനങ്ങൾ വെല്ലങ്ങാടിയിൽ നിന്ന് വാങ്ങിയിട്ടാണ് പോവാ. അന്ന് കൂടുതൽ അന്ന് ഷർട്ടിങ് ഒന്നും അങ്ങനെ 60 ഇഞ്ചൊന്നും ഉണ്ടാവില്ല, വെറും 36 ഇഞ്ച് ഷർട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മുണ്ട് മല്ലുമുണ്ട് കൂടുതൽ, പിന്നെ ഡബിൾ മുണ്ട് അത്യാവശ്യം. മല്ലുമുണ്ട് തന്നെ ഉടുക്കാൻ വെള്ളമുണ്ട്. ഇപ്പം അധികം ആൾക്കാരും പ്രായമുള്ള ആൾക്കാരായിട്ടെങ്കിലും എടുത്താലേ ഉള്ളൂ, എല്ലാം ഡബിളും പാൻറ്റും എല്ലാം ആയിപ്പോയി. എസ് എം സ്ട്രീറ്റിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം LIC അത് നിൽക്കുന്നത് ഹജൂർ കച്ചേരി എന്ന് പറഞ്ഞിട്ടാണ്. അത് കലക്ടറേറ്റാണ്, പഴയ മിലിറ്ററീൻ്റെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കലക്ടറേറ്റാണ്. അത് കോടതി എല്ലാം അവിടെ തന്നെയാണ്. പിന്നെ അത് പഴയ മോഡൽ ബിൽഡിംഗ്, മരത്തിൻ്റെ എല്ലാ കൊത്തുപണികളും ഉള്ളതാണ്. അതിൻ്റെ ശേഷവും കലക്ടറേറ്റ് ഒരു 30 കൊല്ലം മുമ്പാണ് ലവണ്ണ ഒഴിവാക്കിയത്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ കോമൺവെൽത്ത്. അന്ന് കോഴിക്കോട് ഏറ്റവും ഫേമസ് ഉള്ളതാണ് കോമൺവെൽത്തിൻ്റെ. എങ്ങനെയാണെന്ന് എൻ്റെ ബെഡ്ഷീറ്റ് ടർക്കി ബാട്ടവൽ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മിഡ് അവിടെ പ്രൊഡക്ഷനാണ്, അതായത് എക്സ്പോർട്ട് ക്വാളിറ്റി. ഇതേങ്ങാടിയിൽ തീരെ ഇപ്പം തുണിക്കട ഇല്ല. പിന്നെ അവിടെ മൊത്തം അരി മറ്റുള്ള സാധനങ്ങളായി. എസ് എം സ്ട്രീറ്റിലും ആദ്യം തുണിക്കടകൾ കുറവായിരുന്നു. ഒന്ന് മെട്രോ, രണ്ടാമത്തെ വിട്ടൽ റാവ്, പിന്നെ എസ് ആനന്ദാജിഷ, രാംസൺസ്, പിന്നെ TK, പിന്നെ പഴയ കണ്ണൂർ ഷോപ്പ്. ഇങ്ങനെയോ മിഠായി തെരുവിൻ്റെ തുണി ഷോപ്പുള്ളൂ, ബാക്കി മുഴുവൻ സ്വീറ്റ്സിൻ്റെ കടകളാണ്. രൂപം ഏകദേശം പഴയ മാതിരി തന്നെ എപ്പോഴും ഉള്ളത്. പഴയ മാതിരി തന്നെ ആ റോഡ് മാത്രം ഇപ്പോൾ ചേഞ്ച് ചെയ്തിരുന്നു. പക്ഷെ അന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ആള് കുറവ്, പിന്നെ തുണി ഷോപ്പുകൾ കുറവ്, പിന്നെ ഈ റോഡുകളെല്ലാം അന്ന് ഓപ്പൺ ആണല്ലോ. നേരെ പോയിട്ട് മാനാഞ്ചിറ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് പോകുന്നുണ്ടാണ്ട്. പഴയ മാനാഞ്ചിറ അതേമാതിരി തന്നെ ഉണ്ട്. അന്ന് ഈ സ്റ്റേഡിയം ഒന്നുമില്ല. പിന്നെ ഫുള്ള് ഫുട്ബോള്, ഈ വേൾഡ് കപ്പിൻ്റെ മാതിരിയുള്ള എല്ലാ കളിയും മാനാഞ്ചിറയിലാണ് വരിക, ഓപ്പണാണ്. പിന്നീടാണ് അത് ഗാലറി എല്ലാം കെട്ടിയിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ ടിക്കറ്റ് എല്ലാം വെച്ചത്. എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും കാണാം. ഞാൻ പഠിച്ചത് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ്. 10th വരെ ആ സമയത്ത് പ്രീ ഡിഗ്രി ഒന്നുമില്ല, ഇൻ്റർമീഡിയറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഡിഗ്രിയാണ്. ഡിഗ്രി അന്ന് യൂണിവേഴ്സിറ്റി ഒന്നുമില്ല കോഴിക്കോട്, കേരളത്തിൽ തന്നെ വളരെ കുറവാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ്. അന്ന് ഫാദറിൻ്റെ കൂടെ തന്നെ ആയതുകൊണ്ട് അതുമാത്രമേ നമുക്ക് അറിയുള്ളൂ. സഹായിക്കുന്നത് ഞാൻ തന്നെ അധികം ഇരിക്കുന്നത്. ഞാൻ അവിടെ വെച്ചിട്ടാണ് ഈ അറബി ലാംഗ്വേജ് എല്ലാം പഠിക്കുന്നത്. പിന്നെ ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറബികൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെ ഏറ്റവും വലിയ ഒരു സ്നേഹിതനുണ്ടായിരുന്നു ആ കാലത്ത്. മുപ്പത് ഇവിടെ ഒരു കോഴിക്കോട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അന്ന് എല്ലാ അറബികളും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും കോഴിക്കോട് കല്യാണം കഴിക്കും. അപ്പോൾ അയാൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നീ പറഞ്ഞോ തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഒരു 2-3 മണിക്കൂർ മുമ്പിലിരിക്കും വൈകുന്നേരം വരെ. ഏത് അറബി രാഷ്ട്രങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് ഞാൻ സംസാരിക്കും. പക്ഷേ എല്ലാ സ്ഥലത്തും കുറച്ച് ലാംഗ്വേജിന് അറബി തന്നെ ആണെങ്കിലും ചില സ്ഥലത്ത് ഭയങ്കര ടഫായിരിക്കും. ഈ സൗദിക്കാർ അറബി പറയുന്നത് ഭയങ്കര നമ്മളെ ഖുറാൻ്റെ ഇത് പ്രകാരമാണ് പറയുക. മറ്റുള്ളതെല്ലാം നമ്മൾ നാടൻ ഭാഷയാണ്. ഇപ്പോൾ നമ്മളിവിടെ നാട്ടിൽ കോഴിക്കോട് തന്നെ ഒരു മലയാളം പറയും, എറണാകുളം പോയിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ചോദിക്കും, നീ എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു, ആരെ കൂടെയാണ് നിന്നത്? ഒരു 19 വർഷം നിൽക്കാണ്ട് നിനക്ക് ഇങ്ങനെ അറബി പറയാൻ പറ്റൂല എന്നറിയും.
1: മിഠായി തെരുവിലെ മെട്രോ സ്റ്റോഴ്സ് എന്ന കടയിൽ 40 വർഷത്തിലേറെ

0: യായി സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഷെയ്ഖ് ഉസ്മാൻ എന്ന സാഹിബിന്റെ ഓർമ്മകളും അനുഭവങ്ങളും തുടർന്ന് കേൾക്കാം അടുത്തയാഴ്ച.
1: ഒരു തെരുവിന്റെ കഥ.

0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം
1: തുറസിന്റെ തുറമുഖങ്ങൾ.
0: സമർപ്പിച്ചത്
2: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
3: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
4: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
5: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
8: അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു. എന്തായിരുന്നു?
9: 1 ലിറ്റർ വെളിച്ചെണ്ണ.
8: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എന്തെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
9: ഏയ് അന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
6: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ,
7: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
10: ബെനീസിയ ബാത്ത്വെയർസ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
11: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
10: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
0: അപൂർവ ഗാനം.

ഹം ദിൽ ദേ ചുക്കേ സനം എന്ന സഞ്ജയ് ബൻസാലി ചിത്രം മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ഇസ്മായിൽ ദർബാർക്ക് നേടിക്കൊടുത്തു. ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിൽ രാജസ്ഥാനി നാടൻ സംഗീതവും ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതവും അതിമനോഹരമായി സമന്വയിപ്പിച്ച ഗാനങ്ങളാണ് അദ്ദേഹം ഒരുക്കിയത്. കവിതാ കൃഷ്ണമൂർത്തി നയിച്ച ഒരു ഗാനം

0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.
3: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
6: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
7: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: ഇനി കാഴ്ച ക്ലിയറാകും.
7: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
8: ആസ് യു സോ, സോ യു റീപ്പ്. വിതച്ചത് കൊയ്യും. ഈ പ്രോവർബിൽ രണ്ട് സോ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ആദ്യത്തേത് എസ് ഒ ഡബ്ല്യു സോ. ഈ പഴഞ്ചൊല്ലിൽ എസ് ഒ ഡബ്ല്യു സോ എന്നാൽ വിതയ്ക്കുക. ഇന്ന് നമുക്ക് രണ്ടാമത്തെ സോ, അതായത് എസ് ഒ സോ എന്ന പദത്തെ പരിചയപ്പെടാം. വാചകങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ ഒരു വാചകത്തിന്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് എസ് ഒ സോ. കാരണം പ്രകടമാക്കാൻ സോ എന്ന പദം സഹായകമാകുന്നു. സോ എന്ന പദത്തെ ഇനി പറയുന്ന അർത്ഥങ്ങളിലെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട്, അതിനാൽ, അങ്ങനെ, ആയതിനാൽ, എന്തിനെന്നാൽ, അതുപോലെ. ആസ് യു സോ, സോ യു റീപ്പ്. എങ്ങനെ വിതയ്ക്കുന്നു അങ്ങനെ കൊയ്യും, അല്ലെങ്കിൽ എങ്ങനെ വിതയ്ക്കുന്നു അതിനനുസരിച്ച് കൊയ്യും. ആസ് യു സോ, സോ യു റീപ്പ്. സിനിമയിൽ കേട്ട ഉപനിഷത് വചനങ്ങൾ ഓർമ്മയുണ്ടോ? ആസ് ഇസ് ദ ഹ്യൂമൻ ബോഡി, സോ ഇസ് ദ കോസ്മിക് ബോഡി. എങ്ങനെയാണോ മനുഷ്യ ശരീരം, അതുപോലെയാണ് പ്രപഞ്ച ശരീരം. ഈ വാചകങ്ങളിൽ സോ ഇന്റെ അർത്ഥം അതുപോലെ, അങ്ങനെ, അതിനനുസരിച്ച് എന്നൊക്കെ പറയാം.

I could not sleep last night, so I'm feeling very tired. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. റോബിൻ ഡസ് നോട്ട് നോ ടു സ്വിം, സോ ഹി ഈസ് സ്കേർഡ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു വാട്ടർ ബോഡീസ്. റോബിന് നീന്താൻ അറിയില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ അയാൾക്ക് ജലാശയങ്ങളിൽ ഇറങ്ങാൻ പേടിയാണ്. ഈ വാചകങ്ങളിൽ അതിനാൽ അല്ലെങ്കിൽ അതുകൊണ്ട് എന്നാണ് സോ. തന്റെ കൂട്ടുകാരി ചിരിക്കാത്തതിനാൽ വിഷമിച്ചിരിക്കുന്ന സുഹൃത്തിനോട് അത് നിസ്സാരവൽക്കരിച്ച് പറയാം. ഷീസ് നോട്ട് സ്മൈലിംഗ് അറ്റ് യു, സോ വാട്ട്. അവള് നിന്നോട് ചിരിക്കുന്നില്ല, അതിനെന്താ? സോ വാട്ട്. അതുകൊണ്ട് എന്താ? അതിന് ന്യൂജൻ ഭാഷയിലേക്ക് പോയാൽ അതിന്

0: വിഷമിച്ചിരിക്കുന്ന സുഹൃത്തിനോട് അത് നിസ്സാരവൽക്കരിച്ച് പറയാം, ഷീസ് നോട്ട് സ്മൈലിംഗ് അറ്റ് യു, സോ വാട്ട്. അവള് നിന്നോട് ചിരിക്കുന്നില്ല, അതിനെന്താ? സോ വാട്ട്. അതുകൊണ്ട് എന്താ അതിന്? ന്യൂജൻ ഭാഷയിലേക്ക് പോയാൽ അതിന്, ഷീസ് നോട്ട് സ്മൈലിംഗ് അറ്റ് യു, സോ വാട്ട്. അതിന്, അതുകൊണ്ട് എന്നാണ് ഇവിടെ സോ. പറഞ്ഞത് ആരാണ് എന്ന് അറിയാനുള്ള കൗതുകം പ്രകടിപ്പിക്കാം. ഹു സേ സോ? ആരാണ് അങ്ങനെ പറയുന്നത്? പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഹു സേ സോ? ആരാണ് അങ്ങനെ പറയുന്നത്? സോ എന്നാൽ അങ്ങനെ. സ്റ്റാർട്ട് ഏർലി സോ ദാറ്റ് യു വിൽ നോട്ട് ഗെറ്റ് കോട്ട് ഇൻ ദ ഹെവി ട്രാഫിക്. നേരത്തെ പുറപ്പെടൂ, എന്തിനെന്നാൽ കനത്ത ട്രാഫിക്കിൽ പെട്ടുപോകാതെ ഇരിക്കാം. ഹാവ് ഫ്രണ്ട്സ് സോ ദാറ്റ് യു വിൽ നോട്ട് ഫീൽ ലോൺലി. സുഹൃത്തുക്കൾ ഉണ്ടാക്കൂ, എന്തിനെന്നാൽ നിനക്ക് ഏകാന്തത അനുഭവപ്പെടാതിരിക്കാൻ. എന്തിനെന്നാൽ എന്നാണ് സോ ദാറ്റ് എന്ന ഫ്രേസിന്റെ അർത്ഥം. എസ് ഒ സോ ടി എച്ച് എ ടി ദാറ്റ്, സോ ദാറ്റ്. എസ് ഒ സോ ഇസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദി ഇന്റൻസിറ്റി ഓർ ടു ഗിവ് ഗ്രേറ്റർ എംഫസിസ് ടു സംതിങ്. തീവ്രത പ്രകടിപ്പിക്കാനും ഊന്നൽ കൊടുക്കാനും സോ ഉപയോഗിക്കാം. വെരി, വി ഇ ആർ വൈ, വെരി അഥവാ വളരെ എന്ന പദത്തിന്റെ സ്ഥാനത്ത് സോ എന്ന് പറയാം. മടിയുടെ സ്ഥിര ലക്ഷണമാണ് എപ്പോഴും ഉറക്കം വരിക, അല്ലേ? ഐ എം ഫീലിംഗ് സോ സ്ലീപ്പി, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. ഷീ ലുക്സ് സോ ബ്യൂട്ടിഫുൾ, അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്രിയ സിംഗ്സ് സോ സ്വീറ്റ്ലി, പ്രിയ വളരെ മധുരമായിട്ടാണ് പാടുക. സോ എന്നാൽ വല്ലാതെ, നല്ല, വളരെ.
1: യു ആർ ലിസണിംഗ് ടു സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കൂത്ത്.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: നടുവേദന കാരണങ്ങളും യുനാനി ചികിത്സയും. സംസാരിക്കുന്നത് തിരൂർ തലക്കാടുള്ള ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ യുനാനി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.
6: നടുവേദന ഇന്ന് പ്രായമായവരുടെ മാത്രം ഒരു പ്രശ്നമല്ല, ചെറുപ്പക്കാരിലും വിദ്യാർത്ഥികളിലും ഓഫീസ് ജോലിക്കാരിലും ഡ്രൈവർമാരിലും IT പ്രൊഫഷണലുകളിലും വീട്ടമ്മമാരിലുമെല്ലാം ഇത് വളരെ സാധാരണമായി മാറിയിരിക്കുന്നു. എപ്പോഴാണ് നമ്മൾ നടുവേദനയെ ഗൗരവമായി കാണേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളാണ് നടുവേദനയുള്ളവർ ശ്രദ്ധിക്കേണ്ടത്? ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നടുവേദന ഉണ്ടാകുന്നത്? നടുവേദനയ്ക്കുള്ള യുനാനി ചികിത്സകൾ എന്തെല്ലാമാണ് എന്ന വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരഭാരം മുഴുവൻ താങ്ങുന്നതും നമുക്ക് നിൽക്കാനും നടക്കാനും ഇരിക്കാനും വളയാനും സഹായിക്കുന്നതും നമ്മുടെ സ്പൈനാണ്. നമ്മുടെ നട്ടെല്ലുകൾക്കിടയിലുള്ള ഇന്റർവെർട്രിബ്രൽ ഡിസ്ക് ഒരു ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കുന്നു. അതിനൊപ്പം മസിൽസ്, ലിഗമെൻറ്റ്സ്, നെർവ്സ് എന്നിവ ചേർന്ന് സ്പൈനെ ബാലൻസ് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഈ ഒരു ബാലൻസ് തകരുമ്പോഴാണ് നമുക്ക് നടുവിന് വേദന തുടങ്ങുന്നത്. നടുവേദന ഇന്ന് ഇത്രയും വർദ്ധിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. മണിക്കൂറുകളോളം മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, ലാപ്ടോപ്പിൻ്റെ മുന്നിൽ തെറ്റായ പോസ്റ്ററിൽ ഇരിക്കൽ, ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുക, അമിതവണ്ണം, സ്ട്രെസ്, ആങ്സൈറ്റി, ഉറക്കക്കുറവ് എന്നിവ സ്പൈനിൽ കണ്ടിന്യൂസ് സ്ട്രെയിൻ ഉണ്ടാക്കുന്നു. ഈ ചെറിയ ശീലങ്ങൾ പോലും ദീർഘകാലത്തിൽ വലിയ ബാക്ക് പെയിനായി മാറാം. ഇതോടൊപ്പം തന്നെ ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ്, സിയാറ്റിക്ക, മസിൽ സ്പാസം, വൈറ്റമിൻ ഡിയിൽ ഉണ്ടാകുന്ന കുറവ്, ഓസ്റ്റിയോപോറോസിസ്, അമിതവണ്ണം എന്നിവയും നടുവേദന ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങളാണ്. വളരെ തുടക്കത്തിലെ ചികിത്സ തേടിയാൽ ഒരു പരിധിവരെ നടുവേദന മൂലമുള്ള കോംപ്ലിക്കേഷനുകൾ തടയാൻ നമുക്ക് സാധിക്കും. നട്ടെല്ലിൻ്റെ പേശികൾക്ക് ബലം നൽകുന്ന രീതിയിലുള്ള ചിട്ടയായ വ്യായാമങ്ങൾ, ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമുള്ള ചിട്ടയായ പോസ്ചർ മാനേജ് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് നട്ടെല്ല് ചെറുതായി സ്ട്രെച്ച് ചെയ്ത് എക്സസൈസ് ചെയ്യുന്നത്, അതിരാവിലെ വെയിൽ കൊള്ളുന്നതെല്ലാം ഒരു പരിധിവരെ നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾക്ക് ശമനം നൽകും. അതിരാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള നടുവേദന, 3 മാസത്തിൽ കൂടുതൽ തുടർച്ചയായി നീണ്ടു

0: നടുവേദന, നട്ടെല്ല് വേദനയ്ക്കൊപ്പമുള്ള ന്യൂറോ പ്രശ്നങ്ങൾ, നട്ടെല്ലിന് തരിപ്പ്, കാലിലേക്കുള്ള പുകച്ചിൽ, കാലിലുള്ള മസിലുകൾക്കുള്ള ബലക്കുറവ് മുതലായവ കാണപ്പെടുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കൃത്യമായ ചികിത്സ നേടണം. ഒന്നോ രണ്ടോ മാസം പൂർണ്ണമായി റെസ്റ്റ് എടുത്താൽ നടുവേദന മാറുമെന്ന ചിന്തയും ഉപദേശവും ശരിയല്ല. കൂടുതലായി റെസ്റ്റ് എടുക്കുന്നത് നമ്മുടെ എല്ലിനും മസിലിനും ബലക്കുറവ് വർദ്ധിപ്പിക്കും. കുറച്ച് ദിവസത്തെ റെസ്റ്റിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നതാണ് നല്ലത്. നടുവേദന ഉണ്ടാകുമ്പോൾ ചൂട് പിടിക്കുന്നതാണോ ഐസ് പിടിക്കുന്നതാണോ നല്ലത് എന്ന് പലരും ചോദിക്കാറുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന നടുവേദനകളിൽ പ്രധാനമായും വീഴ്ച കൊണ്ടുണ്ടാകുന്ന നടുവേദനകൾക്ക് ഐസ് പിടിക്കുന്നതാണ് നല്ലത്. എന്നാൽ പഴക്കമുള്ള നടുവേദനയ്ക്ക് ചൂട് പിടിക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം വേദന കുറയ്ക്കുന്ന ബാമുകളോ ഓയിൻമെൻറ്റുകളോ കുഴമ്പുകളോ പരട്ടാം. ഡിസ്കിന് പ്രശ്നമുള്ളവർ കുനിഞ്ഞു നിന്ന് വെയിറ്റ് എടുക്കുന്നത് ഒഴിവാക്കണം. കൂടുതൽ സമയം കുനിഞ്ഞു നിന്ന് ചെയ്യുന്ന ജോലികളും ഒഴിവാക്കണം. ഡിസ്ക് രോഗമുള്ളവർ ബൈക്കിലുള്ള ദീർഘയാത്രകൾ ഒഴിവാക്കണം. നടുവേദനയുള്ളവർ ഭാരം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുനാനി വൈദ്യശാസ്ത്രത്തിൽ നടുവേദനയ്ക്ക് മരുന്ന് ചികിത്സകൾക്ക് പുറമെ മരുന്നില്ലാതെ ചികിത്സിക്കുന്ന വ്യത്യസ്ത തെറാപ്പികൾ ലഭ്യമാണ്. യുനാനി തെറാപ്പികളിൽപ്പെട്ട പ്രത്യേക ചികിത്സാരീതിയാണ് കപ്പിംഗ് മസാജ്. ശരീരത്തിലെ ചില പ്രത്യേക പോയിന്റുകളിൽ കപ്പ് വെച്ച് വാക്വം ഉണ്ടാക്കി ചെയ്യുന്നതാണ് കപ്പിംഗ് മസാജ്. യുനാനിയിലെ ഇലാജിബി തദ്ബീറിലെ മറ്റൊരു ചികിത്സാരീതിയാണ് ദലക്ക് അഥവാ യുനാനി മസാജ്. രോഗിയുടെ പ്രകൃതം നോക്കി നിർമ്മിക്കുന്ന എണ്ണകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ദലക്ക് എന്ന ചികിത്സ. ഇലാജിബി തദ്ബീറിലെ മറ്റൊരു ചികിത്സാരീതിയാണ് ഹിജാമ തെറാപ്പി. വിദഗ്ധനായ ഒരു യുനാനി ഡോക്ടർ കൃത്യമായി ഒരു രോഗിയുടെ വൈറ്റൽസ് ചെക്ക് ചെയ്തതിന് ശേഷം എത്ര രക്തമെടുക്കണമെന്ന നിഗമനത്തിൽ വേദനയ്ക്ക് കാരണമാകുന്ന മോർബിഡ് മാറ്ററിനെ പുറന്തള്ളുന്ന രീതിയാണ് ഹിജാമ. ഇങ്ങനെ ചെയ്യുന്നതോടെ വേദനയ്ക്ക് ഉടനടി ആശ്വാസം കണ്ടെത്താൻ രോഗിക്ക് സാധിക്കും. ലോക പ്രശസ്തരായ നിരവധി അത്ലറ്റുകളും മറ്റ് സ്പോർട്സ് താരങ്ങളും സിനിമ മോഡൽ രാഷ്ട്രീയ രംഗത്തുള്ളവരുമെല്ലാം നടുവേദനയ്ക്ക് പെട്ടെന്ന് ആശ്വാസം ലഭിക്കാനായി ഹിജാമ ചികിത്സയെയാണ് ആശ്രയിക്കാറുള്ളത്. ഇതോടൊപ്പം തന്നെ യുനാനിയിലെ തഅലീക്ക്, ഫസദ്, ഹമാമ്, നുത്തൂല് തുടങ്ങിയ ചികിത്സകളും നടുവേദന കുറയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട്. നടുവേദനകൾക്കും മറ്റു വേദനകൾക്കുമുള്ള സൗജന്യ യുനാനി തെറാപ്പികൾ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ തിരൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആയുഷ് യുനാനി ഡിസ്പെൻസറി ആൻഡ് തെറാപ്പി യൂണിറ്റിൽ ലഭ്യമാണ്.
1: നടുവേദന കാരണങ്ങളും യുനാനി ചികിത്സയും സംസാരിച്ചത് ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
7: മാർക്കറ്റിന്റെ മുൻവശം, ബാലുശ്ശേരി.
5: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
8: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
9: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
6: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
7: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
10: കെ ആർ ബാലകൃഷ്ണൻ ചിട്ടപ്പെടുത്തി പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന കെ ജി ഉണ്ണീൻ.

0: നിങ്ങൾ കേട്ടത് കെ ആർ ബാലകൃഷ്ണൻ ചിട്ടപ്പെടുത്തി പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന കെ ജി ഉണ്ണീൻ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
6: മാർക്കറ്റിന്റെ മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: പച്ചപ്പരപ്പുകൾ അതിരിട്ട മലനിരകൾക്ക് നടുവിലൂടെ മലബാറിന്റെ യാത്രാ സ്വപ്നങ്ങൾക്ക് പുതിയൊരു തുരങ്ക വെളിച്ചം പകരുകയാണ് വയനാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ചൂരൽമല പോത്തുകല്ല് തുരങ്കപാത. 100-ലധികം കിലോമീറ്ററുകളുടെ യാത്രാദൂരത്തെ വെറും 48 കിലോമീറ്ററാക്കി ചുരുക്കുന്ന ഈ ഹരിതപാത വികസനത്തിന്റെ പുതിയ ആകാശങ്ങൾ തുറക്കുമ്പോഴും പ്രകൃതിയുടെ നെഞ്ചിലൂടെയുള്ള ഒരു യാത്ര കൂടിയാണെന്നും ഓർക്കണം. പരിസ്ഥിതിയുടെ കാവലാളായും നാടിന്റെ പുരോഗതിയായും മാറേണ്ട ഈ വലിയ സ്വപ്ന പദ്ധതിയുടെ വിശദീകരണങ്ങളിലേക്കാണ് ഇന്നത്തെ ശ്രദ്ധ. വയനാട് കൽപ്പറ്റ നിയോജകമണ്ഡലം MLA സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രിയുമായ ടി സിദ്ദീഖ്.
4: ചൂരൽമല അരണമല മുതൽ നിലമ്പൂരിലേക്കുള്ള പാത, ഇത് നേരത്തെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയും മന്ത്രിതലത്തിലുള്ള യോഗം നടക്കുകയും ആ സ്ഥലം ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഒക്കെ വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രപ്പോസലാണിത്. പക്ഷെ വനം വകുപ്പിന്റെ വലിയ രീതിയിലുള്ള എതിർപ്പ് മുഖാന്തരം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതിലെടുത്തു പറയേണ്ട

0: രണ്ട് നാമധേയങ്ങൾ, ഒന്ന് ബഹുമാന്യനായ ആര്യാടൻ മുഹമ്മദ് സാറും, രണ്ട് ശ്രീ കെ കെ രാമേന്ദ്ര മാഷുമാണ്. കെ കെ രാമേന്ദ്ര മാഷ നിയോജകമണ്ഡലമായിരുന്നു കൽപ്പറ്റ, മന്ത്രിയായിരുന്നു. മന്ത്രി തന്നെയായിരുന്ന ആര്യാടൻ സാറ്, അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലമായിരുന്നു നിലമ്പൂർ. രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയും തീക്ഷ്ണമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്ന പദ്ധതിയാണ്. പക്ഷെ ആ പദ്ധതിയെ നമുക്ക് അങ്ങനെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല. വയനാട് ജില്ലയെ സംബന്ധിച്ച് കണക്ടിവിറ്റി സീരിയസ് ആയ പ്രശ്നമാണ്. ചുരം ബൈപ്പാസ്, അതുപോലെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് ഉൾപ്പെടെ അതിപ്രധാനമായിട്ടുള്ള ബദൽപാതയ്ക്കും പുതിയ പാതയ്ക്കും വേണ്ടിയുള്ള ഡിമാൻഡും അതിന്റെ പ്രക്ഷോഭങ്ങളും മുൻകൂട്ടി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പും പരിപാടികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് പുതിയ പാതയെക്കുള്ള കുറിച്ചുള്ള ചർച്ചയും. ഇതില് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ളതായ ദൂരം വളരെ ഗണ്യമായി കുറയുന്നു. അതുപോലെ നിലമ്പൂർ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൂരത്തിന്റെയും ഗണ്യമായ കുറവുണ്ടാകുന്നു. ബദൽ പാത, ഒരു ആൾട്ടർനേറ്റീവ് റോഡ് വയനാട് ജില്ലയ്ക്ക്, ജില്ലയിലേക്ക് വരാൻ, ജില്ലയിലൂടെ ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യാൻ ഇന്റർസ്റ്റേറ്റ് കണക്ടിവിറ്റിയായി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ സാധ്യതകൾ സർക്കാർ വിലയിരുത്തുകയാണ്. ആ സാധ്യതകൾ നോക്കി അതുമായ പദ്ധതി ഏതൊക്കെ തലത്തിൽ വയബിലിറ്റി തലത്തിലേക്ക് കൊണ്ടുവരാമോ അതിനുള്ള സാധ്യതകൾ സർക്കാർ തലത്തിൽ ആലോചിക്കും. നേരത്തെ നമ്മുടെ ഹിൽ ഹൈവേയുടെ അലൈൻമെന്റ് ഫിക്സ് ചെയ്തത് ഈ റോഡായിരുന്നു. പക്ഷേ അത് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ആ പറ്റാത്തതിന്റെ കാരണമായി അലൈൻമെന്റ് മാറ്റുകയാണ് പിന്നെ ചെയ്തത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലാർപാടം കണ്ടെയ്നർ പദ്ധതിയും അതുപോലെ വിഴിഞ്ഞം പദ്ധതിയും ഈ രണ്ട് മേജർ ആയിട്ടുള്ള കാർഗോ ഷിപ്മെന്റ് മൂവ്മെന്റ് ആണ്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 70 കിലോമീറ്ററോളം വളരെ ഗണ്യമായ രീതിയിലുള്ള കുറവ് ബാംഗ്ലൂർ കണക്ടിവിറ്റിയായി വരുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒന്നാണ്. സാധ്യത നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു മേഖലയാണ്. ആ സാധ്യതയും വിലയിരുത്തപ്പെടും, പരിഗണിക്കപ്പെടും.
1: ഉരുൾപൊട്ടൽ മേഖലയിലെ തുരങ്ക നിർമ്മാണം പ്രകൃതിയെ വെല്ലുവിളിക്കുന്ന വികസനമാണെന്നും ഇത് മലനിരകളുടെ നിലനിൽപ്പിനെയാണ് ബാധിക്കുന്നതെന്നും അഭിപ്രായപ്പെടുന്നു പരിസ്ഥിതി പ്രവർത്തകൻ ഇ പി അനിൽകുമാർ.
2: പോത്തുകല്ല് കല്ലാടി മേപ്പാടി വഴിയുള്ള തുരങ്കപാത വയനാട്ടിൽ വലിയ വികസന സാധ്യതകൾ തുറന്നു കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതിന്റെ ഉദ്ഘാടനം നടന്നത്. പ്രസ്തുത പാതയുടെ പണി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ആവർത്തിച്ച് പറയുമ്പോൾ ഈ പാത സൃഷ്ടിക്കുന്ന പാരിസ്ഥിതികവും മറ്റുമായ ആഘാതങ്ങളെ പറ്റി എന്തുകൊണ്ടാണ് ജനപ്രതിനിധികൾ ഗൗരവതരമായി ചിന്തിക്കാത്തതെന്നാണ് പ്രശ്നം. ഏതാണ്ട് 2500 കോടി രൂപ മുതൽ മുടക്കി പുതിയ പാത നിർമ്മിക്കുമ്പോൾ ഏകദേശം 8 കിലോമീറ്ററോളം വനഭൂമിയിലൂടെ ഈ പുതിയ പാതയ്ക്ക് കടന്നു പോകേണ്ടി വരുന്നു. ഉരുൾപൊട്ടൽ സാധ്യത വളരെയധികം ഉള്ള, ഇതിനു മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായ പോത്തുകല്ല്, ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഒട്ടും അകലെയല്ലാതെ നിർമ്മാണങ്ങൾ നടക്കുന്നത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടാണെങ്കിൽ പോലും അതെങ്ങനെയായിരിക്കും ആ ഭൂപ്രദേശത്തെ ബാധിക്കുക എന്നത് വളരെ ഉത്കണ്ഠാകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ആനത്താര സ്ഥിതി ചെയ്യുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഇടങ്ങളിൽ ഒന്നായ വെള്ളരിമലയുടെ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അതിൻ്റെ സ്വാഭാവികമായ നിലനിൽപ്പിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ് ഈ തുരങ്കപാതയെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ഉത്കണ്ഠപ്പെടുന്നുണ്ട്. വയനാട്ടിൽ മാത്രം കണ്ടുവരുന്ന ചില പക്ഷികളുടെ ആവാസ വ്യവസ്ഥയ്ക്കും തടസ്സം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ പാത ഒട്ടേറെ സൗകര്യങ്ങളാണ് വയനാട്ടിൽ ഉണ്ടാക്കി തരാൻ പോകുന്നതെന്ന വാദമാണ് ഈ പാതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാർക്കുമുള്ളത്. നിലവിലുള്ള വയനാടിൻ്റെ യാത്രാ പ്രശ്നം പരിഹരിക്കാനുള്ള മറ്റ് ബദലുകളെ പറ്റി അന്വേഷിക്കാതെ 2500 കോടിയോളം രൂപ സംസ്ഥാനത്ത് ഒട്ടേറെ വികസനം ആഗ്രഹിക്കുന്ന വയനാട്ടിലെ യാത്രയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചെലവാക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ജില്ല, ജനസാന്ദ്രത കുറവുള്ള ഒരു ജില്ല, എന്നാൽ വാഹന കുരുക്കുകളുണ്ട്, വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. നിലവിലുള്ള 5 റോഡുകളുടെ വീതി കൂട്ടാനുള്ള വനംവകുപ്പ് നൽകിയ അനുവാദത്തെ ഉപയോഗപ്പെടുത്തുകയും ടൂറിസ്റ്റുകളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ അടിവാരത്തും മറ്റും അവസരമുണ്ടാക്കി ടൂറിസ്റ്റുകളെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ച് റാപ്പിഡ് ട്രാൻസ്പോർട്ട് രീതിയിൽ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പൊതുവാഹനങ്ങളിലൂടെ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്താൽ നിലവിലുള്ള യാത്രാ കുരുക്കുകൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും. ഒപ്പമാണ് ട്രക്കുകൾക്ക് വേണ്ടി ചില പ്രത്യേക സമയത്ത് 2 പാതകളെങ്കിലും പ്രത്യേക സമയം അനുവദിച്ചുകൊണ്ട് രാത്രി യാത്രയിൽ പരമാവധി ട്രക്കുകളെ കടത്തിവിട്ടാൽ ട്രക്കുകൾ ഉണ്ടാക്കുന്ന യാത്രാ കുരുക്കും പരിഹരിക്കാൻ കഴിയും. ചുരുക്കത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ വലിയ നിർമ്മാണങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നിലവിലുള്ള പാതയുടെ വീതി വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താതെ

0: 2500 കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി അത് തീരുമ്പോൾ എത്ര കോടിയിൽ എത്തുമെന്ന് നമുക്ക് അറിയാതെ ഇരിക്കുകയും ഏറ്റവും പരിസ്ഥിതി ലോലമായ ദുരന്തങ്ങൾ കൊണ്ട് വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ഒരു ജില്ലയിൽ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ തുരങ്കപാതകളിൽ ഒന്ന് അവിടെ നിർമ്മിക്കുകയും ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഉത്കണ്ഠകളെ ചെറുതായി കാണാനാണ് കഴിഞ്ഞ സർക്കാരും നിലവിലുള്ള സർക്കാരും ശ്രമിക്കുന്നത്. ഇത് വയനാടിന് ഒരു അനുഗ്രഹമാകുമോ അതോ ദുരന്തമാകുമോ എന്നുള്ളതാണ് പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് വെക്കാനുള്ള വലിയ ഉത്കണ്ഠ.
1: കാഴ്ചകൾ മറയ്ക്കുന്ന തുരങ്കമല്ല മറിച്ച് മലയും കുന്നും നിറഞ്ഞ പ്രകൃതിയാണ് സഞ്ചാരികൾക്ക് വേണ്ടത്. വയനാട് ചുരം സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷ ശ്രദ്ധയോടെ.
2: ഇപ്പം വിഭാവനം ചെയ്തിട്ടുള്ളതായ തുരങ്കപാത ഒന്നാമത് പശ്ചിമഘട്ടത്തെ നെടുകെ പിളർക്കുന്നതാണ്. അത് ആനത്താരുകളെ ഭംഗപ്പെടുത്തും. സ്ഥിരമായി കഴിഞ്ഞ 10-30 വർഷമായിട്ട് മണ്ണിടിച്ചിലുകളും ഉരുൾപൊട്ടലുകളും നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം കാടുകളുണ്ട്. തുരങ്കപാത വരുന്നതോടുകൂടി ഉണ്ടാകാവുന്ന പാരിസ്ഥിതിക നാശത്തെ കുറിച്ച് യാതൊരു സ്റ്റഡിയും നടന്നിട്ടില്ല. അതിൻ്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഒരു സ്റ്റഡിയും നടന്നിട്ടില്ല. അതിൻ്റെ ഒരു ഈ തുരങ്കപാത കൊണ്ടുണ്ടാകുന്ന പല ഗുണങ്ങളിൽ ഒന്ന് അവർ പറയുന്നത് നിലമ്പൂർ പോലുള്ളതായ പ്രദേശങ്ങളിലേക്കുള്ള യാത്രാമാർഗം വളരെ ചുരുക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്നല്ല, അതൊരു തെറ്റായ നിലപാടാണ്. ഇപ്പം താമരശ്ശേരി ചുരം വഴി നിലമ്പൂരേക്ക് എത്താനോ അല്ലെങ്കിൽ നാടുകാണി ചുരം വഴി നിലമ്പൂരിലേക്ക് എത്താനോ വലിയ പ്രയാസമൊന്നുമില്ല. ആ റോഡുകളിലെ ഗതാഗത തടസ്സം നീക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് തുരങ്കപാത വിഭാവനം ചെയ്യുന്നത് പോലെ, കൊട്ടിഘോഷിക്കുന്നത് പോലെ, പറയുന്നത് പോലെ വലിയ ഗുണം നാടിന്റെ വികസനത്തിനുണ്ടാവില്ല, ടൂറിസത്തിനുണ്ടാവില്ല. ടൂറിസ്റ്റുകൾ വരുന്നത് ഈ തുരങ്കത്തിനുള്ളിൽ കൂടി വന്ന് വലിയ സൗകര്യങ്ങളുള്ള റോഡിൽ കൂടി സഞ്ചരിക്കാൻ മാത്രമല്ല, വയനാടിന്റെ കാനന ഭംഗി, വയനാടിന്റെ പരിസ്ഥിതി, വയനാടിന്റെ അതീവ ദുർഘടമായിട്ടുള്ളതായ മലനിരകളിലുള്ളതായ വെള്ളച്ചാട്ടങ്ങൾ, അതേപോലുള്ളതായ വനഭംഗി, ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണ്. അതിന് പകരം ഈ വയനാടിനെ മുച്ചൂടും മുറിക്കുകയും തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തുരങ്കപാത ശരിയായ ഒരു വികസനമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.
1: വികസനത്തിന്റെ വേഗതയും പ്രകൃതിയുടെ നിലനിൽപ്പും ഒരുപോലെ ചേർത്തു വെക്കേണ്ടതാണ്. ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുമ്പോൾ അത് മലബാറിന്റെ യാത്രാ സൗകര്യത്തിനപ്പുറം സാമ്പത്തിക ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ഉണർവാകും. സമീപകാല ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്ന ശാസ്ത്രീയമായ പഠനങ്ങൾ ഈ പദ്ധതിക്ക് അനിവാര്യമാണ്. നാടിന്റെ പുരോഗതിക്കൊപ്പം പ്രകൃതിയുടെ സംരക്ഷണവും സുരക്ഷിതമായ നിർമ്മാണ രീതികളിലൂടെ ഈ സ്വപ്ന പാതയൊരുങ്ങട്ടെയെന്ന് പ്രത്യാശിക്കാം. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വയ്ക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: चंदन का एहसास।
1: नूरा हाउस लोन्स राग परागम സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223230.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
5: ഇന്നത്തെ രാഗം രവിചന്ദ്രിക എന്ന രാഗമാണ്. 28-ാമത് മേളകർത്താരാഗമായ ഹരികാംബോജിയുടെ ജന്യമാണ് രവിചന്ദ്രിക.

കാട്ടക്കുറിഞ്ചി രാഗവുമായി വളരെ സാമ്യമുണ്ട്. എന്നാൽ ഇവ തമ്മിൽ വളരെ പ്രകടമായ പല വ്യത്യാസങ്ങളുമുണ്ട്. പ്രധാനമായിട്ടും നാട്ടക്കുറിഞ്ഞിയിൽ പഞ്ചമമുണ്ട്, രവിചന്ദ്രികയിൽ പഞ്ചമമില്ല. എന്നാണ് നാട്ടക്കുറിഞ്ഞിയുടെ ആരോഹണം. എന്നാൽ രവിചന്ദ്രികയാവട്ടെ എന്നാണ് പാടുക, എന്ന് പാടാറില്ല. അതുപോലെ അവരോഹണ പ്രയോഗങ്ങളിലാവട്ടെ എന്നോ എന്നോ ഉള്ള പ്രയോഗങ്ങൾ വരുമ്പോഴാണ് നാട്ടക്കുറിഞ്ഞിയുടെ ഭാവം കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടാവുക. എന്നാൽ രവിചന്ദ്രികയിൽ പഞ്ചമത്തിന്റെ സ്പർശം പോലുമില്ല, ഋഷഭം പ്രകടമായി കാണിക്കുകയും ചെയ്യും. ഈ രാഗം അടിസ്ഥാനപ്പെടുത്തി ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിടുത്ത കത്രീന എന്ന പ്രശസ്തമായ ഒരു ചിത്രത്തിലെ ഗാനമാണത്. എഴുതിയിട്ടുള്ളത് ശ്രീ ശ്രീകുമാരൻ തമ്പി.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
5: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

തമിഴ് സംഗീതത്തിൽ AM രാജ എന്ന മറ്റൊരു പ്രസിദ്ധ ഗായകനുണ്ടായിരുന്നു. അങ്ങനെയാണ് രാസയ്യൻ ഇളയരാജയായി മാറിയത്. തമിഴ് സിനിമയെ ഒന്നാകെ നിയന്ത്രിച്ചു നിർത്താൻ പോന്ന ചാലകശക്തിയായി പിന്നീട് ഇളയരാജ ഗാനങ്ങൾ. മലയാളത്തിലും ചിത്രത്തിന്റെ വിജയ ഫോർമുലയായി മാറി രാജാഗാനങ്ങൾ. ഈ ഗാനങ്ങളെ മാത്രം ആധാരമാക്കി ചിത്രങ്ങൾ വിഭാവനം ചെയ്യപ്പെട്ടു.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നില സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
5: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
4: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
5: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
6: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
7: HNK യൂറോളജി സെന്റർ,
8: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
9: പെട്ടെന്നാണ് പറമ്പിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു നായര് പട്ടാളക്കാരൻ സായുന്റെ കുതിരയുടെ പുറകെ കുന്തവും പിടിച്ച് ഓടിപ്പാഞ്ഞു വന്നത്. ഈ അടിമകൾ നിയമം തെറ്റിച്ച് പൊതുസ്ഥലത്ത് ഉത്സവമല്ലാത്ത നേരത്ത് ഈ വാരിക്കുന്തവും കത്തിയും വാളുമൊക്കെ പിടിച്ച് നിൽക്കണ കണ്ടിട്ട് അവനങ്ങാട്ട് പിടിച്ചില്ല. പഴയ മുറയനുസരിച്ചാണേ മുമ്പിൽ നിൽക്കണ ഒരുത്തനെ പിടിച്ച് തലങ്ങും വിലങ്ങും ഓരോന്ന് പൊട്ടിച്ച എല്ലാം കൂടി വാലും പൊക്കി ഓടും. സായു നായരോട് ചോദിച്ച് എന്താടാ നായരെ ഇപ്പൊ ചെയ്യേണ്ടതെന്ന്. അപ്പ നായർ പറഞ്ഞ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട സായിപ്പേ, ഞാനിപ്പ ശരിയാക്കി തരാം. നായർ നീണ്ടുകിടക്കണ ഓണാമ്പാല് കയറ്റിക്കുത്തി മുമ്പോട്ട് ചെന്നിട്ട് കുഞ്ഞുമാക്കോതനെ പിടിച്ച് തലങ്ങും വിലങ്ങും രണ്ടു മൂന്നെണ്ണം അങ്ങോട്ട് പൊട്ടിച്ച് സംഗതി ഇവിടെ പരിപാടി തീരേണ്ടതാണ്. പക്ഷേങ്കിൽ ചീര തോക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ അലറി വിളിച്ചു, മോനെ ഓടിവാടാ, നിന്റെ അപ്പനെ തല്ലണടാ. നായരും സായും ആ പെണ്ണിന്റെ തൊള്ളയെന്ന് വന്ന സ്വരം കേട്ട് കാതു രണ്ടും പൊത്തി. അമ്മാതിരി കീറി പൊളിക്കലായിരുന്നു അവളട. സായും നായരും അമ്പരം അങ്ങനെ നിൽക്കുമ്പോ യന്ത്രം കൊണ്ടുണ്ടാക്കിയ കുതിരയുടെ പുറത്തു കയറി ദാ വരണ് കാറൽസ് മാൻ എംബ്രദോരുടെ വലം കയ്യായ റോൾഡോന്റെ

0: കുശുരോടെ കുഞ്ഞുമാക്കോതയുടെയും ചീരയുടെയും പൊന്നാര മകൻ. അവന്റെ കുതിര സായൂന്റെ നായരുടെ അരികെ തന്നെ നിർത്തി. പറയച്ചക്കൻ ഇമ്മാതിരി ഹീറോ കളിക്കണത് കണ്ടിട്ട് നായരിക്ക് തീരെ അങ്ങാട്ട് പിടിച്ചില്ല. മാറി നിൽക്കടാ പറയാ എന്നയാൾ അലറിയ നേരത്ത് പറയപ്പോരാളിയായ നമ്മുടെ നായകൻ യന്ത്രക്കുതിരയുടെ പുറത്തുനിന്ന് ചാടിയിറങ്ങി അരയല ബെൽറ്റുമേ തൂങ്ങിക്കിടക്കണ തോക്കെടുത്ത് നീട്ടി. നായരെന്തായാലും അത്രയും പ്രതീക്ഷിച്ചില്ല. പാവം കോണുകത്തേൽ മൂത്രമൊഴിച്ചുകൊണ്ട് പറമ്പിക്കൂടി ഓട്ടത്തോടോട്ടം പിന്നാലെ സായുവിന്റെ കുതിരയും വച്ചു പിടിച്ചു. പറയന്മാരും പോലയന്മാരും ഉള്ളാടന്മാരും വാലന്മാരും ആർത്തലച്ച് ചിരിച്ചു. ചീരപ്പെണ്ണ് പാഞ്ഞു പിടിച്ചു വന്ന് മോനെ കെട്ടിപ്പിടിച്ച്, എന്റെ പൊന്നുമകനെ പുന്നാരച്ചക്ക രാജീരാജീരാരൂരം എന്നൊക്കെ പാടി ഉമ്മം വച്ചു മക്ക നിൽക്കണ നേരത്ത് ദൂരത്തു നിന്ന് കതിന പോലൊരു വെടി മുഴങ്ങി. ഡും പിന്നെയും കതിന ടിഷ് ടിഷ് വെടിക്കെട്ട് പോലെ. ഇടയ്ക്ക് കതിന ഡും കുതിരക്കുളമ്പടി ടക് ടക് ടക്, പിന്നെയും ടിഷ് ടിഷ് ടിഷ്. പുല്ലുമേലൊക്കെ വെടിയുണ്ട് ചെതറുകയാണ്. പിന്നെയും ഡും. അച്ഛാ അച്ഛ വായ തുറക്ക്, ഈ മരുന്ന് കുടിക്കച്ച.
1: മൂടൽമഞ്ഞ് വീണത് പെട്ടെന്നായിരുന്നു. വായനശാലയിലേക്ക് ഓടിവന്ന ചെമ്മാത്തിപ്രാന്തം പറഞ്ഞു,
0: എട കറുപ്പാ വെക്കം വാ, സായ്പന്മാരും തമ്പറാക്കന്മാരും കൂടെ നമ്മുടെ ആളുകളെ കൂട്ടക്കൊല കൊല്ലാൻ പോണേണ്. നിങ്ങയും കൂടെ വന്നിട്ട് വേണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ.
1: വായനശാല അടച്ചോണ്ടുള്ള ഒരു പരിപാടിക്ക് നമ്മളില്ല ചെമ്മാത്തിപ്രാന്താ. ദേ കിടപ്പിലായ മന്ദങ്കാല നടേശം വരെ അമ്പുമില്ലുമായിട്ട് വന്നേക്കണ്. നീ ഒരു വക കോണാത്തിലെ പുത്തിമാൻ കളിച്ചവിടെ നിന്നോ, നിന്റെ പൊത്തകവും നിന്നെയും കൂടി എന്തക്കാരി തീയിട്ട് ചാരമാക്കും.
0: അത് കേട്ടപ്പാ എനിക്കിത്തിരി പേടിയൊക്കെ വന്നട്ടാ. ലന്തക്കാര് നമ്മുടെ കൊച്ചിയിലെ വലിയ വായനശാല തീയിട്ടിട്ട് 14 ദിവസം നിന്ന് കത്തിയതല്ലേ, അവന്മാരതും അതിനപ്പുറവും ചെയ്യും.
1: യുദ്ധത്തിനാരൊക്കെയുണ്ട് ജമ്മാത്തിപ്രാന്ത? ഇംഗ്ലീസുകാരൻ പറങ്കികളിൽ എന്തക്കാരും കൊച്ചി രാജാവിന്റെ പടനായന്മാരും തമ്പുരാമാരും പിന്നെ ലോകത്തുള്ള സായുമാരെല്ലാം തോക്കും കുതിരയുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ കൊല്ലാൻ. ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കറുപ്പൻ ചേട്ടാ, നമുക്കും പോണേണ് നല്ലത്. ചാകുമ്പോ കൂട്ടത്തോടെ ചാകാല്ല.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
3: HNK യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
5: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
7: FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉണ്ട്. സ്വച്ഛ് ഭാരത് അഭിയാൻ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരാശാജനകമായ ഒരു കാലഘട്ടത്തിൽ നിന്ന് രാജ്യം ആത്മവിശ്വാസത്തിന്റെയും അവസരങ്ങളുടെയും കാലഘട്ടത്തിലേക്ക് മാറിയതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 500,000 പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാ പ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 15 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ലഖ്നൗ തീപിടുത്തത്തിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. മന്ത്രി രമേശ് ചെന്നിത്തല രാവിലെ കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഓഫീസ് സന്ദർശിക്കും. പുതിയ പദ്ധതികളെ സംബന്ധിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവിലെ സ്ഥിതിവിവരവും മന്ത്രി വിലയിരുത്തും. കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ കോഴിക്കോട് കുതിരവട്ടത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ക്ഷയരോഗ കേന്ദ്രം OP താൽക്കാലികമായി ബീച്ചിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലെ പുകയില വിമുക്ത ചികിത്സാ കേന്ദ്രത്തിലാണ് OP പ്രവർത്തിക്കുക. കണ്ണൂർ കേളകം പഞ്ചായത്തിൽ ജനങ്ങളെ ഭീതിയിലാക്കിയ പുള്ളിപ്പുലി വനംവകുപ്പിന്റെ കെണിയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം വെണ്ടേക്കും ചാൽ മീശക്കവല എന്നിവിടങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലിയാണ് ഇന്നലെ രാത്രി 8:30 മീശക്കവലയിൽ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരം

0: ത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7:00 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9:00.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
6: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.

മനുഷ്യ മനസ്സിലെ യുക്തിബോധത്തിനപ്പുറം വിരാജിക്കുന്ന അമാനുഷ ശക്തികളെ വർണ്ണിച്ചും അവയുടെ പ്രവൃത്തികൾ വിശദീകരിച്ചുമുള്ള കഥകളും കവിതകളും മലയാളത്തിൽ യഥേഷ്ടമുണ്ട്. ഇവ പ്രമേയമാക്കിയ ചലച്ചിത്രങ്ങളും കുറവല്ല. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ച് മധുരസംഗീതം പൊഴിച്ച് അലയുന്ന യക്ഷികളും അവയെ തളയ്ക്കാൻ സർവ്വസന്നാഹങ്ങളുമൊരുക്കി കാത്തിരിക്കുന്ന മന്ത്രവാദികളും നിരവധി മലയാള സിനിമകളിലുണ്ട്. സങ്കല്പങ്ങൾ എന്തുതന്നെ ആയാലും ഇത്തരം ചിത്രങ്ങളിലെ ഗാനങ്ങൾ അതിമനോഹരങ്ങളാണ് എന്ന് പറയാതെ വയ്യ. ശ്രീകൃഷ്ണ പരുന്ത് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയതാണ്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

നവീന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ച ഒരു സിനിമയിലെ ഗാനമാണ് അടുത്തത്. അതുകൊണ്ട് തന്നെ ഈ പാട്ടിലെ വാദ്യവിന്യാസത്തിനും സാങ്കേതിക വിദ്യയുടെ പിൻബലമുണ്ട്. ചിത്രം ആകാശഗംഗ, ചിത്രപാടിയ ഗാനം രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് എ.കെ. അനിൽകുമാർ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: കോഴിക്കോട് സ്വദേശിയും മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഗീത സംവിധായകനും സംഗീതജ്ഞനുമാണ് സലീൽ ഹട്ടൻ. സ്വതന്ത്ര സംഗീതരംഗത്ത് സജീവമായ സലീൽ ഹട്ടൻ പ്രശസ്ത ഗിറ്റാറിസ്റ്റും പോപ്പ് സംഗീതരംഗത്ത് ശ്രദ്ധേയനായ കലാകാരൻ ആർച്ചി ഹട്ടന്റെ മകനാണ്. യുദ്ധത്തിന്റെ ദുരിതങ്ങൾ കുട്ടികളുടെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്ന 2026 പുറത്തിറങ്ങിയ പേപ്പർ ബോട്ട് എന്ന മ്യൂസിക് വീഡിയോയിലൂടെ സലീൽ ഹട്ടൻ ശ്രദ്ധ നേടി. ആർട്ട് കഫേയിൽ ഇന്ന് തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുന്നു സലീൽ ഹട്ടൻ. പിന്നെ കോഴിക്കോടുകാരനായ സലീൽ ഹട്ടൻ എങ്ങനെയാണ് മുംബൈയിലേക്ക് എത്തിച്ചേർന്നത്?
2: മുംബൈയിലെത്തി ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം അതൊരു കോർപ്പറേറ്റ് ജോബ് പോലെയായിരുന്നു. എനിക്ക് ചെന്നൈയിലുള്ള ജോബ് മ്യൂസിക് ഒരു കോളേജിലിരുന്ന് വർക്ക് ചെയ്തിരുന്നു, അതൊരു കോർപ്പറേറ്റ് ജോബ് ആയിരുന്നു. അപ്പോൾ 9 to 5 ഒരു സ്ലോട്ട് ആയിരുന്നല്ലോ. അപ്പം ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ഒരു കോളേജായിരുന്നു സൗണ്ട് എഞ്ചിനീയറിംഗ് കോളേജ്. ഭയങ്കര സ്ട്രിക്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഇൻ ബിറ്റ്വീൻ റെക്കോർഡിങ്സൊക്കെ ഞാൻ അവിടെ ആഡ്സൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ചെന്നൈയിൽ തന്നെ. അപ്പോൾ ഉണ്ണിമനോൻ സാറിൻ്റെയൊക്കെ സ്റ്റുഡിയോയിലൊക്കെ ആയിരുന്നു റെക്കോർഡിംഗ് ഉണ്ടാവുക. അപ്പം അതിന് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയി. അപ്പം പിന്നെ ഞാൻ ചെന്നൈയിൽ മിസ് ചെന്നൈ കോണ്ടസ്റ്റിലൊക്കെ പെർഫോം ചെയ്ത്. അപ്പോൾ അത് വളരെ രസകരമായ കാര്യമായിരുന്നു. അപ്പോൾ അന്ന് പെർഫോം ചെയ്തപ്പം ബാക്ക് സ്റ്റേജിൽ നമ്മളെ സുജാത ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ മോഹൻ ഒക്കെ ബാക്ക് സ്റ്റേജിൽ വന്ന് മീറ്റ് ചെയ്തപ്പോൾ അച്ഛനായിട്ട് നല്ല പരിചയമായിരുന്നു. അപ്പോൾ ആ കാലം മുതലേ ഡാഡീനെ നല്ല പരിചയമായിരുന്നു. അങ്ങനെ എന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത്, അങ്ങനെ ഒരു നല്ലൊരു ഇതായിരുന്നു. അന്ന് സുജാത ചേച്ചി ഉണ്ടായിട്ടില്ല വീട്ടിൽ. ചെന്നൈയിൽ നല്ലൊരു ഇതായിരുന്നു. പിന്നെ എൻ്റെ കൊളീഗ്സ് എല്ലാവരും ബോംബെയിലേക്ക് മൂവ് ചെയ്തു. ബെറ്റർ ഓപ്പർച്യൂണിറ്റീസും കുറച്ച് വൈഡർ ഇൻഡസ്ട്രിയാണല്ലോ. അപ്പൊ അങ്ങനെയാണ് ബോംബെയിലേക്ക് ഞാൻ മൂവ് ചെയ്തത്.
1: ബോംബെയിലേക്ക് എത്തിച്ചേർന്നപ്പോഴേ പിന്നെ അവിടെ നിന്നൊരു തുടക്കം എങ്ങനെയായിരുന്നു? സംഗീതം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. നമ്മള് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്തി, പിന്നെ യാത്രകൾ നടത്തുന്നു, കൽക്കത്ത മൊത്തം യാത്ര നടത്തുന്നു, ദെൻ യു ബാക്ക് ടു മുംബൈ അഗൈൻ. സോ സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള ഒരു മ്യൂസിക്കിന്റെ സ്റ്റാർട്ടിങ് ആ ഒരു തുടക്കം അതെങ്ങനെയുള്ളതാണ്?
2: ബോംബെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഡെമോസ് ഒക്കെ റെഡി ആക്കിയിരുന്നു. എല്ലാ ഡെമോ എന്റെ ഓൺ കോമ്പോസിഷനൊക്കെ. അപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിനെ എല്ലാം മീറ്റ് ചെയ്തിട്ട് ഡെമോസ് കൊടുക്കുക. പിന്നെ അങ്ങനെ ഓരോ ഓപ്പണിങ്സ് ഇങ്ങനെ. ബോംബെ എന്ന് പറഞ്ഞാൽ വലിയ ഇൻഡസ്ട്രി അല്ലേ. അപ്പം അവർ നമ്മളെ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ കുറേ ഇതുണ്ട്. അപ്പം അങ്ങനെ ഓരോരോ വർക്ക് വേണം. ആദ്യം അഡ്വർടൈസ്മെന്റ് കുറേ ആക്റ്റീവായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഗെറ്റ് ടു നോ ഇൻഡസ്ട്രി. എന്റെ സ്ട്രോങ് പോയിന്റ് ആൻഡ് ലൈവ് പെർഫോമൻസാണ്. ലൈവ് കോൺസെർട്ട്. അപ്പോൾ പിന്നെ ലൈവ് കോൺസെർട്ട്സിന് ഫിനാൻഷ്യലി ബെറ്റർ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ലൈവിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത്. സ്റ്റുഡിയോ വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലിറ്റിൽ മോർ എന്താ പറയുക, കുറച്ചും കൂടി പേഷ്യൻസ് ഒക്കെ വേണം. അപ്പോൾ അങ്ങനെ ഒരു ലൈവ് പെർഫോമൻസിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു.
1: ഈ ഒരു പോപ്പ് മ്യൂസിക് ജോണറിനോടാണോ കൂടുതലായിട്ട്?
2: ബോംബെയിൽ പോയ ശേഷം ഞാൻ എൻ്റെ മ്യൂസിക് സ്പെക്ട്രം തന്നെ ഭയങ്കര ചേഞ്ച് ആയത്. എന്താ നമ്മൾ ബാൻഡിൽ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഹാർഡ് റോക്ക്, ഹെവി മെറ്റൽ, അങ്ങനത്തെ റോക്കിൻ്റെ ഒരു ഇതായിരുന്നു നമ്മൾ ജോണർ പ്ലേ ചെയ്യുന്നത്. ബോംബെയിൽ എത്തിയപ്പോൾ കുറേ വൈഡർ ജോണേഴ്സ്, ഇപ്പം ജാസ്, ലാറ്റിൻ ജാസ്, അങ്ങനെ കുറേ അങ്ങനത്തെ കാറ്റഗറീസിലൊക്കെ നമുക്ക് അവിടുത്തെ ബോംബെയിലെ വലിയ വലിയ മ്യൂസിഷ്യൻസ് ആയിട്ടുള്ള ഒന്ന് ജാമിങ് തുടങ്ങി, പെർഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് കുറേ ഒരു നമുക്കൊരു ലേണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് നമ്മൾ കേൾക്കാത്തൊരു ടൈപ്പ് ഓഫ് ജോണർ ആക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് വന്ന് എന്തൊക്കെയാണ് അതിൻ്റെ
1: കൂടുതൽ പഠിക്കാൻ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് അത് മുംബൈയിൽ നിന്ന് കിട്ടി.
2: അതെ അതെ.
1: പിന്നെ ശേഷം പിന്നീട് ഇങ്ങനെ കാലിക്കറ്റ്.

0: ിലേക്ക് വന്നു പോകുന്നു, ഒരു ബ്രേക്കിൽ വന്നു പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു പേപ്പർ ബോട്ട്, ഈ ഒരു പേപ്പർ ബോട്ട് എന്നുള്ള ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ മുൻപായിട്ട് തന്നെ ഒരുപാട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതില് താങ്കൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് സലീൽ ഹട്ടൻ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മ്യൂസിക് എന്ന് ചോദിച്ചാല്?
1: അതിനു മുമ്പ് ഞാൻ ഈ നമ്മളെ വയനാട് ഇതുണ്ടായില്ലേ, വയനാട് ഫ്ലഡ്, ആ ടൈമിൽ ഞാനൊരു സോങ് ഞാനിവിടെ വന്നിരുന്നു. ആ ടൈമിൽ ഒരു സോങ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, അതിന് ഹാൻഡ് ഇൻ ഹാൻഡ് പ്രേ ഫോർ വയനാട് എന്ന് പറഞ്ഞിട്ട് ഒരു സോങ്, അത് യൂട്യൂബിലെല്ലാം ഉണ്ട്. അപ്പം അത് ഇതേപോലെ ഒരു ഇങ്ങനത്തെ ഒരു സാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ, അപ്പൊ അതിന് കമ്പോസ് ചെയ്ത സോങ്, അത് യൂട്യൂബിലുണ്ട്.
0: അന്ന് പാടാൻ പറ്റും.

0: അങ്ങനെ ഒരു ട്യൂണ്. അത് കാലിക്കറ്റിലെ ഒരു 12th പഠിക്കുന്ന ഒരു കുട്ടീനെ പെൺകുട്ടീൻ്റെ കൂടെയാണ് പാടിയത്. ഞാൻ കൊളാബറേറ്റ് ചെയ്തത്, ഞാൻ തന്നെ കമ്പോസ് ചെയ്തത്. എൻ്റെ പാട്ട് ഇംഗ്ലീഷിലാണ് ഞാനാണ് പാടിയത്. ഇതിപ്പോൾ ആ കുട്ടി പാടിയതാണ്
1: മലയാളം.
0: അതെ അതെ, മലയാളം വേർഷന്. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഒരു ഗുഡ് വിൽ തീമായിട്ടുള്ള എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. നമ്മളെ
1: സലീൽ ഹട്ടൻ എന്നൊരു മ്യൂസീഷ്യന്റെ വർക്കുകളിൽ പൊതുവായിട്ട് കാണാൻ പറ്റുന്നത് ഒരു സർവൈവൽ, അല്ലെങ്കിൽ ചാലഞ്ചസിനെ നമ്മൾ എങ്ങനെ നേരിടണം, വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് നമ്മൾ എങ്ങനെ
0: പോസിറ്റീവ് ആയിട്ടുള്ള വൈബാണ് ഞാൻ സൊസൈറ്റിയിൽ നമ്മൾ ഹെൽപ്പ് ഇതാക്കാൻ കൺവേ ചെയ്യാണ്.
1: അപ്പം നമ്മൾ കുറേ നേരമായി പേപ്പർ ബോട്ട് എന്ന് പറയുന്നു. അപ്പൊ ഒബ്വിയസ്ലി തീർച്ചയായിട്ടും അത് കേൾക്കാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് താല്പര്യം ഉണ്ടാവും. ആ ഒരു സംഗീത സൃഷ്ടി അതൊന്ന് അവതരിപ്പിക്കാൻ പറ്റും.
0: ഇത് ഫസ്റ്റ് പാട്ട് ഞാൻ ഈ മുഹമ്മദ് ബഷീറിൻ്റെ ആ വരികളാണ് ഞാൻ അതും മലയാളത്തിലാണ് എഴുതിയത്. അത് മലയാളത്തിൽ പാടിയത് കാലിക്കറ്റിൽ തന്നെ ഒരു 8 years old ഒരു ചെറിയ കുട്ടിയാണ്, പ്രസന്റേഷൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആൺകുട്ടിയാണ്, അവരുടെ പേര് വിഹാൻ ടിയ അനീഷ് എന്നാണ്. അപ്പോൾ ഞാൻ വേറൊരു കോമൺ ഫ്രണ്ടിൻ്റെ ത്രൂ എനിക്ക് കോൺടാക്ട് കിട്ടിയിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ആ കുട്ടി പാടിയ ഇതാണ് ഇത്, പാത്തുമ്മ പാത്തുമ്മ പാത്തുമ്മ പാത്തുമ്മ എൻ്റെ പൊന്നാറ് ആട് എടെ പാത്തുമ്മ, അങ്ങനെ ഒരു വരികളെ. ഇതിന് അതിന് ശേഷമാണ് എൻ്റെ ഇംഗ്ലീഷ് ഇതുവരെ പേപ്പർ ബോട്ട് ഓഫ് ഇന്നസെൻസ് ഡ്രിഫ്റ്റിംഗ് ത്രൂ എ സൈലന്റ് സ്ട്രീം ഐ ഫീൽ ദ ടർബുലൻസ്, അത് ഞാൻ ഇംഗ്ലീഷ് പാട്ട് ഞാൻ ആ പാടിയത്.

0: ആ ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ പേപ്പർ ബോട്ട് എന്നുള്ള ഒരു പേര് കൊടുക്കണമെന്നാണെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും അല്ലേ?
1: പേപ്പർ ബോട്ട് നമ്മള് ഞാൻ എനിക്ക് ഒരു വൈഡർ സ്പെക്ട്രം, ഞാനിങ്ങനെ ഞാൻ ലിറിക്സ് എഴുതുമ്പോൾ ഞാൻ ഒരു ഇമാജിൻ ചെയ്യും, വിഷ്വൽസും ഞാൻ ഇമാജിൻ ചെയ്യും, രണ്ടും ചെയ്യുന്നു. അപ്പോൾ കുറച്ചൊരു സ്ട്രോങ് കണക്ഷൻ കിട്ടും. അപ്പോഴാണ് എനിക്ക് ഈ നമ്മൾ ഇപ്പോഴത്തെ ഈ നടക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വാറിൻ്റെ ഒക്കെ ഒരു മെയിൻ ഇതില് ഗ്രീഡ് ഫോർ മണി, ഗ്രീഡാണ് നമ്മൾ എല്ലാത്തിലും ഇതിലെത്തിക്കാം. ഒരു ബോട്ടിൻ്റെ എൻട്രിയും പോക്കോ ഇതിനെ പറ്റിയിട്ടാണ് ഭയങ്കര ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സോങ് റൈറ്റ് ചെയ്തപ്പോൾ കുട്ടികളെ ആ സീക്വൻസ് ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ എൻ്റെ ഒരു റീ ഇമാജിൻ ചെയ്തിട്ട് അങ്ങനെയാണ്. അത് വീഡിയോ കണ്ടാൽ ശരിക്കും നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
0: ശരിയാണ്. ഇനിയിപ്പം അപ്കമിങ് പ്രോജക്ട്സിനെ കുറിച്ച് ചോദിച്ചാൽ ഏതൊക്കെയാണ്?
1: ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വേൾഡ് കപ്പിൻ്റെ ഒരു സോങ് റിലീസ് ചെയ്യുന്നുണ്ട്, വേൾഡ് കപ്പിൻ്റെ തരംഗല്ല. പിന്നെ ഞാൻ ആ ചെറുപ്പകാലത്തിൽ തന്നെ മ്യൂസിക്കൽ വീട്ടിലുണ്ടായിരുന്ന ടൈമിൽ മുന്നേ എനിക്ക് ഭയങ്കര ഒരു പാഷന് ഫുട്ബോളായിരുന്നു. കോഴിക്കോട്ടുകാരെ വീക്ക്നെസ് എന്ന് പറയാന്ന് വെച്ചാല് ഫുഡ്, ഫുട്ബോൾ, മ്യൂസിക്.
0: അത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതായത് കോഴിക്കോടിനേക്കാളും അത്ര സംഗീതത്തില് ഇത്രത്തോളം എക്സ്പോഷർ കിട്ടുന്ന ഒരു സ്പേസ് വേറെ ഇല്ല. ദെൻ യു മൂവ് ടു മുംബൈ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് മുംബൈയിൽ എത്തി എന്നുള്ളത്.
1: ഒരു ബെറ്റർ ബിഗർ ഇൻഡസ്ട്രി ആ ഒരു ഇതിലുണ്ടല്ലോ, കുറച്ചും കൂടി മ്യൂസിക്കൽ ജോണേഴ്സ് സെഗ്മെന്റ് ചെയ്യാനും. അങ്ങനത്തെ ഒരു സൗത്തിലാകുമ്പോ
0: ലാംഗ്വേജ് റെസ്ട്രിക്ഷൻ വലിയ രീതിയിൽ,
1: നമ്മള് മോർ ബേസ്ഡ് ഓൺ മൂവീസ് ഒക്കെയാണല്ലോ നമ്മള് മൂവി ഫിലിം സോങ്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് വളരെ കുറവാണ്.
0: ഇപ്പൊ
1: ഞാൻ ആ ടൈമിൽ തന്നെ ഡാഡി ചെറുപ്പത്തിൽ ഗിറ്റാർ പഠിപ്പിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഫുട്ബോളിനാണ് താല്പര്യം. ഫ്രണ്ട്സും ഉണ്ട് ഫുട്ബോൾ കളിക്കാനോ. പിന്നെ ഞാൻ ഈ

0: സെവൻസ് ഫുട്ബോളിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ കാലിക്കറ്റ് കോഴിക്കോടുള്ള നമ്മളെ എല്ലാ പ്രശസ്തരായ പ്ലേയേഴ്സിൻ്റെ ഇപ്പോഴത്തെ പ്ലേയേഴ്സിൻ്റെ കൂടെയൊക്കെ കളിച്ചിരുന്നത്. നമ്മൾ അന്ന് എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ ഒളിമ്പ്യൻ റഹ്മാൻ ഖ, ഇവരെ മക്കളുണ്ട് യാസിന്ന്, യാസിന്ന്, ഞാൻ, പിന്നെ ഇവിടെ നമ്മളെ ലോയി സ്പോർട്സിലെ റോഷിത്ത് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ടീമുണ്ട്. അപ്പോൾ ഞങ്ങൾ റോയ് റോജേഴ്സ് എന്ന് പറഞ്ഞൊരു കേരള പോലീസിനെ കളിച്ച ഫേമസ് പ്ലെയറാണ്. അപ്പോൾ ഞങ്ങൾ ജിജു ജേക്കബ് ഒക്കെ ഇന്ത്യൻ ടീമിൽ കളിച്ച പ്ലെയേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ സർക്കിള് ടൂർണമെൻറ്റ് പോയി കളിക്കും. അങ്ങനെ പിന്നെ ആ ടൈമിലൊക്കെ നമ്മളെ ഫാൻസി എന്താ വെച്ചാല് വേൾഡ് കപ്സ് ഒക്കെ വന്നല്ലോ ഫുട്ബോൾ. അപ്പൊ അതെല്ലാം നമ്മൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിന്. അല്ല മിക്ക പിള്ളേരും ആ ഒരു ഇതുണ്ടാവും, ബ്രസീലിലും അർജന്റീനയും. അപ്പൊ അങ്ങനെ ഒരു ഒരു ഫുട്ബോളിന്റെ ഒരു ക്രേസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു.
1: അപ്പം ഈ സലീൽ ഹട്ടൻ, ആർച്ചി ഹട്ടൻ എന്നൊക്കെ പറയുമ്പോഴേ ആ പേര് കുറച്ച് ഡിഫറെന്റ് ആണ്.
0: അതെ അതെ.
1: അതിന്റെ പിന്നിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള കഥ?
0: ഞങ്ങൾ ശരിക്കും മലബാറി പ്രോപ്പർ മലബാറി തന്നെയാണ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. അപ്പോൾ ഞങ്ങൾ റൂട്ട്സ് എനിക്കൊന്ന് കണ്ണൂർ ഉണ്ട്, ഹട്ടൻസ് ഉണ്ട്, പിന്നെ തലശ്ശേരി ഉണ്ട്, കാലിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ കുറേ ഫാമിലി ആ ഭാഗങ്ങളിലുണ്ട്. മലബാർ തന്നെയാണ് നമ്മളത്. നമ്മൾ ഗ്രാൻഡ് ഫാദർ ഗോട്ട്ലേബ് ഹട്ടൻ, അത് പറഞ്ഞ ഡിഫറെൻറ്റ് നെയിമാണ് ഗോട്ട്ലേബ് ഹട്ടൻ. അപ്പോൾ ഡാഡ് ബ്രദേഴ്സ് എല്ലാവരും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് നെയിംസ്, പക്ഷേ ഹട്ടൻ ആണ് സർ നെയിം ഞങ്ങൾ.
1: ഓക്കെ. അപ്പം ഒരുപാട് സന്തോഷം. കാര്യം എന്താണെന്ന് വെച്ചാൽ സംഗീത പ്രേമികൾ സംഗീതത്തിന് എപ്പോഴും പ്രത്യേക സ്ഥാനം കൊടുക്കുന്ന ഒരിടമാണ് നമ്മുടെ കോഴിക്കോട്. മാത്രമല്ല താങ്കളുടെ അച്ഛൻ ആർച്ചി ഹട്ടൻ കോഴിക്കോട് ആകാശവാണിയിൽ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു കലാകാരൻ കൂടിയായിരുന്നു. ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് താങ്കളും ഇപ്പം സംഗീത മേഖലയിൽ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനായി മാറി, താങ്കളുടേതായിട്ടുള്ള ഒരുപാട് ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല പ്രോജക്ട്സ് ഇനിയും ഉണ്ടാവാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ. ഇനിയും അതിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോടായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ?
0: വളരെ താങ്ക്സ് തന്നെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചാല്. എനിക്ക് എന്റെ സംഗീതത്തിൽ കൂടെ നമ്മളെ സൊസൈറ്റിന് സഹായിക്കാനും പോസിറ്റീവ് മെസ്സേജ് കൊടുക്കാനുള്ള എൻ്റെ ഒരു ഗുഡ് വിൽ സോങ്സ് ആണ് എൻ്റെ മൈൻഡിലുള്ളത്. കമ്പോസിഷനും പിന്നെ എൻ്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സോങ്സും ചെയ്യാനും താല്പര്യമുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ ഫിലിം മ്യൂസിക് ചെയ്യാനും ഇൻട്രസ്റ്റഡ് ഉണ്ട്. എന്തായാലും നമ്മൾ ഈ ജേണിയിൽ ഞങ്ങൾ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ആകാശവാണിയിലെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്കൊരു പാട്ട് പാടിയിട്ട് നിർത്തിയാലോ?
0: Heal the world, make it a better place.
1: സ്വതന്ത്ര സംഗീത സംവിധായകനും സംഗീതജ്ഞനുമായ സലീൽ ഹട്ടൻ തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു ആർട്ട് കഫേയിൽ ഇതുവരെ. അഭിമുഖം സുധർമ്മ.
2: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
4: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
3: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
5: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അംഗം അട്ടഹാസം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകാന്ത്, ഹരിഹരൻ, നിത്യ മാമൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന എസ് കെ പുരുഷോത്തമൻ, സംഗീതം ശ്രീകുമാർ വാസുദേവ്.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈ ജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈ ജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: അവൾ എന്ന ചിത്രത്തിന് വേണ്ടി നിഫ ജോഹാൻ, ജോബി തോമസ്, ആതിര എന്നിവർ പാടിയ ഗാനം. ഗാനരചന മുഹദ് വെമ്പയം, സംഗീതം സി ജെ കണ്ണൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: അൻവർ അലിയുടെ രചന, ഗോവിന്ദ് വസ്നിയുടെ സംഗീതം, ചിത്രം ചിന്ന ചിന്ന ആസേ, പാടിയത് അഭിജിത്ത് അനിൽകുമാർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. എഫ് എം പ്രധാന വാർത്തകൾ. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണ് കയറ്റിയ ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി 3 പേർക്ക് ദാരുണാന്ത്യം. കൊട്ടാരക്കര നീലേശ്വരം സ്വദേശി ഹരിലാലാണ് മരിച്ച ഒരാൾ. മരിച്ച 2 വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനിൽ അപേക്ഷകൾ സമർപ്പിക്കാം. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 7 പേർക്കും വയനാട് എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഓരോ ആൾക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്ട് നിപ്പ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ്പ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലെ പ്രദേശങ്ങളിൽ നിന്ന് ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. കണ്ണൂർ ശിവപുരത്ത് ഉംറ തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ് തീപിടിച്ച് നശിച്ചു. വയനാട്ടിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ആളപായമില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ന്യൂയോർക്കിൽ നോർവെ സെനഗലിനെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഗ്രൂപ്പ് ജെയിൽ കാലിഫോർണിയയിൽ ഇപ്പോൾ ജോർദാൻ അൾജീരിയയെ നേരിടുകയാണ്. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

ഗാനോപഹാരം 103.6 ഗാനോപഹാരത്തിൽ അമീറ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗായത്രി ഓമനക്കുട്ടൻ പാടിയത്. രചന ഹരിത ഹരിബാബു, സംഗീതം അനൂപ് ജേക്കബ്.

കെ എസ് ഹരിശങ്കർ പാടിയതാണ് അടുത്ത ഗാനം അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിൽ നിന്ന്. മനു മഞ്ജിത്തിന്റെ വരികളാണ്, സംഗീതം നൽകിയത് അരുൺ മുരളീധരൻ.

0: ഗാനോപഹാരം 9:20 തുടർന്ന് കേൾക്കാം.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി, ഇത് ഒത്തിരി ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഇത് രണ്ട് രീതിയിലാണ് നമ്മുടെ ആരോഗ്യത്തെ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. രണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ. അത് രണ്ടും എങ്ങനെ നമ്മൾ ഒബിസിറ്റി മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ മെഡിസിൻ, പലതരം മെഡിസിൻസ് ഉണ്ട്. അതേപോലെ സർജറി, ബെരിയാട്രിക് സർജറി എന്ന് പറയും. പിന്നെ മെഡിസിൻസ് മുമ്പുണ്ടായിരുന്ന പല മെഡിസിൻസും പല സൈഡ് എഫക്ട്സ് കാരണം നമ്മൾ മാർക്കറ്റിന് വിഡ്രോ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ പല ഫലപ്രദമായ മരുന്നുകളും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സർജറിയും ഫലപ്രദമായ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്, നമ്മുടെ ബോഡി വെയ്റ്റ് എത്രത്തോളം, നമ്മൾ ഹൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു റേഷ്യോ അനുസരിച്ചാണ്. അത് നമ്മൾ BMI എന്ന് പറയും, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. നമ്മുടെ വെയ്റ്റ് ഹൈറ്റുമായിട്ട് പ്രൊപ്പോർഷണൽ ആണോ, അല്ലെങ്കിൽ ഹൈറ്റിനെ വെയിച്ച് നോക്കുമ്പോൾ എത്ര വെയ്റ്റ് കൂടുതലാണ് എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ BMI എന്ന് പറയുന്ന ഒരു 18-25, നമ്മുടെ ഏഷ്യൻ പോപ്പുലേഷൻ 18-22 എന്നുള്ളതാണ്, അല്ലെങ്കിൽ 23, അതാണ് നമ്മുടെ ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത്, ഐഡിയൽ BMI എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അതിന് മുകളിൽ ഓവർ വെയ്റ്റ് എന്നാണ് പറയുക. നമ്മൾ 30 വരെ ഓവർ വെയ്റ്റ് എന്ന് പറയും. 35 മുകളിലാണെങ്കിൽ നമ്മളത് മോർബിഡ് ഒബേസിറ്റി എന്ന് പറയും. മരുന്ന് അല്ലെങ്കിൽ സർജറി ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടോ? നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പലർക്കും സർജറി താല്പര്യം ഉണ്ടാവില്ല, സർജറി പേടിയായിരിക്കും. പിന്നെ സർജറി നമ്മളെപ്പോഴും പറയുന്നത് മോർബിഡ് ഒബേസിറ്റി, നമ്മുടെ BMI 35 അല്ലെങ്കിൽ 40 മുകളിലാകുമ്പോഴാണ് നമ്മൾ സർജറി കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ മെജോറിറ്റി ഓഫ് ഒബേസിറ്റി ആൾക്കാർ ഈ ഗ്രൂപ്പിൽ താഴെയാണ് വരിക. അതായത് മോർബിഡ് ഒബേസിറ്റിയിൽ അവർ തടി കൂടുതലാണ്, പക്ഷെ അവർക്ക് സർജറി ചെയ്യാൻ മാത്രമുള്ള തടി ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡയറ്റ് എക്സസൈസ് കൂടാതെയുള്ള ഒരു ഓപ്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ എൻഡോസ്കോപ്പി വഴിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. എൻഡോസ്കോപ്പി വഴിയുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എൻഡോസ്കോപ്പി വഴി ഒരു ബലൂൺ അല്ലെങ്കിൽ ചെറിയൊരു ഡിവൈസ് നമ്മുടെ ആമാശയത്തിൽ നമ്മൾ എൻഡോസ്കോപ്പി വഴി പാസ് ചെയ്ത് അവിടെ നമ്മളത് വെച്ച് അത് ഇൻഫ്ലേറ്റ് ചെയ്യുക, പതുക്കെ അത് വീർപ്പിച്ച് അവിടെ നമ്മൾ കുറച്ച് നാൾ, ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെ നമ്മളവിടെ കീപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇതിനാണ് എൻഡോസ്കോപ്പിക് ബെരിയാട്രിക് ഇൻട്രാഗാസ്ട്രിക് ബലൂൺ എന്ന് പറയുന്നത്. ഇത് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. വളരെ ശാസ്ത്രീയമായി വെയ്റ്റ് റിഡക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ച ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇത് പാർശ്വഫലങ്ങൾ വളരെ കുറവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള മരുന്നുകൾ മാതിരിയോ അല്ലെങ്കിൽ ശസ്ത്രക്രിയ മാതിരിയോ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇതിൽ സാധാരണഗതിയിൽ കാണാറില്ല. കാരണം 15 മുതൽ 25 കിലോ വരെ വെയ്റ്റ് 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം വരെ വെച്ചിരുന്നാൽ കുറയുന്നതാണ് സാധാരണ കാണാറ്. എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നത് നോക്കാം. നോർമലി ഇത് ഒരു ദിവസം ഹോസ്പിറ്റൽ അഡ്മിഷൻ മാത്രമേ ഇതിനാവശ്യമായി വരാറുള്ളൂ. പ്രത്യേകിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു തയ്യാറെടുപ്പൊന്നും ഇതിനാവശ്യമില്ല. സാധാരണ 18 വയസ്സ് കഴിഞ്ഞുള്ള മുകളിലുള്ള ആൾക്കാർക്കൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. നമ്മളത് ഫാസ്റ്റിംഗ് സ്റ്റേജിൽ ചെയ്യുക, ഭക്ഷണം കഴിക്കാതെ വന്ന് ചെയ്യുക. അത് എൻഡോസ്കോപ്പി വഴി നമ്മളത് യൂഷ്വലി അത് ചെയ്യുന്നത് അതൊരു 15 to 20 minutes വരെ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അത് ചെറിയൊരു സഡേഷനിലാണ് നമ്മൾ സാധാരണ ചെയ്യുക, ചെറിയ മയക്കം തന്നിട്ടാണ് ചെയ്യുക. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളും

0: ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു നമ്മൾ ബലൂൺ എന്ന് പറയുന്ന ഒരു ഫോറിൻ ബോഡി എന്ന് പറയും നമ്മൾ മെഡിക്കൽ ടേമിൽ. അത് അതായത് നമ്മൾ എന്തൊരു നിങ്ങളൊരു കോയിൻ വിഴിഞ്ഞാലോ ഒരു പിൻ വിഴിഞ്ഞാലോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരീരം എപ്പോഴും അത് ഛർദ്ദിച്ച് പുറന്തള്ളാനാണ് ശ്രമിക്കുക. അതേയാകുമ്പോൾ അതിലുള്ളൊരു ടെൻഡൻസി നമ്മൾ ബലൂൺ ഇട്ട് കഴിഞ്ഞാലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും, അതായത് ഓക്കാനം വരിക അല്ലെങ്കിൽ ചെറിയ ഛർദ്ദിക്കാനുള്ള ചെറിയ ടെൻഡൻസി വരിക, അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ രണ്ടാഴ്ച വരെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഈ രണ്ടാഴ്ച ബലൂൺ ഇൻസേർഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള രണ്ടാഴ്ച നമ്മളെപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഡയറ്റാണ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യാൻ പറയുക. ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജ്യൂസ്, പാല് അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ അങ്ങനെയുള്ള സാധനങ്ങൾ ലിക്വിഡ് ആയിട്ട് കഴിക്കാനാണ് നമ്മൾ പറയുക. സാധാരണഗതിയിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ രണ്ടാഴ്ച മാത്രമേ നീണ്ടു നിൽക്കാറുള്ളൂ. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാഴ്ച നമ്മൾ മെഡിസിൻ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ വേറെ മരുന്നുകളൊന്നും സാധാരണ ആവശ്യം വരാറില്ല. പിന്നീട് നമ്മൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷം, അത് ഡിപ്പെൻസ് ആ ബലൂണിൻ്റെ ഇത് എപ്പോഴാണെന്നുള്ളതിനനുസരിച്ചാണ്. ചില 6 മാസം വരെ വെക്കാവുന്ന ബലൂണുണ്ട്, 1 വർഷം വരെ വെക്കാവുന്ന ബലൂണുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് നമ്മളത് ഇത് എൻഡോസ്കോപ്പി വഴി റിമൂവ് ചെയ്യുക. അതും ഒരു ലഘുവായ ഒരു പ്രൊസീജിയറാണ്, അതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്.
1: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യ ജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

ഗാനോപഹാരം 103.6 Real FM. ചങ്ങായി എന്ന ചിത്രത്തിലെ പാട്ടുകൾക്കും ഷഹീറ നസീറിന്റെ വരികൾക്കും മോഹൻ സിത്താരയുടെ സംഗീതം, പാടിയത് വിധു പ്രതാപ്.

0: ഗാനോപഹാരം
1: 103.6 റിയൽ എഫ്എം.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹൻ ആണ് ഇന്ന് കയ്യൊപ്പിൽ നമ്മോടൊപ്പം. അരനൂറ്റാണ്ടിലേറെയായി കോഴിക്കോട് ജീവിക്കുന്ന ആർ മോഹൻ തന്റെ ഓർമ്മകളിൽ ചിതറിക്കിടക്കുന്ന 70s-ലെയും 80s-ലെയും കോഴിക്കോട് നഗരത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക അടയാളങ്ങളെ നമുക്ക് വേണ്ടി ഓർത്തെടുക്കുന്നു ഇപ്പോൾ.
1: എന്റെ ബാല്യം ആലപ്പുഴയിൽ ചേർത്തല തുറവൂരായിരുന്നു. അവിടെ തുറവൂർ യു പി സ്കൂൾ, ടി ഡി ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ജ്യേഷ്ഠൻ കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ ഹൈസ്കൂളിലെ അധ്യാപകനായി. ചില ഗാർഹിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ എന്നെ കോഴിക്കോട്ടേക്ക് വിളിച്ചു. തുടർന്ന് ഞങ്ങൾ അമ്മയും ഒക്കെ ആയിട്ട് കോഴിക്കോട്ടേക്ക് പോന്നു. ഇവിടെ വന്നിട്ടാണ് കോളേജ് വിദ്യാഭ്യാസം തുടങ്ങുന്നത്. മീൻചന്ത ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹിസ്റ്ററി മലയാളം പ്രീ ഡിഗ്രിക്ക് ചേരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ എന്നെ ഇങ്ങനെ ഒരു സാഹിത്യ കൗതുകം ജനിപ്പിക്കുന്ന രീതിയിൽ എന്നെ ഒരു ഇതാക്കി കൊണ്ടുവന്നത് അമ്മയാണ്. അമ്മയ്ക്ക് മിക്കവാറും രാമായണമൊക്കെ അമ്മ കാണാതെ പറയുമായിരുന്നു. അമ്മ സ്കൂളിലൊന്നും പോയിട്ടില്ല. പക്ഷേ എഴുത്തച്ഛൻ്റെ രാമായണം നന്നായിട്ട് ഈണത്തിൽ ചൊല്ലുമായിരുന്നു അമ്മ. അങ്ങനെ അതെന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ കവിതയിലേക്ക് എനിക്ക് തിരികൊളുത്തിയത് അമ്മയാണ് എന്ന് ഞാൻ ചിലപ്പോൾ ഓർമ്മിക്കാറുണ്ട്. അങ്ങനെ വലിയ ഭൗതിക സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വായന ചെറുപ്പത്തിൽ തന്നെ എഴുത്ത് അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പോൾ കോഴിക്കോട്ട് വന്നപ്പം ഉണ്ടായൊരു സൗകര്യം എന്ന് വെച്ചാൽ കോളേജിൽ അതിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് ഡിഗ്രി ക്ലാസ്സിൽ കൽപ്പറ്റ നാരായണൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി, വലിയ സുഹൃത്തുക്കളായി, കുടുംബ സുഹൃത്തുക്കളായി. അങ്ങനെ ഇപ്പോഴും ആ സൗഹൃദം തുടരുന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ വയനാട്ടിലെ ആദ്യത്തെ പാരലൽ കോളേജ്, ലീഡിംഗ് കോളേജിൽ അധ്യാപകനാക്കി. അങ്ങനെ ഞങ്ങളവിടെ ഒരു വലിയ, ഞാൻ കൂടെ കൽപ്പറ്റ നാരായണൻ, പിന്നെ ഒ കെ ജോണി, ജയചന്ദ്രൻ,

പത്രപ്രവർത്തകനായിട്ട് അന്നവിടെ കൽപ്പറ്റയിൽ വന്ന സമയമാണ്. ഞങ്ങളിവിടെ ഡിഗ്രി ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു കെ ജയചന്ദ്രൻ. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റയിലൊരു സാംസ്കാരിക സമൂഹം തന്നെ ഉണ്ടായിരുന്നു. നാടുഗദ്യ ബേബി, മാവേലി മന്ത്രം, രജനിക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കളൊക്കെ ശേഖരിക്കാനായിട്ട് പഞ്ചായത്ത് ഓഫീസുകൾ, വില്ലേജ് ഓഫീസുകൾ അങ്ങനെയൊക്കെ അന്ന് കയറി ഇറങ്ങും. വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി കൂടും, പി ടി ജോൺ ഉണ്ടാവും. അങ്ങനൊരു ഇത് കൽപ്പറ്റയിലുണ്ടായിരുന്നു. കോഴിക്കോട്ട് വീണ്ടും മടങ്ങിയെത്തുമ്പോൾ, മടങ്ങിയെത്തുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് നഗരത്തിൽ ഒരു സാംസ്കാരിക ചലനം എന്ന് തന്നെ നമുക്ക് പറയാം. ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ചേർന്ന്, ജോയി മാത്യു ഉണ്ടായിരുന്നു, എ സോമൻ, ഡോക്ടർ ഐ രാജൻ, രാമേന്ദ്ര മൊഗേരി, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ അന്ന് അനീതിക്കെതിരെ ഉള്ളൊരു പോരാട്ടത്തിൻ്റെ സമയമായിരുന്നു എന്ന് പറയാം. സാംസ്കാരിക വേദി ഉണർന്ന് മനുഷ്യ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് അനീതികളോട് പൊരുതുക എന്ന വലിയൊരു ഒരു ഒരു വിഷയം യുവജനങ്ങൾക്കിടയിൽ ചിന്തിക്കുന്ന, വായിക്കുന്ന, ഭാവിയിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന യുവാക്കൾക്കിടയിൽ അതൊരു വലിയ സംഭവമായി. അന്ന് നമുക്കിപ്പം അത്ഭുതം തോന്നുന്ന ഒരു സംഗതി എന്നൊക്കെ പറഞ്ഞാൽ, ഒരു ദിവസം രാവിലെ ഞാൻ മീൻചന്തയിൽ എൻ്റെ വീട്ടിൽ കിടന്നിറങ്ങുമ്പോൾ എൻ്റെ ജനാലയിൽ മുട്ടുന്ന ഒരാൾ, നോക്കുമ്പോൾ അത് സുരാസുമാണ്. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. എന്നെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ്. എന്തിനാണ്, എവിടേക്ക് എന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ മനുഷ്യൻ വ്യവസ്ഥയ്ക്കനുയോജ്യനല്ലാതെ നമ്മുടെ പൊതുജീവിതത്തിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന സുരാസുവിനെ പോലെയുള്ള, ജോൺ അബ്രഹാമിനെ പോലെയുള്ള, മധുമാഷെ പോലെയുള്ള അങ്ങനെ ഒരുപാട് ആളുകൾ നിലനിൽക്കുന്ന ആ വ്യവസ്ഥയ്ക്ക് അനുയോജ്യരല്ലെങ്കിലും വരാനിരിക്കുന്ന ഒരു നന്മ നിറഞ്ഞ മനുഷ്യ സമൂഹത്തിൻ്റെ സന്ദേശവാഹകരാവാനാണ് അവർ കൊതിച്ചത്. അതുകൊണ്ട് അവർ പലതും ത്യജിച്ചു. സുരാസുരൻ നമുക്കറിയാം, റെയിൽവേ സ്റ്റേഷനിൽ വിഷം കഴിച്ച് അനാഥമായൊരവസ്ഥയിൽ സ്വയം ജീവിതം ത്യജിച്ചൊരു നിലയിലാണ് ആ വലിയ കലാകാരനെ നാം കാണുന്നത്. മധുമാഷ് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അങ്ങനെ സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ, ത്യജിക്കാൻ മനോഭാവമുള്ള, അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ അടിവരയിട്ടൊരു പറയേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ത്യാഗ മനോഭാവം, വരാനിരിക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി ഇന്നത്തെ കിട്ടാൻ സാധ്യതയുള്ള സൗഭാഗ്യങ്ങൾ പോലും ത്യജിക്കാൻ കഴിയുന്ന, ജനിക്കാൻ ആഗ്രഹിച്ച ഒരു തലമുറയിലൂടെയാണ് നാം ഇവിടെ വന്ന് എത്തി നിൽക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പറയേണ്ട പല, ഇപ്പം ജോൺ അബ്രഹാമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. കോഴിക്കോടിൻ്റെ രാംദാസ് വൈദ്യർ എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യണ്ടായിരുന്നു. രാംദാസ് വൈദ്യർ കോഴിക്കോടൊന്ന്, ഏറിയാൽ രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ബി കെ എൻ രാംദാസ് വൈദ്യർക്ക് കത്തയക്കുന്നത്. ആ കത്ത് ഏറാതെ കുറയാതെ കോട്ടപ്പറമ്പിലുള്ള നീലകണ്ഠ വൈദ്യശാലയിൽ രാംദാസ് വൈദ്യർ ചെന്ന് കാണും ആ കത്ത്. വലിയ ഒരു സൗഹൃദമായിരുന്നു. രാംദാസ് വൈദ്യർ എന്ന് പറഞ്ഞാൽ ഈ ബഹിഷ്കൃതരായവരെ കൂട്ടിപ്പിടിച്ച ഒരു മനുഷ്യനാണ്. നമ്മൾ നേരത്തെ പറയുന്ന പോലെ അതൊക്കെയായിരുന്നു കോഴിക്കോടിൻ്റെ അടയാളങ്ങൾ. അലക്കുകലിനെ അദ്ദേഹം ആദരിച്ചു. ബഹിഷ്കരിക്കപ്പെടുന്ന രാത്രി സ്ത്രീകളെ അദ്ദേഹം വിരൂപറാണി പട്ടം നൽകി ആദരിച്ചു. അതൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ടോ ഇതെനിക്കറിഞ്ഞുകൂടാ. ഒരു വിരൂപറാണി മത്സരം നടത്തി. നമ്മൾ സുന്ദരി പട്ടം കൊടുക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വിരൂപറാണിയെ കണ്ടെടുത്തു, നാലടി പൊക്കത്തിൽ തടിച്ച ഒരു സ്ത്രീ. പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നഗരത്തിൻ്റെ ഇടവഴിയിൽ കാമകിങ്കരന്മാരാൽ കീറിപ്പറഞ്ഞ ഒരു മൃതദേഹമായി അവശേഷിക്കുകയായിരുന്നു ആ സ്ത്രീ. രാംദാസ് വൈദ്യർ അത് ഓർമ്മിപ്പിക്കുകയായിരുന്നു കാണുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ വിചിത്രമായ ഒരു സാംസ്കാരിക സ്ഥലമാണ്, സ്നേഹസ്ഥലമാണ് കോഴിക്കോട്. നമുക്കറിയാം, വന്നവരാരും തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത നഗരം എന്നാണ് കോഴിക്കോട് എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കോഴിക്കോടിൻ്റെ ഹൃദയത്തിലെ നന്മ, ഇപ്പം ബഷീറൊക്കെ നമ്മൾ പറയുമായിരുന്നല്ലോ, ബഷീർ തലയോലപ്പറമ്പിൽ വന്ന് നിന്നിട്ട് ബേപ്പൂർ സ്ഥിരതാമസമാക്കിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കോഴിക്കോട് അത്ര ഇഷ്ടമായിരുന്നു.
കോഴിക്കോട് വന്നിട്ടാണ് അദ്ദേഹം എല്ലാ

എല്ലാവരെയും ഇഷ്ടം പോലെ സ്നേഹിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഒരു സ്നേഹബന്ധവും, അതാണ് നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടത്, ഇങ്ങനെ ഒരു നഗരഹൃദയത്തിൽ ഇതുപോലെയുള്ള പ്രതിഫലേച്ഛ ആഗ്രഹിക്കാത്ത ഒരു സ്നേഹ സമൂഹം, അത് കോഴിക്കോടിൻ്റെയാണ്. അതാണ് മെഡിക്കൽ കോളേജിൽ ഒരു വലിയ അഴിമതിക്കാരനായൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ ജനകീയ വിചാരണ ചെയ്ത് അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ ചെരുപ്പ് മാല അണിയിച്ചു ഒരു ദിവസം. അതൊക്കെ ഒരു വലിയ സംഗതിയാണ്. അയാൾ ഇറങ്ങി വരുമ്പോൾ അത് സോമനൊക്കെ ആയിരുന്നു. സോമനും ടെലഫോൺസിൽ സേതു ഇവരൊക്കെ ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത്. അതൊക്കെ നമ്മുടെ ഭാവിയിലേക്കുള്ള വളർച്ചയിൽ കോഴിക്കോടെ യുവത്വം ചവിട്ടി കടന്ന ചരിത്ര പടവുകളാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനവർ പിന്നീട് എത്ര നന്മ നിറഞ്ഞ സങ്കല്പമായിരുന്നു എങ്കിൽ പോലും അതിൻ്റെ ലക്ഷ്യം നിറവേറ്റാനാവാതെ അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ ചില ചരിത്രത്തിൽ ചില വൈരുദ്ധ്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഈ രാഷ്ട്രീയ കാലാവസ്ഥ, നമ്മുടെ കോഴിക്കോട്ട് ഒരു 10, 20, 30, 40 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ രാഷ്ട്രീയ പരിണാമങ്ങൾ, അത് പ്രതീക്ഷാനിർഭരമായിരുന്നു, പിന്നെ സ്വപ്നങ്ങൾക്ക് വക നൽകുന്നതായിരുന്നു ഒക്കെയായിരുന്നു. പക്ഷെ അതിൻ്റെ അന്ന് പ്രതീക്ഷിച്ച പോലെയുള്ള തുടർച്ച ഉണ്ടായില്ല. അതൊരു വശം. പിന്നെ കോഴിക്കോടിൻ്റെ നന്മയാണ് നമുക്ക് പറയാം, എത്ര എത്ര ആളുകളെയാണ് നമുക്ക് പറയാനുള്ളത്. എന്നും പുഞ്ചിരിച്ചുകൊണ്ട് നഗര സായാഹ്നങ്ങളെ എതിരേറ്റിരുന്ന തിക്കോടിയൻ, നമ്മുടെ രാംദാസ് വൈദ്യരെക്കുറിച്ച് നേരത്തെ പറഞ്ഞു, പുഞ്ചിരി ഒരു ശമനൌഷധമായിട്ട് കൊണ്ട് നടന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും, രാംദാസ് വൈദ്യരും തിക്കോടിയനും. തിക്കോടിയൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഏതാണ്ടൊരു ചെറുപ്പമാണ്, പക്ഷേ എന്നെ അദ്ദേഹം, ഞാൻ അങ്ങനെ എനിക്കത് അത്ഭുതത്തോടു കൂടിയാണ് ഓർക്കാൻ കഴിയുന്നത്. MT വാസു എന്ന അവരുടെ നഗരമാണ്. അങ്ങനെ ഒരു വശത്ത് രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒരു സംഭവം, ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ ഞാനിപ്പൊക്കെ ഇവിടെ വന്ന സംഭവത്തിൽ എനിക്ക് കിട്ടിയ സൗഹൃദങ്ങളാണ്. ഈ ഞെരളത്ത് രാമപൊതുവാളിനെ വാസ്തവത്തിൽ അയാൾ അറിയപ്പെടുന്നതും കൊണ്ടുവരുന്നതും ഞാനാണ്. ഞാൻ അങ്ങനെ ഒരു ഇത് കൂടി പറയാം. ഫെഡറൽ ബാങ്കിലെ KJ തോമസ് അവരുടെ ബാങ്ക്മെൻസ് ക്ലബ്ബ് രൂപീകരിച്ചപ്പം അന്ന് ഈ ON വാസുദേവൻ ഡോക്ടറെ അടുത്ത് വരുമായിരുന്നു ഞെരളത്ത് രാമപൊതുവാൾ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ 3 ആളുകൾ, ഞാനും സ്റ്റേറ്റ് ബാങ്കിലെ രാജഗോപാലനൊക്കെ കൂടി ഞെരളത്തിനെ വീട്ടിൽ പോയി കണ്ടു. അതൊക്കെ നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്നൊരു അനുഭവമാണ്. ഞെരളത്ത് രാമപൊതുവാളിൻ്റെ വീട്ടിൽ പോയി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകൻ അന്ന് രംഗത്ത് വരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ കൊണ്ടുപോയി ഞങ്ങളെ കാണിച്ചു. അവിടെ വച്ച് അദ്ദേഹം ഇടയ്ക്ക് വാദനം നടത്തി. കടലിൽ

കമ്മിറ്റ്മെൻറ്റ്സ് കൊണ്ട് ഞാനതിങ്ങനെ പാടിപ്പോയതാണ് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു, അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേട്ട പാട്ടുകളായിരുന്നു അന്ന്. നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ്. ശരിക്ക് സാംസ്കാരിക ബ്രഹ്മപുത്രൻ, ഡോക്ടർ ഐരാജൻ, വേണു, അങ്ങനെ കുറേ ആളുകളുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു സാംസ്കാരിക വേദി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ഞങ്ങൾ രാത്രിയൊക്കെ ഞാനും ഗുഹനൊക്കെ, കവി ഗുഹനൊക്കെ പാതിരാത്രികളിൽ ചിലപ്പോൾ നഗരത്തിൽ നിന്ന് ഞങ്ങൾ നടന്ന് നടന്ന് ഇവരുടെ ഹോസ്റ്റലിൽ നിന്നവർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതിനുള്ള ഒരു തയ്യാറെടുപ്പ്, കാരണം അസംതൃപ്തിയുടെ ഒരു അവസ്ഥ അന്നവിടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഡോക്ടറുടെ വിചാരണ മാത്രമല്ല, മൊത്തത്തിലുള്ള കെവേണു അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരു വലിയ സ്വാധീനം, നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രത്യാശ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിന് നമുക്ക് സൂചിപ്പിക്കേണ്ടത് ആ പ്രത്യാശ എങ്ങനെയാണ് പിന്നീട് മാറിത്തീർന്നതെന്നുള്ളത് വേറെ കാര്യമാണെങ്കിലും, എടുത്തു പറയേണ്ടത് ഇങ്ങനെ ഒരു യുവത്വം ത്വരിപ്പിക്കപ്പെട്ട ഒരു കാലയളവ് നമ്മുടെ ചരിത്ര സന്ദർഭത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേരളം ആ സകലം അലയടിക്കുകയും അങ്ങനെ ഒരുപാട് ആളുകൾ

അയാളുടെ പേരൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാം. ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള ഒരു സാംസ്കാരിക മുന്നേറ്റത്തിന് അല്ല, ഒരു വസ്തു അതിൻ്റെ സായുധ വിപ്ലവക്രമം പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സാംസ്കാരിക മുന്നേറ്റം അതിൻ്റെ പ്രതികരണങ്ങൾ ഇന്നും നമ്മുടെ വർത്തമാനകാലത്തിൽ ഉണ്ട് എന്നാണ് എനിക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും ഇന്നും അത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒഡേസേൻ്റെ രൂപീകരണം കുഞ്ഞുലക്ഷ്മി ടീച്ചർ, സോമൻ്റെ അമ്മ, ഫറൂഖ് സോമൻ, അഹമ്മദ് അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് ആൾക്കാർ കൂടിയുണ്ട്. അവിടെ നിന്നാണ് ഒഡേസേൻ്റെ രൂപീകരണം. പിന്നെ ഒഡേസേൻ്റെ പ്രവർത്തന കേന്ദ്രം കോഴിക്കോട് നടക്കാവിലേക്കാവുന്നു. അങ്ങനെ അത്ഭുതകരമായ ഒരു പ്രവർത്തന ശൈലിയാണ് ഒഡേസയ്ക്ക്. ജോണിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, ജോണിനെ കൊണ്ട് സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതിൻ്റെ ഈ യുവത്വത്തിൻ്റെ സമാഹരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഊർജം സംഭരിക്കപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ്. വളരെ കമ്മിറ്റഡ് ആണ് എല്ലാം ആളുകളും അതിൽ പങ്കെടുത്തവർ മുഴുവൻ എന്തെന്നില്ലാതെ ആ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായിട്ട് വന്നിട്ട് അങ്ങനെ ഒരു സിനിമ എടുക്കുക. ആ സിനിമ എടുക്കുക എന്നുള്ള ആ പ്രവർത്തനം തന്നെ വലിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ടാണ് മാറിയത്. അല്ല, സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ബംഗാൾ സത്യേന്ദ്രൻ്റെ ഒരു സിനിമ കൊണ്ടുവന്ന് ഇവിടെ കാണിച്ചാൽ അത് എങ്ങനെയുണ്ട്, നല്ലതാണോ ചീത്തയാണോ എന്ന് വിശദീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയാണോ എന്നുള്ളതല്ല, ആ സിനിമ പ്രവർത്തനം തന്നെ, സിനിമ എടുക്കുന്ന ആ പ്രവർത്തനം തന്നെ ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ടാണ് ആ കാലയളവിൽ കടന്നുപോയത്. അതായിരുന്നു അത് ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട സംഗതി. അതാണ് അത് ഇന്ന് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന അവർക്കറിയാം അങ്ങനെ കടന്നു പോകുന്നത്. അത് ഒരു ജനകീയ സിനിമയാണ്. ജനകീയ സിനിമയെന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളെയും സ്പർശിക്കുന്ന അവരുടെ ഉത്തരവാദിത്വത്തോടു കൂടി നിർമ്മിക്കപ്പെടുന്നൊരു സിനിമ. അതുകൊണ്ടാണ് ഓരോരുത്തരോടും 10 രൂപ ശേഖരിച്ചുകൊണ്ട്. അത് ലോകത്തിലെവിടെയെങ്കിലും സിനിമ എന്ന് പറയുന്ന ഒരു മൂലധന കല എന്നാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത്. ഇങ്ങനെ ഒരു സിനിമ എടുത്തതായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവുമോ? അതാണ് ജോൺ ചെയ്തത്, അതാണ് അഹമ്മദ് ചെയ്തത്, അതാണ് ഇവരുടെ കൂടെ ചേർന്ന് നിന്ന് ഉള്ള എല്ലാ ആളുകളും പങ്കെടുത്ത് ചെയ്തൊരു വലിയ ഒരു മുന്നേറ്റമായിരുന്നു. അത് ലോകത്തെവിടെ ഉണ്ടാവില്ല. അതൊക്കെ നമ്മുടെ കേരളത്തിനും കോഴിക്കോടിന് എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം അവിടെ കോഴിക്കോടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേരളത്തെ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ സിനിമ. ആ സിനിമയിൽ അഭിനയിച്ചാണ് ജോയി മാത്യു, അങ്ങനെ എല്ലാവരും, കുറേ ആളുകൾ, രാമേന്ദ്രൻ മുഖേരിയുണ്ട്, അങ്ങനെ കുറേ ആളുകൾ അതിൽ അഭിനയിക്കുകയുണ്ടായി. അഭിനേതാക്കൾ എന്ന് പറഞ്ഞാൽ നടനകലയല്ലല്ലോ സിനിമയിൽ, അത് നാടകത്തിലല്ലേ, നടിക്കുന്നതാണ് നാടകം, സിനിമ വേറെ ഒരുതരം പെർഫോമൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ ജോണിന് ഇഷ്ടമായി, ഹരി വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ പറയാനുണ്ട്. ഞാൻ മീൻചന്തയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരി മീൻചന്തയിലാണല്ലോ, മീൻചന്ത ആ ഓയിൽ കമ്പനീൻ്റെ ജനറൽ മാനേജറായിരുന്നു അച്ഛൻ, എന്തോടെയായിരുന്നു ഹരിനാരായണൻ താമസിച്ചിരുന്നത്. അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് ആ ബസ് സ്റ്റോപ്പ്, ഞാൻ മീൻചന്ത റെയിൽവേ ഗേറ്റിൻ്റെ അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ടൗണിലൊരു കോളേജ് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം രാവിലെ വരുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഞാൻ വട്ടക്കടൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം ഹരീൻ്റെ വീട്ടിൽ നിന്ന് ജോണും ഹരിയും കൂടി ഇറങ്ങി വരുന്നു. അപ്പോൾ ഞാൻ വട്ടക്കണർ ബസ് സ്റ്റോപ്പിൽ ആണ് നിൽക്കുന്നത്. അപ്പോൾ എന്നെ കണ്ട ഉടനെ ജോണ് വട്ടക്കിണറ്റിൽ പുളവൻ ഫണീന്ദ്രൻ കളിയാക്കന്നെ. അപ്പോൾ അങ്ങനെ ഭയങ്കര, ഞാൻ കൽപ്പറ്റ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോൺ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ജയേന്ദ്രൻ നമ്മളെ കൂടി ഒരു മീറ്റിങ്ങൊക്കെ കൂടി ജോണിനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്നത് ജോണിൻ്റെ സാന്നിധ്യം തന്നെ നമുക്കൊരു വലിയ, അങ്ങനെ ചില അപൂർവം ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ജോണിൻ്റെ സാന്നിധ്യം തന്നെ നമുക്ക് വലിയ ഒരു സന്തോഷം തരുന്നതിന്, അതിനൊരു ഉദാഹരണമായിട്ട് ഞാനിത് പറഞ്ഞു. പരിഹസിക്കുകയായിരുന്നു എന്നെ, എന്നാൽ ആ പരിഹാസം ഞാൻ ഉൾക്കൊള്ളും എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ജോൺ എന്നെ പരിഹസിച്ചത്. അവനവനെയും പരിഹസിക്കും, അതിനൊരു റിച്ച്നെസ് വേണമല്ലോ. നമ്മളെ തന്നെ നമുക്ക് പരിഹസിക്കണമെങ്കിൽ വ്യക്തിത്വത്തിലൊരു വലിയ വലിപ്പം വേണ്ടത്, അതും ജോൺ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യാദൃച്ഛികമായി കോഴിക്കോടിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഞാൻ മധുമാഷ നാടകമായിട്ട് ഞാൻ അതിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടില്ല. വാസുദേവൻ അപ്പു എന്ന് പറയുന്ന ഒരാളാണ് അതൊക്കെ മാനേജ് ചെയ്തിരുന്നത്. അന്ന് മാഷ് വളരെ സാഹസികനായിട്ട്, ഞാനൊരു നാടകത്തിൻ്റെ മാത്രമല്ല, ഒരു ദിവസം ഞാൻ അശോകപുരത്തും മാഷെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മാഷ് ഭാര്യ പുറത്തേക്ക് ഇറങ്ങി വരുന്നു, തോളിൽ പനി പിടിച്ച് വിറയ്ക്കുന്ന ഈ ഇളയ മകൻ

മാഷ് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ രണ്ട് മൂന്ന് മാസം വൈകുന്നേരം 4 മണിയാകുമ്പോൾ മാഷ് എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്ലാറ്റിൽ വരും. താഴെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം വന്ന് അരമണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പുറത്തേക്ക് ടൗണിലേക്ക് പോകും. എല്ലാ ദിവസവും ഒരു രണ്ട് മൂന്ന് മാസം അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം വന്നപ്പം എൻ്റെ ഞാൻ ഇട്ടുകൊടുത്ത പുറത്തേക്ക് ഇട്ടുകൊടുത്ത കസേര കുറച്ച് പൊട്ടി പൊളിഞ്ഞായിരുന്നു. ഭക്ഷണത്തിരുന്ന് ഒരു കട്ടചായ കുടിച്ചിട്ട് പോയി. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കൂടോട്ടറിക്ഷ എൻ്റെ വീടിൻ്റെ മുന്നിൽ മൂന്നാല് കസേരയും ഇതൊക്കെ ആയിട്ട് മധുമാഷൊരു കൂടോട്ടോറിക്ഷ എൻ്റെ വീടിൻ്റെ മുമ്പിൽ. എനിക്ക് ഭാഷ പറയുന്നത് കേട്ടോ, അത്ഭുതകരനായ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് പലപ്പോഴും ഒരു കോഴിക്കോടിൻ്റെ സ്വന്തമായിട്ട് എന്ന് പറഞ്ഞ മാഷപ്പെട്ടി അതിവിപ്ലവത്തിൻ്റെ അച്ചടക്കമില്ലായ്മയുണ്ട് എന്നൊക്കെ മാഷയെക്കുറിച്ച് പറയുമ്പോൾ പോലും ഈ മനുഷ്യപക്ഷത്ത് ഇങ്ങനെ ഡയറക്റ്റായിട്ട് അനുനിമിഷം നിന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പുസ്തകങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടല്ല മാഷ് വിപ്ലവകാരിയായത്, മനുഷ്യൻ്റെ കൂടെ നടന്നിട്ടാണ്. എവിടെ അനീതി കണ്ടിട്ടോ അപ്പം അതിനെ ചെറുക്കാൻ ആരോടും ചോദിക്കില്ല. ഒരു പുസ്തകത്തിൻ്റെ വരികളും ഉദ്ധരിക്കാതെയാണ് മനുഷ്യരുടെ കൂടെ നടന്ന് നീങ്ങിയത്, അനീതിക്കെതിരെ പൊരുതിയത് എല്ലാം. അതുകൊണ്ടാണ് മാഷ് അങ്ങനെ ഓർമ്മ. മാഷയുടെ നാടകങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിലുണ്ടായപ്പം ഇങ്ങനെയുള്ള ഒരു ആഭിമുഖ്യം, അതൊരു നൈസർഗികമായി എന്ന് ഞാൻ ക്ലീഷേ പറയുന്നില്ല, അത് വളരെ സ്വാഭാവികമായി ഈ മാഷയിൽ നിന്ന് വന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് മനുഷ്യൻ്റെ കൂടെ നടന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ചോയ്ക്കുട്ടി എന്ന് പറഞ്ഞിട്ട് അറിയാം. അദ്ദേഹം ഇങ്ങനെ കോഴിക്കോടിൻ്റെ ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഒരു ഫോട്ടോ എക്സിബിഷൻ പോലും വേണ്ടതുപോലെ നടത്താൻ പറ്റാതെ. കുഞ്ഞീബി എന്ന് പറയുന്ന കുഞ്ഞീബി കേസിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കൊണ്ട് മാത്രമാണ് അത് തെളിയിക്കും. കുഞ്ഞീബി ഒരു രാത്രി ജീവിതം നയിച്ച ഒരു സ്ത്രീയാണ്. അവർ ലോക്കപ്പിൽ തൂങ്ങി കിടക്കായിരുന്നു, എന്നിട്ട് പാദം നിലത്ത് മുട്ടിക്കിടക്കായിരുന്നു. അതാണ് ഒരു പത്രത്തിൽ വരാതെ ചോയ്ക്കുട്ടി പോയിട്ട് ഫോട്ടോ എടുത്ത് മാധ്യമത്തിൽ, അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറാണ് ചോയ്ക്കുട്ടി, മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട്. അതിൻ്റെ കാരണങ്ങൾ വളരെ ദുരൂഹമാണ്. അവരെന്ത് എങ്ങനെ അങ്ങനെ വന്നു എന്നുള്ള കാര്യം അതിപ്പോഴും അത് വ്യക്തതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബംഗ്ലാദേശ് കോളനിയിലാണ് അവർ താമസിച്ചിരുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ട് ഇതുപോലെയുള്ള ഓരോരോ വ്യക്തികളുടെയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കോഴിക്കോടിൻ്റെ ഇതായിട്ട് നമുക്ക് പറയാനുണ്ട്. ആ പിന്നെ ചെലവിർ വേണു, രവീന്ദ്രൻ, ടി കെ രാമേന്ദ്രൻ, അന്തരീക്ഷൻ, അങ്ങനെ ഒരു ബുദ്ധിജീവി സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ. സൈക്കോ മാസിക നടത്തിക്കൊണ്ടിരുന്നു. അത് ഞങ്ങളൊക്കെ അന്ന് വൈകുന്നേരം സായാഹ്നത്തിൽ അവിടെ കൂടും. ഇവർ സീനിയേഴ്സാണ്, ഇവരൊക്കെ സൈദ്ധാന്തിക ചർച്ചയാണ്. ബക്കറുണ്ടാവും അവിടെ, ഇങ്ങനെ ചിലപ്പോൾ കിടക്കേണ്ട. ബക്കറിൻ്റെ സിനിമ വന്ന് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ബക്കർ അങ്ങനെ സിനിമാക്കാർ മുഴുവൻ. ടി വി ചന്ദ്രൻ ഉണ്ടാവും. ടി വി ചന്ദ്രൻ പുതിയ സിനിമകളിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പായിരുന്നു അന്നിവിടെ, അന്ന് നടനായി വരുന്നേ ഉള്ളൂ, സിനിമ സംവിധായകനായിട്ടില്ല. അപ്പോൾ അങ്ങനെ അതൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു സൈക്കോ എന്ന് പറയുന്നത്. ചിലവർ വേണോ ഒരു സൂക്ഷ്മ നിരീക്ഷകനും ഒരു ഇതിനെക്കുറിച്ചുള്ള സ്വതന്ത്ര കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അത് രവീന്ദ്രനുമായിട്ടുള്ള സഹവാസം കൊണ്ടാണ് അത് മാസികയൊക്കെ നടന്ന് മുന്നോട്ട് പോകാൻ. ഒരു നഗര മാസിക ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിന് ഞാനും നൗഷാദൊക്കെ കൂടി അവിടെ കുറേ നാൾ ഞങ്ങൾ പോയിട്ടുണ്ട്. അത് നടന്നില്ല. ഒരു ലക്കം മാത്രമേ ഇറക്കുള്ളൂ. മാസിക തുടങ്ങുക നിർത്തുക എന്നുള്ളതാണ് മൂപ്പരുടെ ഒരു വേണുവേട്ടനെ അങ്ങനെയാണ് പലപ്പോഴും പറയാറുള്ളത്. ഈ ഫെറൂഖിലൊക്കെ അന്തരീക്ഷൻ്റെ വീട്ടിൽ കുറേ ആൾക്കാർ പോകും. അന്തരീക്ഷൻ ഇവിടെ വന്നാൽ ടി കെ രാമചന്ദ്രൻ്റെ വീട്ടിലിങ്ങനെ കുറച്ച് ആളുകളുണ്ടാവും. അപ്പോൾ ഇവരെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ് കോഴിക്കോടിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അധ്യാപക വൃത്തിയായതുകൊണ്ട് എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവം ഉണ്ടായത് എടശ്ശേരിൻ്റെ പുത്തൻകലവും അരിവാളും പൂതപ്പാട്ടും പ്രീ ഡിഗ്രി ക്ലാസ്സിൽ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഒരു 35 വർഷം മുമ്പാണ് തോന്നുന്നു. അപ്പം ഞാനിത് പഠിപ്പിച്ചപ്പോൾ ഞാൻ അറിയാതെ അതിൻ്റെ ഒരു ആലാപനത്തിലേക്ക് എത്തിപ്പോയി. അപ്പോൾ ആലാപനം പലർക്കും ഇഷ്ടാവുകയും ഞാൻ പിന്നീട് പൂതപ്പാട്ടിൻ്റെ ഒരു പാട്ടുകാരനായി. അതിൻ്റെ രണ്ടുപേര് കേട്ടിട്ടില്ലേ

അമ്പിളിപ്പൂങ്കല മെയ്യിലണിഞ്ഞ കരിമ്പൂതം. അയ്യയ്യാവരവമ്പിളിപ്പൂങ്കല മെയ്യിലണിഞ്ഞ കരിമ്പൂതം.

കണ്ണഞ്ചേരിയിൽ മഹാഗണപതി ക്ഷേത്രത്തെ ഉത്സവത്തിൻ്റെ അന്ന് നമ്മീജൻ്റെ താമസിക്കുകയാണ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരു ആരൊക്കെ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അതൊന്ന് പാടാവോ എന്ന് ചോദിച്ചു പാട്ട്. ഞാനങ്ങോട്ട് കയറി, അപ്പോൾ ഞാൻ അന്ന് കൽപ്പറ്റയിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് ഈ പൂതപ്പാട്ട് അവിടുത്തെ കോളേജ്. അപ്പം ഞാൻ ഒരു ഇതുമില്ലാതെ ശശിനാരായണൻ എന്ന് പറഞ്ഞ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്ന ഒരു പഠിച്ചിട്ട് ഉണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു പ്രോത്സാഹത്തിൽ ഞാനിങ്ങോട്ട് ഇത് ജനസഹസ്രം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അത്രയും ആളുകളുണ്ടായിരുന്നു അവിടെ. ആദ്യമായിട്ട് പൂതപ്പാട്ട് പാടുന്നത് ഈ കണ്ണഞ്ചേരില. അന്നിത് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ പിന്നെ അങ്ങനെ അന്നത്തെ ശബ്ദത്തിൽ അങ്ങനെ കൊണ്ടുപോയി. ഈ അടുത്തിപ്പം വേദി ഓഡിറ്റോറിയത്തിൽ ഈ ബാങ്ക്വൻസ് ക്ലബിൻ്റെ ഒരു തോമസിൻ്റെ ഒരു പരിപാടിക്ക് എന്നെ അന്ന് അതിൻ്റെ കുറച്ച് വരികൾ കൽപ്പറ്റയ്ക്ക് ഉണ്ടായിരുന്നു, കുറച്ച് വരികളെന്ന് ചൊല്ലിയാണ്. മുഴുവനും ചൊല്ലാറില്ല, ഇപ്പോൾ മുഴുവനായിട്ടാണ് ചൊല്ലേണ്ട, അത് കഥാകഥനാണല്ലോ. നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത അതിൻ്റെ ഇൻഡെപ്തിൽ എന്തൊക്കെ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മയും കുട്ടിയും തമ്മിലുള്ളൊരു സംഭവം, മച്ചിയായ ഒരു ഭൂതം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകണമൊക്കെ ഇല്ല, അത് എന്തോ അതിൻ്റെ അകത്തൊക്കെ ഒരു ഭയങ്കര നമുക്ക് നിർദ്ധാരണം ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ അതിൻ്റെ അകത്ത്. അതായിരിക്കും ചിലപ്പോൾ കവിത എന്ന് പറഞ്ഞല്ലേ, ബാക്കി നിൽക്കണ്ടേ എപ്പോഴും. പിന്നെ എന്നെ അങ്ങനെ ഫീൽ ചെയ്തത് ഈ സത്യജിത്തും നജുമലൊക്കെ ആയിട്ട് ഞാൻ നടക്കുമ്പോൾ, ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ആർട്സ് കോളേജിൽ അന്ന് ഫൈൻ ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് കോഴിക്കോട് അബ്ദുൽ ഖാദറാണ്. അയാൾ അന്ന് നിന്ന് എങ്ങനെ നീ മറക്കും കുയിലേ എന്നുള്ളൊരു പാട്ട് പാടി. അപ്പോൾ പിന്നെ ഞങ്ങൾ പഠിച്ചുകൊണ്ട് ഫസ്റ്റ് ഡിഗ്രിയിലാകുമ്പോൾ സത്യജിത്തിനെ അവിടെ കൊണ്ടൊന്ന് പ്രീ ഡിഗ്രിക്ക് ചേർത്തു ശാന്താദേവി. അപ്പോൾ ഞങ്ങളായിരുന്നു, ഞാനും കൽപ്പറ്റനാരായിരുന്നു ലോക്കൽ ഗാർഡിയൻസ് അവൻ്റെ, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ കൊണ്ട്. പിന്നെ അവനുമായിട്ട് ചേർന്ന് പിന്നെ പാട്ട് കൂത്ത് ഇങ്ങനെയൊക്കെ ആയി. എല്ലാ ദിവസവും വൈകുന്നേരം സത്യജിത്തിനെ കാണാൻ ഞാൻ നല്ലയിടത്ത് പോവും, അല്ലെങ്കിൽ അവൻ എന്നെ തിരിഞ്ഞ് മീൻചന്ദ്ര ഗേറ്റിൻ്റെ അവിടെ വരും. പിന്നെ അങ്ങനെയൊക്കെ വലിയ സൗഹൃദമായി ഗാനമേളയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. നജ്മലിൻ്റെ ഇവൻ്റെയൊക്കെ ഗാനമേളേൻ്റെ കൂടെ ഞാൻ അന്ന് ഞാനൊന്നുമല്ല, പക്ഷെ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഫക്റ്റ് ചെയ്ത്. ഇവർ പാടുന്നത് പോലെ അല്ല അത് പാടേണ്ടതെന്ന് എനിക്ക് തോന്നി.

0: എന്നോട് പറയുകയും ചെയ്തു.
1: കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹൻ 70-കളിലെയും 80-കളിലെയും കോഴിക്കോട് നഗരത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക അടയാളങ്ങളെ നമുക്കായി ഓർത്തെടുക്കുകയായിരുന്നു ഇതുവരെ കയ്യൊപ്പേൽ.

പാടാനോർത്തൊരു ഈ പാട്ട് വേറെ രീതിയാണ്. ഇത് കോഴിക്കോട് അബ്ദുൽ ഖാദർ ആകാശവാണിക്ക് വേണ്ടി പാടിയ പാട്ടാണ്. പക്ഷെ എനിക്കിതിനെ ഇങ്ങനെ കൺസീവ് ചെയ്യാനാണ് തോന്നി. എനിക്കിത് പാട്ട് ഇവർ അപ്പോൾ അവർ ഗാനമേളയ്ക്ക് പലപ്പോഴും ഞാൻ പാടി, ഇവർ പറയും അങ്ങനെയല്ല പാടേണ്ടതെന്നൊക്കെ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് ബഹുജന മുന്നേറ്റമായാണ് ലഹരിവിരുദ്ധ പോരാട്ടം ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ലഹരി വ്യാപനം തടയാനാകുവെന്നും അതിൽ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. 150.63 മെഗാവാട്ടിന്റെ വർധനയാണ് ഉണ്ടായതെന്നും ആകെ 4100 മെഗാവാട്ടാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇത് ഗവൺമെന്റിന്റെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നും MSME പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് ഇടപെടുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ആണവ നിരീക്ഷകരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാൻ ടെഹ്റാൻ സമ്മതിച്ചുവെന്ന US പ്രസിഡന്റ് JD വാൻസിന്റെ അവകാശവാദം ഇറാൻ നിഷേധിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഒന്നാംവട്ട ചർച്ചകൾക്ക് പിന്നാലെയാണ് US അവകാശവാദം ഉന്നയിച്ചത്. മണിപ്പൂരിൽ പോലീസും CRPFും അടക്കം സംയുക്ത സേന വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. തീവ്രവാദികളുടെ താവളങ്ങളിൽ നടത്തിയ തെരച്ചിലിലാണ് റൈഫിളുകളടക്കം 40 ആയുധങ്ങൾ കണ്ടെത്തിയത്. കാലിഫോർണിയയിൽ US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷ സിംഗിൾസ് ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയൻ താരത്തെയും കിഡംബി ശ്രീകാന്ത് ചൈനീസ് തായ്പേയ് താരത്തെയും നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റണിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 11:00.
3: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
4: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
6: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
7: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
8: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി.
7: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ്

0: വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഏണി എന്ന ചിത്രത്തിനു വേണ്ടി നിഖിൽ രാജ് പാടിയ ഗാനം. ഗാനരചന സത്യൻ കോട്ടപ്പടി, സംഗീതം ലിനീഷ് കാരയാട്.

ചിത്രം സുഖമാണോ സുഖമാണ്. എസ് പി ദേവാനന്ദും വി ജെ സച്ചിനും പാടിയ ഗാനം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം നിപിൻ വസന്ത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം തുടർന്ന് കേൾക്കാം.
1: എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയക്കുക.
2: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 17 വരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 3176 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും സംസ്ഥാനത്ത് 84 പോലീസ് സബ് ഡിവിഷനുകൾ രൂപീകരിച്ചതായും ലഹരിമരുന്ന് വ്യാപനത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. June 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLA മാരും അവരവരുടെ നിയോജക മണ്ഡലത്തിലെ സ്കൂളിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. യുവാക്കൾക്ക് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. MSME കൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചതായി മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. 150.63 MW വർധനയാണുണ്ടായത്. ആകെ 4100 MW പ്രതീക്ഷിക്കുന്നത്. മഴയുടെ കുറവും എൽനിനോ പ്രതിഭാസവും വൈദ്യുതി ലഭ്യതയിൽ കുറവ് വരുത്തിയതായി മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിൻ്റെ വർധന ഉണ്ടായതായും June 16 മുതൽ 30 വരെ 900 MW വൈദ്യുതിയുടെ കുറവുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനാൽ June 16 മുതൽ സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതായും വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്ന അപേക്ഷകൾ എത്രയും വേഗത്തിൽ തീർപ്പാക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമലാമേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ P. നാരായണൻ തുടങ്ങിയവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടും. കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണ് കയറ്റിയ ടിപ്പർ ലോറി ബസ് കാത്തുന്നവർക്കിടയിലേക്ക് ഇടിച്ചുകയറി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിലുണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണു. മണ്ണ് നീക്കം ചെയ്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണ്. രാവിലെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും വിജയ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ മന്ത്രി K. മുരളീധരൻ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിൽ വിവിധ സർജറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കി. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി PSC റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി K. മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന് കീഴിൽ നിരവധി ഒഴിവുകളുണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ നിവേദനത്തെ തുടർന്നാണ് മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഓഫീസ് സന്ദർശിക്കും. പുതിയ പദ്ധതികളെ സംബന്ധിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവിലെ സ്ഥിതി വിവരവും മന്ത്രി വിലയിരുത്തും. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7 പേർക്കും വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഓരോ ആളുകൾക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ഈ മാസം 150 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെ രോഗം ബാധിച്ച് 6 പേരാണ് മരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ്

ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ട് നിപ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ പ്രഭവ കേന്ദ്രത്തിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിലെ പ്രദേശങ്ങളിൽ നിന്ന് ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രൊജക്റ്റാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. ഈ പ്രദേശങ്ങളിലെ വളർത്തുമൃഗങ്ങളായ നായ, പൂച്ച എന്നിവയുടെ രക്തം, മൂക്കിലെ സ്രവം തുടങ്ങിയവയും ശേഖരിച്ചിട്ടുണ്ട്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വവ്വാലുകളുടെ താവളങ്ങളിൽ നിന്ന് വിസർജ്യവും പരിശോധനയ്ക്കായി എടുത്തിരുന്നു. അങ്കണവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൻ ആപ്പ് ഉപയോഗിക്കുന്നത്. ഫോണുകൾ തകരാറിലാണെന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. കൊച്ചിയിൽ അങ്കണവാടിയിൽ 5.5 വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിനിരയായ സംഭവത്തിൽ അങ്കണവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അങ്കണവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടു. ലഹരി ഉപയോഗത്തിൽ നിന്നും പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്ന ഉഭയകക്ഷി ഇടപെടലിൻ്റെ പ്രധാന വശങ്ങളെക്കുറിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ ഇന്നലെ 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു ചർച്ച. വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് ഉഭയകക്ഷി ബന്ധങ്ങൾ സഹായകമാകുമെന്ന് യോഗത്തിൽ ഡോവൽ പറഞ്ഞു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ രാജ്യത്തെ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, കരകൗശല വിദഗ്ധർ, ചെറുകിട ബിസിനസ്സുകാർ എന്നിവർക്ക് ആഗോളതലത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15-ന് പ്രാബല്യത്തിൽ വരുന്ന കരാർ UKയിലെ വിവിധ മേഖലകളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി പ്രവേശം നൽകുമെന്ന് ഇംഗ്ലീഷ് പത്രത്തിലെഴുതിയ ലേഖനത്തിൽ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. 15 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ലക്നൗ തീപിടുത്തത്തിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 7 ദിവസത്തിനകം സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തിൽ 6 പേർക്കെതിരെ കേസെടുത്തു. 4 പേരെ അറസ്റ്റ് ചെയ്തു. ലക്നൗ ഡെവലപ്മെന്റ് അതോറിറ്റി, ഫയർ ഡിപ്പാർട്ട്മെന്റ്, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്നിവയിലെ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്കാണ് അലിഗഞ്ചിലെ പുരാനിയ പ്രദേശത്തെ ഒരു കടയ്ക്ക് മുകളിൽ പ്രവർത്തിച്ചിരുന്ന ആനിമേഷൻ കോച്ചിംഗ് സെന്ററിൽ തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ കിട്ടിയത്. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി ബജറ്റിൽ കുറച്ച സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. CPIMലെ KN ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ച സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിച്ചില്ല. ഇതേ തുടർന്ന് സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. എന്നാൽ സ്പീക്കർ തുടർ നടപടികളിലേക്ക് കടന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ന്യൂയോർക്കിൽ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവേ സെനഗലിനെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഇതേ ഗ്രൂപ്പിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ എതിരില്ലാത്ത 3 ഗോളിന് ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ജെയിൽ സാന്താ ക്ലാരയിൽ ജോർദാൻ ഇപ്പോൾ അൾജീരിയയെ നേരിടുകയാണ്. അൾജീരിയ 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. അൾജീരിയ 2 ഗോളുകളും ജോർദാൻ 1 ഗോളുമാണ് നേടിയത്. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. കാലിഫോർണിയയിൽ US ഓപ്പൺ സൂപ്പർ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷ സിംഗിൾസ് ആദ്യ റൗണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയൻ താരത്തെയും കിഡംബി ശ്രീകാന്ത് ചൈനീസ് തായ്പേയ് താരത്തെയും നേരിടും. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മ ജർമ്മൻ താരത്തെയും ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്പെയിൻ സഖ്യത്തെയും നേരിടും. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് റാവത്ത് മനീഷ സഖ്യം ഇന്തോനേഷ്യൻ സഖ്യവുമായും ഏറ്റുമുട്ടും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിൻ്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെൻറ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും വൈകിട്ട് 4 ആരംഭിക്കുന്ന ഫൺ റൺ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ

0: ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7 മത്സരം. 2024 ചൈനയിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ ആദ്യ ഏറ്റുമുട്ടലാണിത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_കാലിക്കറ്റ് എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: എല്ലാം ശരിയാകുമെന്ന ചിത്രത്തിനുവേണ്ടി കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം. ഗാനരചന BK ഹരിനാരായണൻ. സംഗീതം ഔസേപ്പച്ചൻ.

0: കോഴിക്കോട് ഇന്നത്തെ സ്വർണവില.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഇന്ന് സ്വർണം ഗ്രാമിന് 13,375 രൂപ, പവന് 1,07,000 രൂപ.
3: റീഗൽ ജ്വല്ലേഴ്സ്.
0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
4: മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: പ്രിയ ഗീതം.
2: പ്രിയഗീതത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ പറയുന്നു 0495236617. മറ്റൊരു നമ്പർ 2366176. മൊബൈൽ നമ്പർ 9474448000. പ്രിയത്തിലെ ആദ്യ ഗാനം പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഉത്തം സിംഗ്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: റീഗൽ ജ്വല്ലേഴ്സ്.
3: ഗോൾഡ് റേ. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: പ്രിയ ഗീതം,
3: പ്രിയഗീതത്തിൽ കേൾക്കാം നിഷ ബേപ്പൂരിൻ്റെ ഇഷ്ടഗാനം ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി S. ജാനകി പാടിയത്. ഗാനരചന P. ഭാസ്കരൻ, സംഗീതം ജോൺസൺ.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
3: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
4: പ്രിയ ഗീതം.
5: പയങ്ങോട്ട് പുറത്തു നിന്നും ബിന്ദു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം അന്നൊരിക്കൽ. MG ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
5: അനീഷ് ചെറുവണ്ണൂർ ആവശ്യപ്പെട്ട ഗാനമാണിനി പ്രിയഗീതത്തിൽ. ആരോമലുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: വീട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വെയർസ്.
5: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
4: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
6: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
7: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
8: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
9: പ്രിയഗീതം തുടരുന്നു. സ്വർണ്ണചാമരം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പാലക്കോട് വയൽ നിന്നും പ്രഭ. ബിജുനാരായണൻ പാടിയ ഗാനം. ഗാനരചന കെ ജയകുമാർ. സംഗീതം മരകതമണി.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: പ്രിയ ഗീതം,
5: ഇന്നത്തെ പ്രിയഗീതത്തിലെ അവസാന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സത്യൻ നായർ, കരുവള്ളിക്കൊന്ന്. എസ് ജാനകി പാടിയ ഗാനം, ഗാനരചന സത്യൻ അന്തിക്കാട്, സംഗീതം എ ടി ഉമ്മർ, ചിത്രം അഗ്നിവ്യൂഹം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

എഫ്എം പ്രധാന വാർത്തകൾ. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി ബജറ്റിൽ കുറച്ച സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളി. തുടർന്ന് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ജനവികാരം ഗവൺമെന്റ് ഉൾക്കൊള്ളുമെന്ന് ആണ് പ്രതീക്ഷയെന്ന് മുതിർന്ന നേതാവ് വി എം സുധീരൻ. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഏറെ പ്രതീക്ഷയുണ്ടെങ്കിലും ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തു നൽകിയതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മയക്കുമരുന്ന് കേസുകളിൽ ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ അപാകതകളുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് സ്പീക്കർ ഇക്കാര്യം പറഞ്ഞത്. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിൽ വിവിധ സർജറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കിയതായും മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടസ്ഥലം മന്ത്രിമാരായ ബിന്ദുകൃഷ്ണയും പി സി വിഷ്ണുനാഥും സന്ദർശിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോങ്കോയിൽ എബോള ബാധിതരുടെ എണ്ണം 1000-ൽ അധികമായി ഉയർന്നു. 267 പേരുടെ മരണം കോങ്കോ ആരോഗ്യ അധികൃതർ സ്ഥിരീകരിച്ചു. ലെബനനിൽ സമാധാനം നിലനിർത്തുന്നതിന് അമേരിക്ക ഇസ്രായേലി ലെബനൻ ഉദ്യോഗസ്ഥരുമായി ഈ ആഴ്ച ചർച്ച നടത്തും. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൌൺസിലർ ഡാൻ ഹോളറും പ്രതിരോധ അസിസ്റ്റന്റ് സെക്രട്ടറി ഡാൻ സിമ്മർമാനും ചർച്ച നേതൃത്വം നൽകും. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1520 രൂപ താഴ്ന്ന് 1,07,000 രൂപയായി. 13,375 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. വാട്സാപ്പിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടോളൂ. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടേണ്ട വാട്സപ്പ് നമ്പർ 9400024440. ആദ്യഗാനം കേൾക്കാം. കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ യേശുദാസ്, ചിത്ര, ലതിക എന്നിവർ പാടിയത് അമരം എന്ന ചിത്രത്തിൽ നിന്നും.

0: നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. രണ്ട് തസ്തികകളിലേക്കാണ് നിയമനം. ഒരു തസ്തികയിലേക്ക് ഏഴാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. രണ്ടാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം ജൂലൈ 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 8281212702.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
0: സജിത വാഗയാടിന്റെ ഇഷ്ടഗാനം കേൾക്കാം. പ്രഭു എന്ന ചിത്രത്തിൽ KP ചന്ദ്രമോഹൻ പാടിയ ഗാനം. ഏറ്റുമാനൂർ ശ്രീകുമാറിന്റെ വരികൾ, ശങ്കർ ഗണേഷിന്റെ ഈണം.

മുല്ലക്കവൾ മൂളം കണ്ടാൽ മുറ്റത്തു മുട്ടുകൊടുത്തോണ്ടു നിന്നെ, മുല്ലക്കവൾ മൂളം കണ്ടാൽ മുറ്റത്തു മുട്ടുകൊടുത്തോണ്ടു നിന്നെ, മുട്ടുകൊടുത്തോണ്ടു നിന്നെ.

ഹേയ് മുട്ടു മറയ്ക്കാത്ത മുണ്ടിൻ മുന്താണി മുത്തുക്കൂടങ്ങൾക്കുമീരേ മൂടിയവൻ നിന്നു പുത്തൻ നാണം മൂടി പുതച്ചോണ്ടു നിന്നെ ഹേയ് മൂടിയവൻ നിന്നു പുത്തൻ നാണം മൂടി പുതച്ചോണ്ടു നിന്നെ.

മുണ്ടകൻ പാടത്തു പോയില്ലേ നന്നു മൂപ്പന്റെ വീട്ടിലുറങ്ങി മൂന്നു കുളിച്ചു തുടിക്കും പൊന്നിടെ മുത്തുകൾ കൊയ്തോണ്ടു പോന്നേ ഹേയ് മൂന്നു കുളിച്ചു തുടിക്കും പൊന്നിടെ മുത്തുകൾ കൊയ്തോണ്ടു പോന്നേ മുത്തുകൾ കൊയ്തോണ്ടു പോന്നേ ഹേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേ എന്നൊരു മൂപ്പനെ കൂട്ടിന്നെടുത്തേ മൂപ്പനു വെത്തി

0: സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകളും സ്വയം തൊഴിൽ വായ്പകളും നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് 6 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വയം തൊഴിൽ വായ്പ അനുവദിക്കുന്നത്. അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴിയോ ഇന്റർനെറ്റ് സേവാ കേന്ദ്രം വഴിയോ www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ കൽപ്പറ്റ ജില്ലാ ഓഫീസിൽ നിന്നും ലഭിക്കും. ഫോൺ നമ്പർ 0493624002
1: Curas, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. Curas Doors, the steel doors.
1: Curas, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. Curas Doors, the steel doors.
3: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
4: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
3: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. 10-ാം ഉദയം എന്ന ചിത്രത്തിൽ നിന്നും വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് ദർശൻ രാമൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അത്താണിക്കലിൽ നിന്നും പ്രതീഷ്, പ്രവീൺ, മീര പ്രതീഷ് എന്നിവർ.

0: മലപ്പുറം മങ്കട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ജൂൺ 29 രാവിലെ 11 മങ്കട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. 10-ാം ക്ലാസും ആശുപത്രികളിൽ സമാന തസ്തികകളിൽ ജോലി ചെയ്ത പ്രവൃത്തി പരിചയവുമാണ് അടിസ്ഥാന യോഗ്യത. സർക്കാർ ആശുപത്രിയിൽ നിന്നും നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ നിന്ന് വിരമിച്ച 60 വയസ്സിൽ താഴെയുള്ള അപേക്ഷകരുടെ വിദ്യാഭ്യാസ യോഗ്യത 7-ാം ക്ലാസായി നിജപ്പെടുത്തിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുമ്പോൾ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയും ഹാജരാക്കണം. ഫോൺ നമ്പർ 0493332997.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
0: ഇനി കേൾക്കാം രാധ കക്കോടിയുടെ ഇഷ്ടഗാനം വെള്ളം, ദി എസൻഷ്യൽ ഡ്രിങ്ക് എന്ന ചിത്രത്തിൽ നിന്നുള്ളത്. പാടിയത് ഷഹബാസ് അമൻ, വരികൾ എഴുതിയത് നിധീഷ് മാടേരി, സംഗീതം നൽകിയത് ബിജിപാൽ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: കാലിക്കറ്റിൽ നിന്നും പാർവതി, വൈഷ്ണവി എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. എൻ്റെ നന്ദിനിക്കുട്ടി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനം ഒരുക്കിയത് ONV രവീന്ദ്രൻ.

0: सुकून का एहसास।
1: युवर चॉइस श्रोताक वाट्सापिलूडे आवश्यपेट गानंगल
2: ഒ എൻ വി സലിൽ ചൗധരി കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനമാണിനി. ചിത്രം ഈ ഗാനം മറക്കുമോ, ഷീജ എടക്കാടിൻ്റെ ഇഷ്ടഗാനം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: പൂവത്തിൻ കീഴിൽ പരശൂരിൽ നിന്നും ലീന രാജേഷും കുടുംബവും കേൾക്കാൻ കാത്തിരിക്കുന്നു ഹെലോ മദ്രാസ് കേൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. പോച്ചിൽ ഖാദറിന്റെ വരികൾ, ഗംഗൈ അമരന്റെ ഈണം.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ചാത്തമംഗലത്തു നിന്നും ബിജോഷയുടെ ഇഷ്ടഗാനം, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ ബിജു തിരുമല രചിച്ച് ഇളയരാജ ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനം.

0: ഹൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ചിത്രം മഴത്തുള്ളി കിലുക്കം, പി ജയചന്ദ്രന്റെ സ്വരം, എസ് രമേശൻ നായരുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ ഈണം, പയ്യെടുത്താഴത്തു നിന്നും സുജിന പ്രമോദ് ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

0: യുവർ ചോയ്സ് വീണ്ടും കേൾക്കാം വൈകിട്ട് 3:02.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

എഫ്എം പ്രധാന വാർത്തകൾ. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. പുതിയ സുരക്ഷാ ഭീഷണികളെയും വെല്ലുവിളികളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ന്യൂഡൽഹിയിൽ 16th ബ്രിക്സ് ദേശീയ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യു ജി

2026 പുനഃപരീക്ഷയോടനുബന്ധിച്ച് രാജ്യത്ത് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലിഗ്രാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തിരിച്ചെത്തി. പരീക്ഷാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാനും തട്ടിപ്പ് നടത്താനും സംഘടിത തട്ടിപ്പ് സംഘങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരോപിച്ചതിനെ തുടർന്നാണ് കേന്ദ്രം ടെലിഗ്രാമിന് വിലക്ക് ഏർപ്പെടുത്തിയത്. കൊട്ടാരക്കര ടിപ്പർ അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം താലൂക്ക് ആശുപത്രിയിൽ നടത്താൻ സൌകര്യമൊരുക്കിയതായി മന്ത്രി പി സി വിഷ്ണുനാഥ്. പോലീസ് സർജനെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചാണ് പ്രത്യേക സൌകര്യമൊരുക്കുന്നതെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മാന്യമായ ഭാഷയിലല്ല വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. കെ കെ മഹേഷിന്റെ മരണത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടേശനെ പരിഭ്രാന്തിയിലാക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ശോചനീയാവസ്ഥയിലായ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ നവീകരിക്കുമെന്നും ഇതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും കെ മന്ത്രി രമേശ് ചെന്നിത്തല. മുൻഗണനാക്രമത്തിലാണ് നവീകരണമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് നഴ്സുമാർ ജില്ലാ ലേബർ ഓഫീസറെ ഉപരോധിക്കുന്നു. രാവിലെയാണ് ഉപരോധം തുടങ്ങിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജെയിൽ അൾജീരിയയ്ക്ക് ജയം. സാന്താക്ലാറയിൽ ജോർദാനെ 1-2 ഗോളിലാണ് അൾജീരിയ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: എവർഗ്രീൻ ഡ്യൂറ്റ്സ്. ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
2: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
3: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
8: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
9: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
10: ഷോപ്പിക വെഡിംഗ്സ്,
11: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
12: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
13: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
0: ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലഹരിമരുന്ന് കേസ് പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് ടിപ്പർ ലോറി ഇടിച്ചുകയറി 3 മരണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറയ്ക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് CPIMലെ KN ബാലഗോപാൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ അനുവദിച്ചില്ല. ഇക്കാര്യം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ ദ്രുതഗതിയിൽ നീക്കം നടക്കുന്നതായി ഇറങ്ങിപ്പോക്കിന് ശേഷം നിയമസഭയ്ക്ക് പുറത്ത് ബാലഗോപാൽ കുറ്റപ്പെടുത്തി. LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഹോർട്ടി വൈൻ എന്ന പദ്ധതി കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാനായിരുന്നുവെന്നും ബാലഗോപാൽ പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് വിചിത്രമായ കാരണം പറഞ്ഞാണെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയാകുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാനിലൂടെ

ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 17 വരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 3176 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. പദ്ധതി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനത്ത് 84 പോലീസ് സബ് ഡിവിഷനുകൾ രൂപീകരിച്ചതായും ലഹരിമരുന്ന് വ്യാപനത്തിനെതിരെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLA മാരും അവരവരുടെ നിയോജകമണ്ഡലത്തിലെ സ്കൂളിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. മയക്കുമരുന്ന് കേസുകളിലെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട നിയമത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് സ്പീക്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് പുതിയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. യുവാക്കൾക്ക് നല്ല ആശയങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. MSME കൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചതായി മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. 150.63 MW വർധനയാണ് ഉണ്ടായത്. ആകെ 4100 MW പ്രതീക്ഷിക്കുന്നത്. മഴയുടെ കുറവും എൽനിനോ പ്രതിഭാസവും വൈദ്യുതി ലഭ്യതയിൽ കുറവ് വരുത്തിയതായി മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിൻ്റെ വർധന ഉണ്ടായതായും ജൂൺ 16 മുതൽ 30 വരെ 900 MW വൈദ്യുതിയുടെ കുറവുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനാൽ ജൂൺ 16 മുതൽ സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതായും വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്ന അപേക്ഷകൾ എത്രയും വേഗത്തിൽ തീർപ്പാക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്ത് ശോചനീയാവസ്ഥയിലായ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ നവീകരിക്കുമെന്നും ഇതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മുൻഗണനാക്രമത്തിലാണ് നവീകരണമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണ് കയറ്റിയ ടിപ്പർ ലോറി ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് ഇടിച്ചുകയറി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണു. മണ്ണ് നീക്കം ചെയ്ത് തെരച്ചിൽ പുരോഗമിക്കുകയാണ്. രാവിലെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും വിജയ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ മന്ത്രി K. മുരളീധരൻ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിൽ വിവിധ സർജറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കി. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കൊട്ടാരക്കര ടിപ്പർ അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം താലൂക്ക് ആശുപത്രിയിൽ നടത്താൻ സൗകര്യമൊരുക്കിയതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. പോലീസ് സർജനെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചാണ് പ്രത്യേക സൗകര്യമൊരുക്കുന്നതെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മരിച്ചവരുടെ ബന്ധുക്കളുടെയും മറ്റും അഭ്യർത്ഥനയെ തുടർന്നാണ് പോലീസ് സർജനെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് പ്രത്യേക സൗകര്യമൊരുക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാര ചടങ്ങ്. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ P. നാരായണൻ തുടങ്ങിയവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടും. കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭാ അംഗത്വ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് രാജി. ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. ജോർജ് കുര്യൻ്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉടനടി പ്രാബല്യത്തോടെ സ്വീകരിച്ചു. പുതിയ സുരക്ഷാ ഭീഷണികളെയും വെല്ലുവിളികളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 16th ബ്രിക്സ് ദേശീയ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NEET UG 2026 പുനഃപരീക്ഷയോടനുബന്ധിച്ച് രാജ്യത്ത് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലഗ്രാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തിരിച്ചെത്തി. പരീക്ഷാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാനും തട്ടിപ്പ് നടത്താനും സംഘടിത തട്ടിപ്പ് സംഘങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരോപിച്ചതിനെ തുടർന്നാണ് കേന്ദ്രം ടെലഗ്രാമിന് വിലക്കേർപ്പെടുത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടെന്നും വകുപ്പ് അറിയിച്ചു. ന്യൂയോർക്കിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് I മത്സരത്തിൽ നോർവെ സെനഗലിനെതിരെ

സെനഗലിനെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഇതേ ഗ്രൂപ്പിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ എതിരില്ലാത്ത 3 ഗോളിന് ഫ്രാൻസ് ഇറാഖിനെ തോൽപ്പിച്ചു. സാന്താ ക്ലാരയിലെ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അൾജീരിയ ജോർദാനെ 1-2 പരാജയപ്പെടുത്തി. ഇന്ന് ഇന്ത്യൻ സമയം 5:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ 7:00 മത്സരം. 2024 ചൈനയിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ ആദ്യ ഏറ്റുമുട്ടലാണിത്. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, വി മുരളീധരൻ MLA, ഹോക്കി താരം PR ശ്രീജേഷ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും 4:00 ആരംഭിക്കുന്ന ഫണ്ട് റൺ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ നീന്തൽ പരിശീലനം നിർബന്ധമാക്കണമെന്ന ആവശ്യവുമായി കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനി റന ഫാത്തിമ മുഖ്യമന്ത്രി VD സതീശനെയും മന്ത്രി N ഷംസുദ്ദീനെയും നേരിൽ കണ്ട് നിവേദനം നൽകി. പുഴകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കുട്ടികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് 8-വയസ്സുകാരി ആവശ്യവുമായി തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവമ്പാടി MLA CK കാസിമിന്റെ നേതൃത്വത്തിലാണ് റനയും കുടുംബവും മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും സന്ദർശിച്ചത്. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് നഴ്സുമാർ ജില്ലാ ലേബർ ഓഫീസറെ ഉപരോധിക്കുന്നു. രാവിലെയാണ് ഉപരോധം തുടങ്ങിയത്. 1 മാസത്തോളമായി ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ പണിമുടക്കിലാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകദിന സമ്മേളനം മറ്റന്നാൾ കോഴിക്കോട് ടൗൺ ഹാളിൽ ചേരും. സമസ്തയുടെ 100-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സംഗമം. സമ്മേളനം സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. 1 മാസം നീണ്ട കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ തൃക്കലാശത്തോടെ സമാപിക്കും. ചതുശതങ്ങളിൽ അവസാനത്തെ അത്തം ചതുശതം ഇന്ന് നടക്കും. വാളാട്ടവും കലശപൂജയും ഇന്ന് ഉണ്ടാവും. പ്രധാന വാർത്തകൾ വീണ്ടും. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലഹരിമരുന്ന് കേസ് പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്നവർക്ക് ഇടയിലേക്ക് ടിപ്പർ ലോറി ഇടിച്ചുകയറി 3 മരണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ 5:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

FM പ്രധാന വാർത്തകൾ. കാലാവസ്ഥയിലുണ്ടാകുന്ന എൽനിനോ പ്രതിഭാസത്തിന്റെ സ്വാധീനവും അത് കാർഷിക മേഖലയിലുണ്ടാക്കുന്ന ആഘാതവും വിലയിരുത്തുന്നതിന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ അവലോകന യോഗം ചേർന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ കൃഷിമന്ത്രിമാർ, സെക്രട്ടറിമാർ, ജില്ലാ കളക്ടർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. IDFC ഫസ്റ്റ് ബാങ്ക് അഴിമതി കേസിൽ ഒരു IAS ഉദ്യോഗസ്ഥനെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ചണ്ഡീഗഡ് ബ്രാഞ്ചിൽ നിക്ഷേപിച്ച ഗവൺമെന്റ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പങ്കജ് അഗർവാൾ ആണ് അറസ്റ്റിലായത്. മദ്യനികുതി ഇളവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ നിയമസഭാ രേഖകളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ച ബെക്കാർഡി അഴിമതി ആരോപണം ചട്ടവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ ദ്രുതഗതിയിൽ നീക്കം നടക്കുന്നതായി മുൻമന്ത്രി KN ബാലഗോപാൽ. LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഹോർട്ടി വൈൻ എന്ന പദ്ധതി കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാനായിരുന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. റബ്ബർ ബോർഡ് ചെയർമാനായി N ഹരി ചുമതലയേറ്റു. IAS കേഡറിന് പുറത്തേക്ക് റബ്ബർ ബോർഡ് അധ്യക്ഷ പദം നൽകാൻ തീരുമാനിച്ച ശേഷം ആ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് N ഹരി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകദിന സമ്മേളനം മറ്റന്നാൾ കോഴിക്കോട് ടൌൺഹാളിൽ ചേരും. സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഓഹരി വിപണിയിൽ ഇടിവ്. സെൻസെക്സ് 254 പോയിന്റ് ഇടിഞ്ഞ് 76,840. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റി 90 പോയിന്റ് താഴ്ന്ന് 24,013 വ്യാപാരം നടക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ന്യൂയോർക്കിൽ

ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവേ സെനഗലിനെ 2-3 തോൽപ്പിച്ചു. ഇതേ ഗ്രൂപ്പിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ എതിരില്ലാത്ത 3 ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. നമ്പർ അറിയാലോ, 9400244000224440. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ, ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. ഒരു പാട്ട് കേട്ടതിന് ശേഷം തത്സമയ പരിപാടിയിലേക്ക് വരാം. മേഘ ജോസുകുട്ടി ഹെലൻ എന്ന ചിത്രത്തിൽ പാടിയത്.

0: ഹലോ, നമസ്കാരം. കാനോത്സവം.
1: ഹലോ, നമസ്കാരം.
0: ആ ഹാ, ഇതാരാണ്?
1: ഞാൻ ഗംഗാധരൻ എന്ന് പറയും, എഗരൂർ.
0: എഗരൂരിൽ നിന്ന്. ആ, ഓക്കെ. എന്തൊക്കെയാ വിശേഷങ്ങൾ? നമ്മള് പരിപാടിയിൽ കുറെ കുറച്ച് മുമ്പ് പങ്കെടുത്തിരുന്നോ? എപ്പോഴല്ല കുറച്ച്
1: പങ്കെടുക്കാൻ ഞാൻ അങ്ങനെ വിളിച്ചു കിട്ടാറില്ല. കഴിഞ്ഞ പ്രാവശ്യം വാട്സപ്പിൽ ഹായ് വിട്ടാ കിട്ടും പറഞ്ഞു.
0: അങ്ങനെ ഒരു ഹായ് ഇട്ടതാണ് അല്ലേ?
1: ഇട്ടതാണ്.
0: എന്താണ് ഗംഗേട്ടന്റെ പരിപാടികളൊക്കെ?
1: ഞാൻ വിമുക്ത ഭടനാണ്.
0: ആണോ? ഓക്കെ. സർവീസ്
1: 1993 റിട്ടയർമെന്റ് ആയി.
0: ഓ, ആ ശരി. അപ്പൊ തന്നെ നമ്മൾ ഏതാണ്ട് 33 കൊല്ലായി. ഓക്കെ. അന്ന്
1: സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്.
0: ആ,
1: പാട്ടുകൾക്കും
0: ഓ
1: മെയിൻ ഹോബി.
0: ആ,
1: ന്യൂസുകൾക്കും.
0: എന്തായാലും വളരെ സജീവമായിട്ടാണ് നമ്മുടെ ദിവസം ചെലവഴിച്ചോണ്ടിരിക്കുന്നത്.
1: അതെ അതെ അതെ അതെ അതെ.
0: കുറെ കാലം സർവീസിൽ ഉണ്ടായിരുന്നോ?
1: ഞാൻ 18 വർഷം ചെയ്തു.
0: ഓക്കെ. പഴയ സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലൊക്കെ ഉണ്ടോ?
1: കോഴിക്കോട് ജില്ലയിലുണ്ട്.
0: ആ, നമ്മുടെ എക്സ് സർവീസ്മെന്റ് ഒരു
1: ഓഫീസ് ഉണ്ട് കോഴിക്കോട്.
0: ആ, നമ്മുടെ ഇവിടെ ഇല്ലേ ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്തില്ലേ?
1: ക്രിസ്ത്യൻ കോളേജിന്റെ

0: സ്റ്റീൽ ഭാഗത്ത് ഉണ്ടോ?
1: അവിടെ ഉണ്ടോ? അപ്പൊ അങ്ങനത്തെ നമ്മുടെ
0: നാഷണൽ ഹോസ്പിറ്റലിലെ ഇതാണ്, ഞങ്ങളുടെ ഓഫീസാണ്.
1: ആ, വിമുക്തഭടന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ അല്ലേ?
0: സൈനിക് ജില്ലാ സൈനിക് വെൽഫെയർ ഓഫീസ്.
1: ആ അതെ, വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള അവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്, അതാ ചോദിക്കാൻ കാരണം. അവിടേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വരാറില്ലേ? ഞാനിവിടെ തന്നെ, കോഴിക്കോട്ടൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ ആരെങ്കിലും വേറെ കുടുംബത്തിന് ആരെങ്കിലും സർവീസസിൽ വേറെ ഉണ്ടോ ഇപ്പോ?
0: ഇപ്പൊ ആരുമില്ല, മകൻ പോലീസിലാണ്.
1: ആ, ഇവിടെ നാട്ടിൽ തന്നെ അല്ലേ?
0: നാട്ടിൽ തന്നെ.
1: അച്ഛന്റെ ഒരു സേവനപാതയിൽ ഒരാൾ ഉണ്ട്. അതെ അതെ. അപ്പൊ നമുക്ക് ഏത് പാട്ടാ കേൾക്കണ്ടേ? ആ, മൂലധനം സിനിമയിലെ പാട്ട് അല്ലേ?
0: മൂലധനം.
1: ആ, പാട്ട് കേൾപ്പിക്കാം എന്തായാലും. ആ, സന്തോഷം. അങ്ങനെ കുറച്ച് കാലം കാത്ത ഒരു താങ്കളെ പോലെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ അവസരം കിട്ടിയാലേ, ഒരുപാട് സന്തോഷം. അപ്പൊ ഞങ്ങൾ സ്നേഹ, ഓ വെൽക്കം വെൽക്കം. എല്ലാവരോടും ഞങ്ങൾ സ്നേഹാന്വേഷണം പറയണം കേട്ടോ.
0: ഓക്കെ സർ, ഓക്കെ സർ.
1: ആയിക്കോട്ടെ. ഓ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെടാം, വാട്സപ്പിലൂടെ ഹായിട്ടാൽ മതി. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ഇതാരാ? അജിതയാണോ?
1: അതെ.
0: എന്താണ് അജിത വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: തിരിച്ചു വിളിക്കുന്നു വിചാരിച്ചില്ല,
1: ഒരിക്കലും വിചാരിച്ചില്ല.
0: ആകാശവാണിക്ക് അങ്ങനെ ഒരു വെറുമ്പാക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ വേറെ കുറെ പേര് ചോദിക്കും, ഞങ്ങൾ വിട്ടിട്ട് ഹായ് വിട്ടിട്ട് ഒന്നും വിളിച്ചില്ലല്ലോ അല്ലേ?
1: തമാശ.
0: അതെ അതെ, എവിടെയാ ഈ തമാശയാക്കുന്ന?

0: സ്ഥലം എവിടെയാ? വടേര. വടേരക്കാര് വടേര എന്നാണോ പറയാ? വടേര ടൗൺ തന്നെയാണോ? അജിത ജോലി നാളാണോ? ആണോ? ഓക്കേ. അപ്പൊ ഈ തമാശയാക്കുന്ന ആരൊക്കെയാ? വീട്ടുകാരാണോ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ വക
1: തമാശയാണ്.
0: എന്തായാലും മുതലാളിക്കും തൊഴിലാളിക്കും ഒരുപോലെ സന്തോഷം. അജിത ആവശ്യപ്പെട്ട പാട്ട് രക്തസാക്ഷി എന്നുള്ള സിനിമയിലെ പാഞ്ചജന്യത്തിൻ നാട്ടിൽ എന്നുള്ള പാട്ടല്ലേ അല്ലേ? യേശുദാസും ജൻസിയും പാടിയത്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ രചന, ഇ ടി ഉമ്മറിന്റെ സംഗീതം. അപ്പോ എന്തായാലും ഇനിയിപ്പോ പാട്ട് കഴിഞ്ഞിട്ട് ഊണിലേക്കൊക്കെ പോയാ മതി അല്ലേ? എല്ലാരും കൊണ്ടുവന്നിട്ടില്ലേ? ഓരോന്ന് വേണ്ടവൊക്കെ പോലെ
1: കൊണ്ടുവന്നിട്ടില്ലേ?
0: എല്ലാരും ഒരുമിച്ചാണോ കഴിക്കുന്നേ? അപ്പൊ ആരെങ്കിലും ഒരാള് വെറും ചോറ് കൊണ്ടുവരുന്ന ആരെങ്കിലും ഉണ്ടോ? വെറും ചോറായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്
1: ചോദിക്കുക.
0: എല്ലാരും അവനവൻ കഴിയും പോലെ എന്തെങ്കിലും കൊണ്ടുവരും. എന്നാൽ പാട്ട് കേൾക്കാട്ടോ. ഓക്കെ. അപ്പൊ മുതലാളിയോട് പ്രത്യേക സ്നേഹാന്വേഷണം. എന്താ മൂപ്പരെ പേരെന്താ?
1: മനോജ് കുമാർ.
0: അപ്പൊ മനോജ് ചേട്ടനോട് പറയൂ പാട്ട് ഇതാ വരുന്നു.

0: 101.6 Real FM.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: ഹലോ, ഗാനോത്സവം തത്സമയ
4: ഫോൺ. താങ്കൾ വിളിച്ച വ്യക്തി ഇപ്പോൾ കോൾ സ്വീകരിക്കുന്നില്ല.
3: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിലൂടെ ഒരു ഹായ് ഇട്ടാൽ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. ചിലരൊക്കെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്, ചില സമയത്ത് അവരെ കിട്ടുന്നില്ല. ഹലോ, നമസ്കാരം. നമുക്കെന്തായാലും ഒരു പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഈ പാട്ട് ONV കുറുപ്പിൻ്റെ പ്രധാന രചന, സംഗീതം ദേവരാജൻ.

ഋതുശലഭം നീ മധുശലഭം, മനസ്സിലെ തേനറകൾ നിറച്ചുവയ്ക്കും. ഋതുശലഭം നീ മധുശലഭം, മനസ്സിലെ തേനറകൾ.

0: ഹലോ, നമസ്കാരം.
1: ആ ഹലോ, നമസ്കാരം.
0: ആ ഇത് ഒന്ന്
1: ഹലോ,
0: ഇതാരാണ്?
1: അത് രാജി.
0: എവിടെയാ സ്ഥലം?
1: കരുവശ്ശേരി.
0: കരുവശ്ശേരി? ആ ഇവിടെ
1: കാലിക്കറ്റ്.
0: ആ മനസ്സിലായി. എന്തൊക്കെയാണ്? പ്രായമുള്ള ആളാണോ? അങ്ങനെ പറ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അല്ലേ.
1: പ്രായം
0: ഇതൊരു പ്രായമേ അല്ല. അങ്ങനത്തെ ചോദ്യമൊന്നും ചോദിക്കരുത് അല്ലേ, ഈ പ്രായത്തെക്കുറിച്ച്.
1: ഇത് ഞങ്ങള് വിളിച്ചത് ശരിക്ക് അമ്മയ്ക്ക് വേണ്ടിയാ. അമ്മ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ്, അപ്പൊ ഒന്നും പറയും ഇവിടേക്ക് വിളിക്കണം വിളിക്കണം എന്ന്. ഞങ്ങള് ശരിക്ക് വേറെ നമ്പറിലേക്ക് മാറിപ്പോയ ആയിട്ട് കുറെയായി കാത്ത് വെയിറ്റ് ചെയ്ത് നിക്കുന്നു.
0: അതെയോ, അമ്മയുടെ നമ്പർ ഇതല്ലേ?
1: എല്ലാം അമ്മയെ സാധാ ഫോണാണ്. അപ്പൊ എന്റെ ഫോണില് ഒന്ന് എപ്പോഴും പറയും. ഞങ്ങള് കുറെ നേരമായിട്ട് ആയി എപ്പോഴും അയക്കാറുണ്ട്, പക്ഷെ അത് നമ്പർ മാറിപ്പോയി. ഇന്നാണ് ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തന്നപ്പോ ഇതാണ് വേറെ നമ്പർ എന്ന് പറഞ്ഞത്.
0: അല്ല, ഇപ്പൊ അമ്മ അവിടെ ഉണ്ടോ?
1: ഓ, അമ്മ ഉണ്ട്.
0: ആ അതൊന്ന് കൊടുക്കൂ, അമ്മയുടെ അടുത്ത് കൊടുക്കൂ. ഹലോ.
1: ഹലോ.
0: ആ അമ്മേ നമസ്കാരം. അമ്മയ്ക്ക് വേണ്ടി മക്കളിങ്ങനെ കാത്ത് കാത്തിരിക്കുകയാണ് അല്ലേ? ആ ശരി, സന്തോഷം അമ്മയായിട്ട് സംസാരിക്കാൻ പറ്റിയല്ലോ. ആ ആയിക്കോട്ടെ. ആ അല്ല, അമ്മയുടെ പേരെന്താ?
1: പേര് വിലാസിനി.
0: അമ്മയുടെ പേര് വിലാസിനി. അമ്മ ഇവിടെ തന്നെയാണോ സ്ഥലം? സ്വദേശം ഇവിടെ തന്നെ, കരുവശ്ശേരിയാണോ? അച്ഛന്റെ സ്ഥലം എവിടെയായിരുന്നു? ഭർത്താവിൻ? രണ്ടുപേരും കരുവശ്ശേരിക്കാരാ? ഇപ്പൊ വിലാസിനി മാത്രമേ ഉള്ളോ മോളായിട്ട്? അല്ല, വിലാസിനി അല്ല, സോറി, രാജി. രാജി മാത്രമേ? ആ അത് മനസ്സിലായി, വിലാസിനി അമ്മയുടെ കാര്യം മനസ്സിലായി. രാജി മരുമകളാ അല്ലേ? എത്ര അമ്മയ്ക്ക് എത്ര മക്കളാ?
1: അമ്മയ്ക്ക് മൂന്നാള്.
0: ആ ഇപ്പൊ കൂടെ ഉള്ളത് രാജിയാണോ? രാജി മകനുമാണോ? ഓക്കെ. ഇപ്പൊ എന്തായാലും അമ്മയുടെ ആഗ്രഹം സാധിക്കണം എന്ന് അവര് കൊറേയായി രാജി വിചാരിക്കുന്നു. ആയിക്കോട്ടെ. ആ പറഞ്ഞ പാട്ട് പറഞ്ഞിരിക്കുന്നത് ഗോളാന്തര വാർത്തയിലെ പാട്ടാ കേട്ടോ. പൊന്നമ്പിളി കാത്തു നിൽക്കും, കൊടുക്കാം. അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം, പ്രത്യേക സ്നേഹാന്വേഷണം അത്രയും നേരം കാത്തിരുന്നതിന് സ്വീകരിച്ചിരിക്കുന്നു. ഓ അമ്മേ, സന്തോഷം. ഓക്കെ, രാജിയോട് പറയൂട്ടോ. രാജിയോട് പറയൂ. ഓക്കെ.
1: ഓ പറയാം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി.
0: ഹലോ.
2: ഹലോ.
0: ആ, നമസ്കാരം. ഗാനോത്സവമാണ്.
2: ഭഗീരഥൻ മണ്ണൂർ സാറേ.
0: ആരാണ്?
2: ഭഗീരഥൻ മണ്ണൂർ.
0: ആ, പറയൂ, എന്താണ് വിശേഷങ്ങൾ? ഇല്ല, അതല്ലേ നമ്മൾ അങ്ങോട്ട് വിളിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ താങ്കളെ പോലെ എങ്ങനെ സ്ഥിരമായി എങ്ങനെയെങ്കിലും ഒരു പരിപാടിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചേ. എന്താന്നറിയോ, നമ്മളിപ്പോ ഫോൺ ഇൻ പരിപാടി അല്ല. നമ്മൾ അങ്ങോട്ടേക്ക് ഇതുപോലെ ഹായ് ഇട്ട് വാട്സാപ്പിൽ ഹായ് ഇടുന്നവരെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുക. എന്താ കാരണം? അപ്പൊ താങ്കൾക്ക് അറിയാലോ, ഇതുപോലെ ഒരുപാട് തവണ വിളിച്ച് നിരാശരായി കിട്ടാതിരിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് ഇതാവുമ്പോ കുറച്ചുകൂടി സൗകര്യമാണ്. നമ്മൾ ഫോണിന്റെ ചോട്ടിൽ തന്നെ ഇരുന്ന് സമയം കളയണ്ട. പാട്ട് നമ്മൾ പറഞ്ഞില്ലല്ലോ, ഏത് പാട്ടാന്ന് എടുത്തു വെക്കാം ആദ്യം. രൗദ്രം. രൗദ്രത്തിലേതാ? ഇന്ദ്രനീല പൂമിഴി. ഒരു റയർ പാട്ടാണല്ലോ അല്ലേ? അതെ അതെ, അതിന്റെ ആരാധകനാണ് അദ്ദേഹത്തിന്റെ. ഭഗീരഥൻ ജോലി ചെയ്യുന്ന ആളാണോ? അതെയോ? ഓക്കെ. അതെ, എന്തായാലും ഊണ് കഴിഞ്ഞോ?
2: ഇല്ല, കഴിച്ചോണ്ടിരിക്കേനി.
0: ഒരു തിരക്കാലം ഒരു ബ്രേക്ക് ഇട്ടു.
2: ബ്രേക്ക് ഇട്ടു. അതെ അതെ, വലിയ സന്തോഷം.
0: അതെ, താങ്കളെ പോലെ ഇതുപോലെ വർഷം ദിവസങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ടല്ലോ, ഒന്ന് രണ്ടു വാക്ക് പറയാൻ.
2: അപ്പൊ
0: ആകാശവാണിക്ക് സത്യത്തിൽ ഇങ്ങനെ കാത്തിരിക്കുന്നവരോട് സംസാരിക്കുന്നതിൽ ഒരുപാട് താല്പര്യം ഉണ്ട്. കാരണം ഇത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാധ്യമമാണല്ലോ ആകാശവാണി.
2: അപ്പൊ
0: അതിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനം കേൾപ്പിക്കുക, നിങ്ങളെ ശബ്ദം നിങ്ങളുമായിട്ട് സംവദിക്കുക, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ഇപ്പൊ എന്തായാലും നമുക്ക് അതെല്ലേ. അതിനുശേഷം നമ്മുടെ ഋതുക്കൾ കുറെ മാറിപ്പോയി. എന്റെ പേര് ബോബി. ഓ, ഉണ്ട് ഉണ്ട്. എല്ലാരോടും പറയാ, അന്വേഷണം പറയാ കേട്ടോ. എന്നാ പാട്ട് കേട്ടാലോ. അപ്പൊ വീട്ടിലെല്ലാവരോടൊക്കെ സ്നേഹാന്വേഷണം പറയണേ.

0: 90.6 റിയൽ എഫ്എം.
1: ഹലോ, നമസ്കാരം.
2: ഹലോ,
1: ആ ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ബബിത. ബബിത സുരേഷ്. എവിടെയാണ് സുരേഷ് ഏട്ടനോട് പോയി?
2: സുരേഷ് ഏട്ടനോടില്ല, എറണാകുളത്താണ്.
1: ആണോ, ജോലിയാ?
2: റോഡ് വർക്ക്, കൺസ്ട്രക്ഷൻ വർക്കാണ്.
1: ആ ഹാ ഹാ. അപ്പോ കോൺട്രാക്ടർ ഏജൻസിയുടെ കൂടെ ആയിരിക്കും അല്ലേ?
2: സൂപ്പർവൈസർ ആയിട്ട്.
1: ആ ഹാ. അപ്പൊ ബബിത എവിടെയാ സ്ഥലം?
2: ഞാൻ
1: പെരിയമ്പലം. പെരിയമ്പലം അല്ലേ? ആ ആ കൊണ്ടോട്ടി അടുത്തുള്ള സ്ഥലം അറിയാം. ആ അറിയാം അറിയാം. പെരിയമ്പലം അവിടെ ഞങ്ങളവിടെ പണ്ട് ഇവിടെ ആകാശവാണി ജോലി ചെയ്തിരുന്ന ഒരാളെ അവിടെ ശ്രീധരേട്ടൻ അവിടെ പെരിയമ്പലം ഭാഗത്തുണ്ട്. ഓക്കെ.
2: സാറ് വിളിച്ചു, ഞാൻ പെട്ടെന്ന് അത് ആരാന്ന് വിചാരിച്ചു പോയി.
1: നമ്മളപ്പോ വിളിക്കാൻ വേണ്ടി അല്ലേ.

0: ഇട്ടത്?
1: ഇന്നലെയും ഇട്ടു, ഇന്നും ഇട്ടു, ഇന്നിപ്പോ പെട്ടെന്ന് ഇട്ടതാ. വെറുതെ ഫോണിലാണ് കേൾക്കുന്നത്, അപ്പൊ
0: രണ്ടും കൂടി
1: കഴിയില്ല.
0: മനസ്സിലായി. അപ്പൊ ബബിത പരിചയമുള്ളവരൊക്കെ കേൾക്കട്ടെ ബബിതയുടെ പാട്ടും വിശേഷങ്ങളൊക്കെ. അദ്ദേഹം വർക്കിന് പോയാൽ എങ്ങനെയാ? ഈ ഹൈവേയുടെ വർക്കാണോ?
1: ഹൈവേയുടെ വർക്കാണ്.
0: ഏതെങ്കിലും ഏജൻസിയുടെ കൂടെയാണല്ലോ ജോലി ഉണ്ടാവുക അല്ലേ?
1: ഒരു കമ്പനിയുടെ കൂടെയാണ്.
0: മനസ്സിലായി.
1: ഞാൻ കോഴിക്കോടാണ് താമസം, എന്റെ സ്വന്തം വീട്.
0: അതെയോ? എവിടെയാണ്?
1: വെസ്റ്റ് ഹിൽ.
0: ഓക്കെ. വിവാഹശേഷമാണ് ഇങ്ങോട്ട് വന്നത്?
1: അതെ, 25 കൊല്ലം
0: പെരിയമ്പലത്തുകാരിയായി. വെസ്റ്റിൽ ആവശ്യം ഇടയ്ക്കൊക്കെ വരാറില്ലേ? ഇവിടെ വരാറില്ലേ? എന്നാ നമുക്ക് പാട്ട്, നമ്മുടെ പപ്പയുടെ സ്വന്തം അപ്പൂസിലെ മഞ്ഞുപെയ്യും എന്നുള്ള ചിത്രയുടെ പാട്ടല്ലേ വേണ്ടേ?
1: അതെ അതെ.
0: നമുക്ക് കേൾക്കാം. ബിച്ചു തിരുമലയുടെ രചനയാണ്, ഇളയരാജയുടെ സംഗീതം.
1: അപ്പൊ
0: സുരേഷ് ജി വിളിക്കുമ്പോ പറയൂ നമ്മളെ സ്നേഹാന്വേഷണം കേട്ടോ.
1: എല്ലാവരോടും
0: പറയാം കേട്ടോ. ഓക്കെ ബബിത, താങ്ക് യു.
1: ഓ ശരി.

0: ഹലോ
1: ഹലോ,
0: ഇതാരാണ്? കമറു ചേച്ചിയാണോ?
1: അതെ,
0: വഴക്കാട്.
1: വഴക്കാട്.
0: എന്തൊക്കെയാണ്? റാഫി ആരാ? റാഫി ഉണ്ടോ അവിടെ?
1: റാഫി ദേശത്താ.
0: ആ, പുറത്താണോ?
1: അതെ.
0: പുറത്താണെങ്കിൽ നമ്മളെ കൂടെയുള്ള ആളല്ലേ, പേര് വർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. ആരാ റാഫി? ആരാ റാഫി? ആരാ
1: റാഫി? വർത്താവ്.
0: ആ, ഹസ്ബൻഡാണ്. ആ, ഓക്കെ. അപ്പൊ റാഫി കമറു
1: ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്.
0: ആണോ? എവിടെ? വഴക്കാട്ടോ?
1: ആ, വഴക്കാട്. ഈ സർജറിക്കൽ ഗൗണ കടിക്കുന്നിടത്താണ്. അവിടെ എന്റെ കൂട്ടുകാരികൾ കൊറേ ഉണ്ട്.
0: കൊറേ ഒരു കമ്പനി നിറച്ച ആൾക്കാരുണ്ട് അവിടെ.
1: നിറച്ച ആൾക്കാരുണ്ട്. കൊറേ ആൾക്കാർ ഫുഡ് കഴിച്ച് കേറി, കൊറച്ച് ആൾക്കാർ ഫുഡ് കഴിച്ച് ഇറങ്ങിണ്ട്. ഓരോ ബാച്ചായിട്ട് ഇറങ്ങണം.
0: ഓ, അങ്ങനെയാ. നിങ്ങൾ കൊറച്ച് അധികം പേരുണ്ടെന്ന് തോന്നുന്നു ജോലിക്ക്.
1: ഓ, ഉണ്ട്.
0: കമ്പനി വക ഫുഡാണോ അതോ വീട്ടിലെ ഫുഡാണോ?
1: അല്ല, വീട്ടിലെ ഫുഡ് തന്നെ. ഞങ്ങളിങ്ങളെ എല്ലാ പ്രോഗ്രാമും കേൾക്കും. രാവിലെ ഇങ്ങനെ കയറി പ്രാർത്ഥന കഴിഞ്ഞ് അപ്പൊ തുറന്നിടും.
0: അതെയാ?
1: പിന്നെ അഞ്ചു മണിക്കാണ്
0: ഇറങ്ങാ.
1: അപ്പളെ റേഡിയോ ഓഫ് ആക്കുള്ളൂ.
0: അപ്പൊ ഞങ്ങള് മൊത്തം കമ്പനി റിയൽ എഫ്എമ്മിന്റെ കൂടെയാണ്.
1: അതെ.
0: ഇതൊക്കെ
1: പാട്ട് ആവശ്യപ്പെടാനുണ്ട്.
0: കേട്ടാറില്ലേ?
1: ഓ,
0: നൂഞ്ഞിക്കര സ്ഥലം എവിടെയാ? വാഴക്കാട് അടുത്താ?
1: നൂഞ്ഞിക്കര വാഴക്കാട് നിന്ന് കുറച്ചും കൂടി 2.5 കിലോമീറ്റർ പോണം.
0: പോണം. എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലത്ത്, ജോലി സ്ഥലത്ത് വരുന്നോണ്ട് എല്ലാരും കാണാനും സംസാരിക്കാനൊക്കെ ഒരു അവസരം. അതെ, നമ്മൾ അതാണ്, അത് ഒരു കുടുംബമായിട്ട് കരുതി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം വേറെ ഇല്ല. എന്തൊരു സന്തോഷമുള്ള അനുഭവമാണ് അല്ലേ. കമർ പറയുമ്പോ ഞങ്ങൾക്ക് അത് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇത്രയും സ്ത്രീകൾ മാത്രമാണല്ലോ?
1: എന്തായാലും
0: നല്ല കാര്യം. അങ്ങനെ ജീവിതം അങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു കാര്യല്ലേ. അതെ, അത് ആവശ്യമാണല്ലോ. തീർച്ചയായും ജോലി ചെയ്യുന്നത് അത്യാവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അല്ല, അത് നല്ല കാര്യം. സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയല്ലേ.
1: ആരെങ്കിലും ഒഴിഞ്ഞു പോകാൻ അവർക്ക് സങ്കടമാണ്. ഞങ്ങളതായ ഒരു രസാണ്.
0: അതെ. അപ്പൊ അത്രയും നല്ല കൂട്ടായ്മയാണ്.
1: ഓ, എല്ലാത്തിനും, എല്ലാ കാര്യത്തിനും എല്ലാരും ഒന്നിച്ച് നിൽക്കും.
0: നല്ല കാര്യം. എത്ര പേരുണ്ട്
1: ഇവിടെ? 45
0: ജീവനക്കാരുണ്ട്.
1: ആദ്യം ഫസ്റ്റിലൊക്കെ ഇതിലേറെ ആളുണ്ടായിരുന്നു,
0: രണ്ട് ബാച്ചായിട്ട്.
1: അപ്പൊ
0: എല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം, മുതലാളിയോടൊക്കെ പ്രത്യേകം സ്നേഹാന്വേഷണം പറയൂ കേട്ടോ.
1: നിങ്ങളിങ്ങനെ
0: ആ അവരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. എല്ലാവരുടെയും പേര് ഞാൻ ചോദിക്കുന്നില്ല, കാരണം 45 പേര് പറയുമ്പോഴേക്കും ഒരു പാട്ടിന്റെ സമയം പോകും.
1: അതുകൊണ്ടാണ്
0: പട്ടാള സിനിമയിലെ ആരൊരാളല്ലേ വേണ്ട പാട്ട്? യേശുദാസ് സുജാത പാടിയ ഗാനം അല്ലേ, ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ ടീമിന്റെ പാട്ട്. അപ്പൊ കമറു, വളരെ സന്തോഷം നിങ്ങളുടെ അനുഭവം കേൾക്കാൻ കഴിഞ്ഞതിൽ കേട്ടോ. അപ്പൊ ഇതേപോലുള്ള സ്നേഹവും കൂട്ടായ്മയും അങ്ങനെ തുടർന്ന് പോട്ടെ.
1: ഞങ്ങൾ ഓണം, പെരുന്നാൾ എല്ലാതും ആഘോഷിക്കും.
0: അപ്പൊ എല്ലാ സ്നേഹാശംസകളും. ഓക്കെ. അപ്പൊ റാഫിയേട്ടനോട് പ്രത്യേകം ഞങ്ങളെ അന്വേഷണം വിളിക്കുമ്പോ പറയാം.
1: ആയിക്കോട്ടെ.
0: ഓക്കെ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: ഹലോ ഗാനോത്സവം. ഹലോ നമസ്കാരം. ദര വാസുട്ടനാണോ?
4: അതെ അതെ സാർ.
3: എവിടെയാ സ്ഥലം? ഇതിൽ പറഞ്ഞില്ല. അതുകൊണ്ട് മുജുകുന്നല്ലേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സന്തോഷം. എവിടെ ജോലിയിൽ നിന്ന് വിരമിച്ച ആളാണോ?
4: ഇപ്പൊ ഞാൻ LIC.

0: അതെയോ?
1: അതെ,
0: മുമ്പ് ആ അതെ, മുതിർന്ന ആളാണ്.
1: മുമ്പത്തെ മാതിരിയുള്ള അത്ര ഹാർഡ് വർക്ക് ഒന്നും ഇല്ല, പിന്നെ ഒരു മെഡിയത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ.
0: ആ ഹാ ഹാ, മുമ്പ് LIC യിൽ നല്ല ആക്റ്റീവ് ആയിരുന്നിരിക്കും അല്ലേ? ധാരാളം ബിസിനസ്, മറ്റെന്താണ്, ചെയർമാൻസ് ക്ലബ്ബ് അങ്ങനെയുള്ള കുറെ
1: ക്ലബ്ബ്, ചെയർമാൻ ക്ലബ്ബ് ക്ലബ്ബിലൊക്കെ ഉണ്ടായിരുന്നു.
0: എല്ലാം കിട്ടാ, എല്ലാം എത്താവുന്ന അവസരങ്ങൾ, ഐ മീൻ ഉയരങ്ങളിലൊക്കെ എത്താൻ പറ്റി വർക്ക് ചെയ്തിട്ട്.
1: ഓ, ഈ ഒരു കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ് അന്ന് സജീവമായിട്ട്. അന്ന് ഇന്നത്തെ മാതിരിയുള്ള അത്ര ഇതായില്ല, കുറഞ്ഞ ഏജന്റെ മാതിരി ഉള്ളു ഈ ഒരു കാലഘട്ടങ്ങളിൽ.
0: അപ്പൊ എന്തായാലും അതൊരു അങ്ങനെ ഒരു നല്ലൊരു കരിയർ താങ്കൾക്ക് കിട്ടിയെന്ന് സന്തോഷിക്കാം.
1: ഓ, താങ്ക് യു സർ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഇന്ന് കേൾക്കേണ്ടത് കല്യാണ പരിശ്, തമിഴ് സിനിമയിലെ പാട്ടല്ലേ, ഏമരാജ പാടിയ പാട്ടല്ലേ? അതിലെ ഉന്നൈ കണ്ട് എന്ന് പറയുന്ന പാട്ടാണ്. അത് ഒരു ദുഃഖഗാനാണല്ലോ അല്ലേ?
1: അതെ, അതെ. സാധാരണ എല്ലാവരും തലമുറ കേൾക്കാത്ത പാട്ടാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് അന്ന് മൈക്ക് സെറ്റിലൊക്കെ കേൾക്കുന്ന പാട്ടാണ് ഈ കാലപ്പാട്ടൊക്കെ.
0: അത് പി സുശീല പാടിയ പാട്ടും ആ സിനിമയിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വാസോട്ട് പറഞ്ഞപ്പോൾ എടുത്തു നോക്കിയപ്പോഴാട്ടോ, എന്റെ ഓർമ്മയെന്ന് പറയല്ല, ഞാനിത് നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോ ഞാൻ ആ ചിത്രത്തിലെ പാട്ടില് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്.
1: ഓക്കെ സർ, താങ്ക് യു.
0: അപ്പൊ എന്നാ എം രാജയുടെ പാട്ടന്നെ ആയിക്കോട്ടെ.
1: ഓ ശരി സർ.
0: ഓക്കെ, അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടിലെല്ലാരോടും പറഞ്ഞേ.
1: ആയിക്കോട്ടെ സർ.
0: ഓക്കെ ഓക്കെ, ശരി ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: ഹലോ.
1: ആ ഹലോ.
0: ആ ഹലോ, നമസ്കാരം. ഇതാരാണ്? ദിയാണോ?
1: ആ അതെ അതെ, ദിയ. ആ
0: ദിയ, നമ്മളെ പ്രോഗ്രാമിൻ്റെ ഒരു ഫാഗ് എൻഡിലായി പോയി. കുഴപ്പമില്ല. ആ,
1: ആ
0: എവിടെ? കോഴിക്കോട് തന്നെ.
1: ആ കോഴിക്കോടാണ്. സ്ഥലം കൊയിലാണ്ടിന്റെ അടുത്താണ്
0: ഓക്കെ
1: വീട്,
0: ഓക്കെ
1: കൊല്ലം.
0: ഓക്കെ.

0: ദിയയുടെ പ്രിയ ഗാനം ഏതാ? നമുക്ക് കുറച്ച് നേരമെങ്കിലും പാട്ട് കേൾക്കാലോ?
1: പിന്നെയും പിന്നെയും
0: കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത്.
1: എന്റെ ഏട്ടന്റെ ഫേവറേറ്റ് പാട്ടാണ്.
0: ആണോ? ഏട്ടന്റെ പേരെന്താ?
1: ഏട്ടന്റെ പേര് ദീപക്.
0: ദീപക് ഇവിടെ ഉണ്ടോ? നാട്ടിലുണ്ടോ?
1: ഓ ഉണ്ട്, വീട്ടിലുണ്ട്.
0: ഉണ്ടോ? അപ്പോ ഏട്ടനും അനിയത്തിക്കും കൂടി വേണ്ടി പാട്ട് കേൾപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു.
1: താങ്ക് യു.

0: over Vidarbh till tomorrow. IMD said a gradual rise in maximum temperatures by 2 to 3 degrees Celsius is expected over northwest India during the next 3 days. In FIFA World Cup, Argentina star captain Lionel Messi has created history after he scored 18 goals, surpassing Germany's Miroslav Klose's record of 16 goals to become the highest goal scorer in World Cup history. In a super clash, Argentina defeated Austria 2-0 in their Group J match in Arlington, United States last night to secure a place in the round of 32. With this win, Argentina has entered the knockout stage. Meanwhile, Algeria thrashed debutants Jordan 2-1 in a Group J encounter in Santa Clara, USA today. In hockey, the Indian men's hockey team will take on arch rivals Pakistan in the opening match of the FIH Pro League today. This will be the first encounter between India and Pakistan since their Asian Champions Trophy clash in Ulaanbaatar, China in 2024, where India emerged victorious with a 2-1 win. Benchmark domestic equity indices were trading nearly 1% lower in the afternoon session today. The Sensex plunged 653 points to 76,441, while the Nifty lost 220 points to 23,883 when reports last came in. And now before we end the bulletin, the headlines once again. President Draupadi Murmu to present Padma Awards during second round of civil investiture ceremony at Rashtrapati Bhavan this evening. Home Minister Amit Shah says Shyama Prasad Mukherjee's dream realized with abrogation of Article 370. National Security Advisor Ajit Doval says opening of Strait of Hormuz will strengthen energy security around the world. Enforcement Directorate conducts searches at 18 places in Tamil Nadu in connection with alleged teacher recruitment exam manipulation case. Lionel Messi becomes the highest goal scorer in FIFA World Cup history, leads Argentina into knockout stage, and in hockey, India to face Pakistan in opening match of FIH Pro League in London today. With that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 53rd ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
3: പെട്രോവിച്ച് എന്ന നിലക്കണ്ണാടിക്കു മുന്നിൽ വിവസ്ത്രനാകുന്ന നിക്കോവാണ് രംഗത്ത്. നിക്കോവ് ഒരു കൊലപാതകിയും പെട്രോവിച്ച് അയാളെ ചോദ്യം ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനും. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ നിക്കോവ് രണ്ടു സ്ത്രീകളെ കൊന്നുവെന്ന സത്യം വിഴുങ്ങിയും തികട്ടിയും നടന്ന് അവസാനം സോണിയ എന്ന പെൺകുട്ടിയുടെ മുന്നിൽ ഏറ്റുപറഞ്ഞിരിക്കുകയാണ് നിക്കോവ്. പക്ഷേ കുറ്റാന്വേഷകനായ പെട്രോവിച്ചിനു മുന്നിൽ അയാൾ മനസ്സിന് തിരശീലയിട്ടിരിക്കുന്നു. കൊലപാതകത്തിന് മുമ്പ് നിക്കോവ് എഴുതിയ ചില അസാധാരണ ലേഖനങ്ങളും കൊലപാതക ശേഷം അയാളിൽ ദർശിച്ച അസാധാരണ സ്വഭാവ വിശേഷങ്ങളുമാണ് പെട്രോവിച്ചിനെ പ്രതിയിലേക്ക് എത്തിച്ചത്. ഏതു കാലഘട്ടത്തിലും പ്രസക്തമായ ആശയങ്ങളുടെ സംഘട്ടനമാണ് ഈ വിചാരണയിൽ ഉടനീളം.
4: എനിക്ക് നിങ്ങളുടെ ലേഖനം ഇഷ്ടപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഹൃദയത്തുടിപ്പോടും അടക്കിപ്പിടിച്ച ഉത്സാഹത്തോടും കൂടി നടത്തിയ രചനയാണത്. യുവാക്കളിൽ അമർത്തപ്പെട്ട ഉത്സാഹം അപകടകരമാണ്.
5: ആ ഉത്സാഹത്തിന് പൊട്ടിത്തെറിക്കാനുള്ള ത്രാണിയുണ്ട്.
4: എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. യുവത്വത്തിന്റെ ഊഷ്മളത നിറഞ്ഞ ലേഖനങ്ങൾ. നിങ്ങളുടെ ലേഖനം അസാധാരണമാണ്, പക്ഷേ യുക്തിഹീനമാണ്.
5: ആത്മാർത്ഥമാണത്, യുവത്വത്തിന്റെ ആത്മാഭിമാനമാണത്.

0: മനുഷ്യൻ സാധാരണ മാർഗത്തിലൂടെ സഞ്ചരിക്കില്ല. ഞാൻ എന്ന അക്കാര്യം വെറുതെ മനസ്സിൽ കുറിച്ചിട്ടു. ആശയങ്ങളുടെയോ ആദർശങ്ങളുടെയോ പേരിൽ ഒരു നിയമജ്ഞൻ തീരുമാനത്തിലെത്താൻ പാടില്ല.
1: ആശയങ്ങളും ആദർശങ്ങളും ഇല്ലാത്ത ജീവിതം വ്യർത്ഥമാണ്.
0: യഥാർത്ഥ തെളിവുകളോടെയാണ് നിക്കോളെ എന്റെ അടുത്ത് വന്ന് പെട്ടത്. പക്ഷേ കുറ്റം സമ്മതിച്ചതാണെന്ന് തോന്നി. നിങ്ങളെ കുറ്റവിമുക്തിയിലേക്ക് ഞാൻ മാറ്റി. ഓർക്കുന്നില്ലേ?
1: എന്തിനായിരുന്നു അത്? അതൊരു നാടകമായിരുന്നു. യഥാർത്ഥ പ്രതിയെ പിടിച്ചില്ലേ?
0: അന്ന് നിങ്ങളുടെ മുറി പരിശോധിക്കാൻ വന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. ഔദ്യോഗികമല്ല, ഒരു സാധാരണ സന്ദർശനം. എല്ലാ സാധനങ്ങളും സൂക്ഷ്മ പരിശോധന നടത്തി. അപ്പോഴേ എനിക്ക് ബോധ്യമായി, ഈ മനുഷ്യൻ അധികം താമസിയാതെ എൻ്റെ അടുത്ത് വരും. അതുപോലെ സംഭവിച്ചു.
1: നിങ്ങൾ വിളിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്.
0: അല്ലാതെയും നിങ്ങൾ പലതവണ വരാൻ ഒരുങ്ങി. പാതി വഴിയിൽ വച്ച് തടസ്സങ്ങളുണ്ടായി, ശരിയല്ലേ?
1: അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു?
0: അത് മനഃശാസ്ത്രം. കുറ്റവാളിയാണെങ്കിൽ വരും, മറ്റൊരാളാണെങ്കിൽ വരില്ല. നിങ്ങളുടെ ദേഷ്യവും ചങ്കൂറ്റവും കണ്ട് സമറ്റവും ഞെട്ടിപ്പോയി. ഒരു ഭക്ഷണശാലയിൽ ഇരുന്ന് അലറുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. ഞാൻ അവരെ കൊന്നു എന്ന്? അത് വല്ലാത്ത ചങ്കൂറ്റം തന്നെ. ഞാൻ സ്വയം ചിന്തിച്ചു, അയാൾ കുറ്റവാളിയാണെങ്കിൽ ശക്തമായി എതിർക്കുകയല്ലേ ഉള്ളൂ.
1: മാനസിക സമ്മർദ്ദത്തിന്റെ നാളുകളായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞെന്ന് എനിക്ക് പോലും അറിയില്ല.
0: ഈ നശിച്ച മനഃശാസ്ത്രം ഇരുതല വാളാണ്. രണ്ടു വിധത്തിലും വ്യാഖ്യാനിക്കാം. അന്നൊരിക്കൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടുവന്നപ്പോൾ ആ കല്ല് തൊണ്ടി സാധനങ്ങൾ കുഴിച്ചിട്ടതിൻ്റെ മുകളിൽ ഞാൻ കണ്ടു. അടുക്കളത്തോട്ടത്തിലാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മൈതാനത്തിൻ്റെ അരികിൽ.
1: അതും കണ്ടെത്തിയോ? കല്ല് കണ്ടെത്തിയോ?
0: ഇപ്പോൾ എന്തോ മനസ്സിൽ പറഞ്ഞു, കണ്ടെത്തി കണ്ടെത്തി. ഒരു തെളിവ് പോരാ, കുറ്റകൃത്യത്തിന് പല തെളിവുകൾ വേണം. ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളോട് കൗശലം എന്തെങ്കിലും പ്രയോഗിച്ചോ? പിന്നെന്താണ് വീണ്ടും വീണ്ടും അവിടേക്ക് വരാൻ തോന്നിയത്? ആരോ നിങ്ങളെ പറഞ്ഞയച്ചതുപോലെയായിരുന്നല്ലോ ആ വരവ്. ദൈവമേ, ആ നേരത്ത് നിക്കോള നമ്മളെ വേർപിരിച്ചില്ലായിരുന്നെങ്കിൽ. നിക്കോളയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
1: അയാളല്ലേ യഥാർത്ഥ പ്രതി.
0: യഥാർത്ഥ പ്രതി? യഥാർത്ഥ പ്രതി ആരെന്ന് മനസ്സിലായില്ലേ? നിക്കോള കുറ്റവാളിയാണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ രക്ഷയുടെ പരിധികൾ അന്വേഷിച്ചു, എന്നിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ?
1: നിക്കോള പിന്നെ കുറ്റസമ്മതം നടത്തിയതോ?
0: നിക്കോളയെക്കുറിച്ചാണെങ്കിൽ അയാൾ ശരിക്കും ഒരു ശിശുവിനെ പോലെയാണ്. ഭീരുവായതുകൊണ്ടല്ല അയാൾ കുറ്റസമ്മതം നടത്തിയത്. ഒരു ശുദ്ധ കലാകാരൻ. പോലീസല്ലേ, കെട്ടിവെച്ചു. ഒരു സങ്കല്പ ലോകത്ത് ജീവിക്കുന്ന പാവം. പാട്ടുപാടും, നൃത്തം ചെയ്യും, വരയ്ക്കും, കഥ പറയും എന്നെല്ലാം ജനം പറയുന്നു. ഞാൻ ആദ്യമേ മനസ്സിലാക്കി അയാളല്ല കുറ്റവാളിയെന്ന്. പക്ഷേ അയാളാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി. അത്രമാത്രം.
1: കുറ്റകൃത്യത്തിന് ഉദ്ദേശം കണ്ടെത്തിയോ?
0: ഇതൊരു വിചിത്രമായ കുറ്റകൃത്യമാണ്, ആധുനിക രീതിയിലുള്ള കുറ്റകൃത്യം. ഒരു മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, ജീവിത ലക്ഷ്യം സന്തോഷവും സമാധാനവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ നടത്തപ്പെടുന്ന സംഭവമാണിത്. പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വപ്നങ്ങളും ആദർശങ്ങളുമാണ് ഇതിനുത്തരവാദി.
1: അപ്പോൾ ആരാണ് ആ കൊലപാതകി?
0: എന്ത്? നിങ്ങൾ തന്നെ, റസ്കോൾനിക്കോ. നിങ്ങളാണ് കൊലപാതകി.

0: എന്താ സംശയം? സംശയമുണ്ടോ? സംശയമുണ്ടോ?
1: അവരെ കൊന്നത് ഞാനല്ല.
0: അതെ, അത് നിങ്ങളാണ്. നിങ്ങൾ മാത്രം, നിങ്ങളല്ലാതെ മറ്റാരുമല്ല. നിങ്ങൾ വീണ്ടും പഴയ തന്ത്രം പ്രയോഗിക്കുന്നു. ഒരു വേട്ടമൃഗത്തെ നായാടി പിടിക്കുന്നത് പോലെ പിടികൂടി കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. നിങ്ങൾ കുറ്റസമ്മതം നടത്തിയാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. അതൊന്നുമില്ലാതെ തന്നെ എനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ കുറ്റവാളിയാണെങ്കിൽ എന്നെ എന്തുകൊണ്ട് നിങ്ങൾ ജയിലിൽ അടയ്ക്കുന്നില്ല?
0: എനിക്ക് താങ്കളോട് യാതൊരു വൈരാഗ്യവുമില്ല. നിങ്ങളെ ഞാൻ ജയിലിൽ അടയ്ക്കും. മുൻകൂട്ടി അക്കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ സ്വയം കീഴടങ്ങി കുറ്റസമ്മതം നടത്തണം. അത് നിങ്ങൾക്കും എനിക്കും വളരെ പ്രയോജനപ്രദമായിരിക്കും.
1: അതുകൊണ്ടുള്ള മെച്ചം?
0: നിങ്ങളുടെ മനസ്സിന്റെ ഭാരമൊഴിയും. എന്റെ പ്രയത്നം സഫലമാകും. കീഴടങ്ങിയാൽ ശിക്ഷ കുറച്ചു കിട്ടും.
1: ശിക്ഷ കുറച്ചു കിട്ടുന്നതിൽ എനിക്ക് ഒരു താല്പര്യമില്ല.
0: ഏയ്, ജീവിതത്തെ ഒരിക്കലും അവജ്ഞയോട് കാണരുത്. നിങ്ങളുടെ മുന്നിൽ ജീവിതം നീണ്ടു കിടക്കുകയാണ്. നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാമോ? അന്വേഷിക്കുവിൻ, കണ്ടെത്തും. നിങ്ങളെ ദൈവത്തോടടുപ്പിക്കാനുള്ള അവൻ്റെ മാർഗമായിരിക്കാം ഇത്. പിന്നെ ഇത് ജീവപര്യന്തമൊന്നുമല്ല. കാലാവധി കുറച്ചു കിട്ടും.
1: നിങ്ങൾ എന്നാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: ഒന്ന് രണ്ട് ദിവസം സ്വതന്ത്രനായി വിഹരിക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. നന്നായി ആലോചിച്ചു നോക്കൂ. ദൈവത്തോട് പ്രാർത്ഥിക്കൂ.
1: ഈ രണ്ട് ദിവസത്തിനിടയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ?
0: ഇല്ല, നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനാവില്ല. ഒരു ഗ്രാമീണൻ ചിലപ്പോൾ ഓടിപ്പോകും. പരിഷ്കാരിയായ ഒരു കലാപകാരി ഓടിപ്പോകും. എന്നാൽ സിദ്ധാന്തങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടവനാണ് നിങ്ങൾ. അതുകൊണ്ട് എന്തിനു വേണ്ടി നിങ്ങൾ ഓടിപ്പോകും? ഒളിവിലിരുന്ന് നിങ്ങൾ എന്തു ചെയ്യും? അഭയാർത്ഥിയുടെ ജീവിതം നിങ്ങൾക്ക് വെറുപ്പും ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഓടിപ്പോയാൽ നിങ്ങൾ സ്വയം തിരിച്ചെത്തും. ഉറപ്പ്.
1: സർ, ഇന്ന് നിങ്ങളോട് കുറ്റസമ്മതം നടത്തിയെന്ന് ധരിക്കണ്ട. നിങ്ങളൊരു വിചിത്ര മനുഷ്യനാണ്. കേവലം ജിജ്ഞാസ കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് ഇത്രയും നേരം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നത്.
0: എനിക്കറിയാം റസ്കോൽനിക്കോവ്, നിങ്ങളെക്കാൾ നിങ്ങളെ എനിക്കറിയാം. നിങ്ങളുടേതായ മാർഗത്തിലൂടെ നീങ്ങൂ. കുറച്ചു ദൂരം നടന്നാൽ മതി. അധിക ദൂരം നടക്കാൻ നിങ്ങൾക്കാവില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ വിചിത്രമായ രീതിയിൽ അന്ത്യം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മഹത്യയോ മറ്റോ, അത് ബുദ്ധിഹീനമായ പ്രവൃത്തിയാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രണ്ടു വരിയിൽ വ്യക്തമായ ഒരു കുറിപ്പെടുത്തി ആ കല്ല് എവിടെയാണെന്ന് അറിയിക്കുക. ഞാൻ ഇറങ്ങുന്നു. നമുക്ക് കാണാം വൈകാതെ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 53-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ

103.6 ശ്രീ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ഗുലാം അലി പാടിയ ഗസലുകൾ.

ഗുലാമലി പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

എഫും പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയെന്ന് റിപ്പോർട്ട്. ഓപ്പറേഷൻ തുഫാനിലൂടെ ലഹരി മരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയം ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്തെ പ്ലസ് വൺ രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ്. കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഗാനങ്ങൾ ആവശ്യപ്പെട്ടുള്ള വാട്സപ്പിലൂടെ, വാട്സപ്പ് നമ്പർ 9400224440. പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം കേൾക്കാം. 14 രാവ് എന്ന ചിത്രത്തിൽ നിന്നും ഗാനേഷ് പൂനൂരിൻ്റെ വരികൾ, കെ രാഘവൻ്റെ ഈണം.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: മാമ്പഴക്കാലം എന്ന ചിത്രത്തിൽ നിഷാദ് പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു കോഴിക്കോട് നിന്നും അധിദേവ്, സബിത്ലാൽ, ദേവമിത്ര, പാലേരി.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ചിത്രം വെളുത്ത കത്രീന, പാടിയത് പി ജയചന്ദ്രൻ, പി സുശീല, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ജിദേവരാജൻ്റെ ഈണം. കേൾക്കാൻ കാത്തിരിക്കുന്നു കോവൂരിൽ നിന്നും സുധാകരൻ.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: ഷിജില വേളത്തു നിന്നും കാത്തിരിക്കുന്നു യേശുദാസ് പാടിയ ഗാനത്തിനായി. ഈ ഗാനം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിൽ നിന്നും. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ശ്രീകുമാരൻ തമ്പി പി സുന്ദരാജൻ കൂട്ടുകെട്ടിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇനി അപ്പോ എന്ന ചിത്രത്തിൽ നിന്നും. നരിപ്പറ്റ റോഡിൽ നിന്നും ബിനു, വിജീഷ്, ഫെൻലു, മിനി എന്നിവർ കേൾക്കാൻ കാത്തിരിക്കുന്നു ഈ ഗാനത്തിനായി.

0: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിലേ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: നാദാപുരത്തു നിന്നും ശരണ്യ, ആരാധ്യ, വിജി, ഷാത്മജ് എന്നിവരുടെ ഇഷ്ടഗാനം MG ശ്രീകുമാർ പാടിയത് കിലുക്കം എന്ന ചിത്രത്തിൽ നിന്നും. ഗാനമൊരുക്കിയത് ബിജു തിരുമല, SP വെങ്കടേഷ്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിൽ സൈനോജ് പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രൻ്റെ ഈണം. കരിപ്പൂരിൽ നിന്നും മനോജ് ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ജിഷ കുന്നമംഗലത്തിന്റെ ഇഷ്ടഗാനം പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ ഈണം.

മാന്യ മഹാജനങ്ങളെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾ, ശ്യാമിൻ്റെ ഈണം. എടപ്പാളിൽ നിന്നും ബാബുരാജ് കേൾക്കാൻ കാത്തിരിക്കുന്നു ഈ ഗാനത്തിനായി.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: വിനായക് ശശികുമാറിന്റെ വരികൾ, വിഷ്ണു വിജയുടെ ഈണം, സൂരജ് സന്തോഷ്, മധുവന്തി നാരായൺ എന്നിവരുടെ സ്വരം അമ്പിളി എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം ആവശ്യപ്പെട്ടത് മാത്രയിൽ നിന്നും ഷാഹിനാണ്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: മണികണ്ഠൻ പെരുമ്പടപ്പ് പഴയ ഗാനം കേൾക്കാം, ചെക്കൻ എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം ആവശ്യപ്പെട്ടത് പെരുമണ്ണയിൽ നിന്നും റിനേഷ്.

യു ചോയ്സിൽ അവസാനമായി കാലചക്രം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് എം ജി ശ്രീകുമാർ പാടിയത്. കൈതപ്രതിൻ്റെ വരികൾ സോനു ശിശുപാലിൻ്റെ ഈണം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു കൈമ്പാലത്തു നിന്നും ബാബിച്ച.

0: യോ ചോയ്സിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. വീണ്ടും യുവ ചോയ്സ് കേൾക്കാം നാളെ 11:00.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രം എന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ പ്രചാരണ പരിപാടി ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ അല്പസമയത്തിനകം തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തുടങ്ങിയവർ മുഖ്യാതിഥികളാവും. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയെന്ന് റിപ്പോർട്ട്. സംസ്ഥാന ഫലമായ ചക്കയുടെ ഔഷധ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ ആരോഗ്യവകുപ്പുമായി ആലോചിച്ച് ഫലപ്രദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ എബോള വ്യാപനം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ഗവേഷണ സൌകര്യങ്ങൾ നിർണായക പങ്കുവഹിച്ചെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറി 3 പേർ മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. ടിപ്പർ ലോറികളുടെ അമിത വേഗതയും അതുമൂലമുണ്ടാകുന്ന അപകടങ്ങളും തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. സംസ്ഥാനത്തെ +1 രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 5 മണി വരെ പ്രവേശനം നേടാം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ #1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ #1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: വിലക്കുറവിന്റെ ലാഭ മഴ പെയ്യുന്നു.
4: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
3: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
4: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: അറിയാമോ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
2: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
6: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്.
7: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: ഇളയനില സമർപ്പിക്കുന്നത്
8: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
9: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
10: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

തിരിമുറിയാ മഴ പെയ്യുന്ന തിരുവാതിര ഞാറ്റുവേലക്കാലം വന്നെത്തിക്കഴിഞ്ഞു. ചേറിന്റെ മണമുള്ള പാടത്ത് വിത്തിറക്കലിനും കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും അനുഗുണമായ സമയം. കേരളക്കരയാകെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് പ്രകൃതി ഒരുക്കിയ ഞാറ്റുവേലക്കാലത്തെ വരവേൽക്കുകയാണ്. ഇപ്പോൾ മുളയ്ക്കുന്നതൊന്നും പാഴാകില്ല എന്ന വിശ്വാസം, പഴമക്കാർ തുടർന്നു വന്ന പാരമ്പര്യം, അതിലൂടെ സമ്പന്നമായ കൃഷിയിടങ്ങൾ, ആവശ്യത്തിന് മഴയും വെയിലും അമൃതമഴയും മണ്ണിന്റെ ഉർവരതയുമെല്ലാം കൈകോർക്കുന്ന പ്രത്യേകതകൾ നിറഞ്ഞ രണ്ടാഴ്ചക്കാലം, ഒരു വർഷത്തെ വിളവിന്റെ വിജയരഹസ്യം സൂക്ഷിക്കുന്ന പ്രാധാന്യമേറിയ നാളുകൾ, അതാണ് തിരുവാതിര ഞാറ്റുവേലക്കാലം. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം പേറുന്ന ഞാറ്റുവേലക്കാലം ഈ മാറിയ നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ കാലത്തും പ്രസക്തമാണ്. ഞാറ്റുവേലയുടെ പ്രാധാന്യം പഴമയിൽ നിന്നും പുതുതലമുറയ്ക്കും പകർന്നു നൽകുന്നതിന് കൃഷിവകുപ്പും ത്രിതല ജനകീയ സ്ഥാപനങ്ങളും ഇന്നും ഒരേ മനസ്സോടെ കൈകോർക്കുകയാണ്. ഓരോ പ്രദേശത്തെയും പരമ്പരാഗത കൃഷിക്ക് പ്രാധാന്യം നൽകി പൂർവികരായ കർഷകരെയും ചെറുപ്പക്കാരെയും വനിതകളെയും വിദ്യാർത്ഥികളെയും ഒരു കുടക്കീഴിൽ നിർത്തി കൃഷിയുടെ പ്രാധാന്യവും പകർന്നു നൽകി വേണ്ട അറിവുകളും സാഹചര്യങ്ങളും ഒരുക്കി പാടത്തേക്കിറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അന്നദാതാവാകാൻ ഓരോ പ്രദേശത്തെയും വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം നാം അനുഷ്ഠിച്ചു വന്നിരുന്ന തിരുവാതിര ഞാറ്റുവേല പോലുള്ള കാർഷിക ആചാരങ്ങളുടെ പ്രാധാന്യവും പെരുമയുമെല്ലാം കൈകോർക്കുമ്പോൾ കൃഷി എന്നും സമ്പദ് സമൃദ്ധിയുടെ പ്രതീകമാണ് എന്ന സന്ദേശം കൂടിയാണ് ഇവർ പകർന്നു നൽകുന്നത്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടനം ഇന്നലെ നടക്കുകയുണ്ടായി. ഒരു നാട് മുഴുവൻ പാടത്തേക്ക് ഇറങ്ങിക്കൊണ്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റത്. നിയമം ഗവൺമെന്റ് UPSലെ കുട്ടികൾക്കൊപ്പം തികഞ്ഞ ഒരു കർഷകനായി ചേറിലിറങ്ങി ഞാറ് നട്ട് കൃഷിക്ക് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ T. സിദ്ദിഖ് കുട്ടികൾക്കും കൂടെയുള്ളവർക്കും ആവേശമായി മാറി.

0: ബഹുമാനപ്പെട്ട കോവളം MLA ശ്രീ എം വിൻസെന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രൗഢമായ ചടങ്ങ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു.
1: എല്ലാ സ്കൂളുകളിലും കൃഷിക്ലബുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിന് നോഡൽ ടീച്ചറും അതിനൊരു ബാക്കപ്പ് കമ്മിറ്റിയും അതിനുള്ള ട്രെയിനിങ്ങും പ്രോഗ്രാമും എല്ലാം ഉണ്ടാവും. കാർഷിക വൃത്തിക്ക് നഷ്ടപ്പെട്ടതായിരിക്കുന്ന ചെറുപ്പത്തെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പ്രവർത്തനമാണ്. കുട്ടികളെപ്പോഴും ലൈവായിരിക്കും. അവരുടെ ഊർജ്ജസ്വലതയെ ദുരുപയോഗം ചെയ്യുന്ന മേഖലയാണ് നാർക്കോട്ടിസം എന്നുള്ളത്, ലഹരി എന്നുള്ളത്. കേരളത്തിൽ വിദ്യാർത്ഥികളോടൊരു പുതിയ മുദ്രാവാക്യം നമ്മൾ പ്രദാനം ചെയ്യാം. കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന ഒരു പുതിയ മുദ്രാവാക്യം വിദ്യാർത്ഥികളിലേക്ക് കതിർ ക്ലബുകളിലൂടെ സമ്മാനിക്കുകയാണ് കേരളത്തിലെ കൃഷി വകുപ്പ്. കേരളത്തിന്റെ തനതായിട്ടുള്ള കാർഷിക സംസ്കാരവും പാരമ്പര്യമുള്ള കാർഷിക സംസ്കാരമാണ് നമ്മുടേത്. ആ കാർഷിക

കാർഷിക വൃത്തിയും കാർഷിക സംസ്കാരവും മണ്ണും കാലാവസ്ഥയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ അഭേദ്യമായ ബന്ധത്തിന്റെ പ്രഖ്യാപനമാണ് ഞാറ്റുവേല എന്നുള്ളത്. ഞാറ്റുവേലകളുടെ കേമനാണ് തിരുവാതിര ഞാറ്റുവേല. പഴമക്കാർ പറയുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാചകം, തിരുവാതിരയിൽ നട്ടാൽ അത് പിടിക്കും എന്നാണ്. ഇവിടെ വിവിധങ്ങളായിട്ടുള്ള വിളകൾ, കുരുമുളക്, വാഴയുൾപ്പെടെ, തെങ്ങ്, അടയ്ക്ക, കൊക്കോ, ജാതി, ഫലവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങി എല്ലാത്തിന്റെയും പറ്റുന്ന സമയമാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, മുൻകാലങ്ങളിലെ ഞാറ്റുവേല പോലെയല്ല ഇപ്പൊ വരുന്ന ഞാറ്റുവേലകൾ. നല്ല മഴയായിരിക്കും സാധാരണഗതിയിൽ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നവും പ്രഭാവവും നമ്മുടെ കാർഷിക വൃത്തിയും കർഷകരും ഏറ്റെടുത്ത് മുന്നോട്ട് പോവാം. അത് തരണം ചെയ്യാനുള്ള മാർഗത്തെക്കുറിച്ച് കൃഷിവകുപ്പ് ഗൗരവത്തോടുകൂടി ആലോചിച്ചും പദ്ധതികൾ വിഭാവനം ചെയ്തുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലൈമറ്റിക് ചേഞ്ചും ക്ലൈമറ്റിക് വേരിയേഷൻ, അത് രണ്ടും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായ ഒരു മേഖല എന്നുള്ള നിലക്ക് കാർഷിക വൃത്തിയെ സമൃദ്ധമാക്കി സംരക്ഷിക്കാനുള്ള എല്ലാ ഇടപെടലുകൾക്കും കൃഷിവകുപ്പ് നേതൃത്വം കൊടുക്കും എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നാട്ടിൽ പ്രചരിച്ചതായിരിക്കുന്ന ഒരു കഥയാണ്, കോഴിക്കോട് അങ്ങാടിയിലൊക്കെ കമ്പോളങ്ങളിലും കൃഷിയിടങ്ങളിലുമൊക്കെ ഈ സംസാരവും. പോർച്ചുഗീസുകാർ വന്ന് കുരുമുളക് വള്ളികൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തപ്പോ സാമൂതിരി രാജാവിന്റെ അടുത്ത് പോയി കർഷകരും ആളുകളൊക്കെ പറഞ്ഞു, തമ്പ്രാനെ നമ്മുടെ കുരുമുളക് വള്ളിയെ അവർ കൊണ്ടുപോവുക. അപ്പൊ സാമൂതിരി പറഞ്ഞൊരു വർത്തമാനമുണ്ട്, നമ്മുടെ കുരുമുളക് വള്ളിയെ അവർക്ക് കൊണ്ടുപോകാം, പക്ഷേ നമ്മുടെ തിരുവാതിര ഞാറ്റുവേലയെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയും പ്രാധാന്യമുള്ളതായിരിക്കുന്ന കാർഷിക മേഖലയുമായി ഏറ്റവും വലിയ അഭേദ്യമായ ബന്ധമുള്ളതായ മൺസൂൺ തുടങ്ങുന്ന, വിത്തിനങ്ങൾ എറിയുന്ന, തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ദിവസത്തെ അന്വർത്ഥമാക്കി പരമ്പരാഗതമായിട്ടുള്ള കൃഷി അറിവുകളും ആധുനിക വൈജ്ഞാനികമായിട്ടുള്ള കൃഷി രീതികളും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ കൂടുതൽ പ്രശോഭിതമാക്കി നമ്മുടെ കാർഷിക മേഖലയെ സമൃദ്ധമാക്കാം എന്നുള്ളത് കൂടെ നിങ്ങളുമായി പങ്കുവച്ചു. ഒരു കിലോ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുമ്പോ എന്റെ ഭാര്യക്കും മക്കൾക്കും ഞാൻ അതിന്റെ ഒരു ഭാഗം, ഏറ്റവും വലിയ വിഷം കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മലയാളികൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം അതിക്രമിച്ചു. കതിർ പദ്ധതി വിഭാവനം ചെയ്യാനുള്ള കാരണം അതാണ്. വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ തുടങ്ങുക, ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് കുടുംബശ്രീയിലേക്കും റെസിഡൻസിലേക്കും വരും, സ്ഥാപനങ്ങളിലേക്ക് വരും, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്കും വ്യവസായ സ്ഥാപനങ്ങളിലേക്കും വരും, അതുപോലെ വ്യാപാരികളിലേക്ക് വരും, മട്ടുപ്പാവ് കൃഷിയിലേക്ക് വരും. അങ്ങനെ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് പരമാവധി കൃഷിയിലേക്ക് ജനങ്ങളെ പുനഃസംഘടിപ്പിച്ച് പുനർനിർവചിച്ചടിക്കാനുള്ള ഒരു വലിയ പ്രയാണത്തിലാണ് കേരളത്തിലെ കൃഷിവകുപ്പ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. നമുക്കൊരു പ്രതിജ്ഞയെടുക്കണം, കേരളത്തിന്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ, കേരളത്തിലെ ജനതയുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ കൃഷിയിലേക്ക് തിരിച്ചു പോകുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഞാറ്റുവേല അതിലേറ്റവും പ്രധാനപ്പെട്ട സമയം, അതൊരിക്കലും മാഞ്ഞു പോകാതെ നമ്മുടെ ജീവിത സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിർത്താനുള്ള ആ വലിയ പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും വ്യാപൃതരാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.

0: ബഹുമാനപ്പെട്ട കോവളം MLA ശ്രീ എം വിൻസെന്റിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന്.
1: കേരളത്തിലെ കാർഷിക മേഖലയിൽ വനിതാ ശാക്തീകരണം സാധ്യമാക്കുന്നതിനുള്ള നൂതനങ്ങളായ പദ്ധതിയുടെ പ്രഖ്യാപനത്തോടുകൂടിയിട്ടാണ് കേരളത്തിലെ കൃഷിമന്ത്രി കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കേരളത്തിൻ്റെ യഥാർത്ഥ ശക്തിയായ സ്ത്രീശക്തിയെ കാർഷിക മേഖലയിൽ അണിനിരത്താനുള്ള വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളും മാർന്ന പരിപാടികൾ അതിൻ്റെ ഭാഗമായി നടത്തിവരികയാണ്. കേരളത്തിൽ കർഷകർക്ക് ലഭിക്കുന്ന 24 വരുന്ന ഞാറ്റുവേലകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല, കാർഷിക കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേല. കാർഷിക മേഖലയിൽ വിത്തിറക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് തിരുവാതിര ഞാറ്റുവേല. മിഥുനം 1 സൂര്യൻ തിരുവാതിര

0: നക്ഷത്രത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഞാറ്റുവേല ആരംഭിക്കുക. 21-ാം തീയതി ഞായറാഴ്ചയാണ് ഈ വർഷത്തെ ഞാറ്റുവേല ആരംഭിച്ചത്. വാഴയും ചേമ്പും ചേനയും എല്ലാം കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സന്ദർഭം. കാലാവസ്ഥയും അനുകൂലം, ഇടമുറിയാതെ പെയ്യുന്ന മഴ. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ മഴ ഒന്ന് തലകാണിച്ച് പോയ ഒരു അവസ്ഥയിലാണ്. എങ്കിലും ഈ മഴ നമ്മുടെ മണ്ണിനെ കൂടുതൽ ഫലഭൂയിഷ്ഠമാക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ എല്ലാം കൊണ്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം തിരുവാതിര ഞാറ്റുവേല ഒരു സുവർണമായ സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ കർഷകർക്ക് കൂടുതൽ വിളവ് ലഭിക്കാനും അവരുടെ അധ്വാനത്തിന് കൂടുതൽ വില ലഭിക്കുന്നതിനും കഴിയട്ടെ.
1: സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടന വേളയിൽ അമ്പൂരിയിൽ നിന്നെത്തിച്ച പരമ്പരാഗത നടീൽ വസ്തുക്കൾ കൃഷിമന്ത്രി ഏറ്റുവാങ്ങി. പരിപാടിയുടെ ഭാഗമായി തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി മണ്ണിനോടുള്ള സ്നേഹവും കൃഷിയോടുള്ള ബഹുമാനവും പകർന്ന് മന്ത്രിയും നേമം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളും ചേർന്ന് പച്ചപ്പിന്റെ പുതിയ അധ്യായത്തിന് ഉപ്പന്നൂർ പാടശേഖരത്തിൽ ഞാറ് നട്ട് തുടക്കമിട്ടു. നേമം ഗവൺമെന്റ് യു പി എസിലെ വിദ്യാർത്ഥി പാർത്ഥന്റെ വാക്കുകളിലേക്ക്.
2: നല്ല രസമുണ്ട്, കൊള്ളാം. ഇത് ചെളിയിലേക്ക് ഇറങ്ങി ഞാറ് നട്ടത് നല്ല ഒരു കൊള്ളായിരുന്നു, പുതിയൊരു അനുഭവമായിരുന്നു.
1: ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും ബഹുമാനപ്പെട്ട കോവളം MLA എം വിൻസെന്റും ചേർന്ന് കൃഷിയിടത്തിൽ നട്ടു. തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം ഉദ്ഘോഷിച്ച കടമ്പന്റെ അവതരണം വേറിട്ട കാഴ്ചയായി. തെയ്യവും കുട്ടികളുടെ നാടോടി നൃത്തവും നാടൻ പാട്ടുമൊക്കെയായി സംസ്ഥാന കർഷക സഭകൾക്കും ഞാറ്റുവേല ചന്തകൾക്കും വർണ്ണാഭമായ തുടക്കമായി. സംസ്ഥാനത്തെ എല്ലാ കൃഷിഭവൻ പരിധികളിലും June 22 മുതൽ July 5 വരെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ ഞാറ്റുവേല അധിഷ്ഠിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനുമാണ് കൃഷിവകുപ്പ് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കാക്കാമൂല ബിജു സ്വാഗതവും ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല പി നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കാർഷിക കോളേജ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. കലാ സാംസ്കാരിക പരിപാടികൾ ജൈവ വിത്തുകളുടെ പ്രദർശനം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളാൽ ചടങ്ങ് വർണ്ണാഭമായി.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്തുവച്ചു. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയെന്ന് റിപ്പോർട്ട്. സംസ്ഥാന ഫലമായ ചക്കയുടെ ഔഷധമൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ ആരോഗ്യവകുപ്പുമായി ആലോചിച്ച് ഫലപ്രദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ദേശീയ ഗെയിംസ് ഷൂട്ടിംഗ് റേഞ്ചിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി.
1: സൂപ്പർ താരങ്ങൾ തങ്ങളുടെ ക്ലാസ് പുറത്തെടുക്കുന്നതിന് ഒരു വട്ടം കൂടി സാക്ഷ്യം വഹിച്ച കളിദിനത്തിൽ അർജന്റീനയും ഫ്രാൻസും നോർവേയും അൾജീരിയയും ജയിച്ചു കയറി. മെസ്സിയും എംബപ്പേയും ഹാളണ്ടുമെല്ലാം ഇരട്ട ഗോളുമായി തിളങ്ങിയ കളി ദിവസത്തിന്റെ വിശേഷത്തിലേക്ക്. അർജന്റീന ഓസ്ട്രിയ. പ്രതീക്ഷിച്ച ആവേശം കാണാതെ പോയ ആദ്യ മത്സരത്തിൽ ഓസ്ട്രിയയെ 2-0 തോൽപ്പിച്ച് അർജന്റീന അടുത്ത രണ്ട് പ്രവേശം സാധ്യമാക്കി. തുടക്കത്തിൽ തന്നെ ലയണൽ മെസ്സി പെനാൾട്ടി തുലയ്ക്കുന്നത് കണ്ടുകൊണ്ടാണ് അർജന്റീന ഓസ്ട്രിയ മത്സരം തുടങ്ങുന്നത്. മാർട്ടിനസ് ബോക്സിൽ ഫൌൾ ചെയ്യപ്പെട്ടപ്പോൾ വിഎആർ ചെക്കിലൂടെ ലഭിച്ച പെനാൾട്ടി ക്യാപ്റ്റൻ മെസ്സി അവിശ്വസനീയമാം വിധം ഇടതുകാലുകൊണ്ട് ഗോളിയുടെ ഇടതുഭാഗത്തുകൂടെ പുറത്തേക്കടിച്ചു പാഴാക്കി. ഗോളിൽ നിന്ന് രക്ഷപ്പെട്ട ഓസ്ട്രിയ അർജന്റീനയ്ക്ക് മാച്ചാവുന്ന പ്രകടനമാണ് പിന്നെ പുറത്തെടുത്തത്. പക്ഷേ മികച്ചൊരു ചാൻസ് പിന്നെയും ലഭിച്ചത് അർജന്റീനയ്ക്കാണ്. പക്ഷെ ഗോളിയുമായി മുഖാമുഖം വന്ന മെസ്സിക്ക് ഷോട്ട് തൊടുക്കാനായില്ല. മറുവശത്ത് സമ്മർദ്ദം നടത്തിയ ഓസ്ട്രിയ കോർണറുകൾ നേടിയെങ്കിലും അപകടഭീതി ഉണർന്നില്ല. 39-ാം മിനിറ്റിൽ പെനാൾട്ടി മിസ്സിന് മെസ്സിയുടെ പ്രായശ്ചിത്തം കണ്ടു. ഇടതുവിങ്ങിൽ നിന്നും മെഡീനയുടെ പാസ് ബോക്സിന് അകത്തുനിന്നും പോസ്റ്റിലേക്ക് തൂക്കി മെസ്സി അർജന്റീനയ്ക്ക് ലീഡ് നൽകി. മെസ്സിയുടെ പെനാൾട്ടി മിസ്സും മെസ്സിയുടെ ഗോളുമല്ലാതെ കാര്യമായെന്നും ഓർക്കാനില്ലാത്ത ആദ്യ പകുതി അവസാനിച്ചപ്പോൾ 1-0 അർജന്റീന മുന്നിട്ട് നിന്നു. 2-ാം പകുതിയുടെ 55-ാം മിനിറ്റിൽ ബോക്സിന് തൊട്ടു പുറത്തുനിന്ന് ലഭിച്ച ഫ്രീക്ക് ആസ്ട്രിയയുടെ സബിസ്റ്റർ പോസ്റ്റിലേക്ക് തന്നെ തൊടുത്തുവെങ്കിലും മാർട്ടിനസ് തട്ടിയകൻ. 72-ാം മിനിറ്റിൽ അർജന്റീനയുടെ ഗോൺസാലസിന്റെ ഹെഡർ കഷ്ടിച്ച് പുറത്തേക്ക് പറന്നു. 1-ാം പകുതിയെ അപേക്ഷിച്ച് സംഭവരഹിതമായ 2-ാം പകുതിയിൽ അവസാന നിമിഷങ്ങളിൽ ഓസ്ട്രിയ തെല്ലു സമ്മർദ്ദം നടത്തുന്നതിനിടെ അർജന്റീന നടത്തിയ കൌണ്ടർ അറ്റാക്ക്

അവരുടെ രണ്ടാം ഗോളും പിറന്നു. എതിർഹാഫിൽ പന്തുമായി മുന്നേറിയ മെസ്സി നൽകിയ പാസ് അൽവാറസിന് മുതലാക്കാനായില്ല. റീബൗണ്ട് ലഭിച്ച പന്ത് രണ്ടാം അവസരത്തിൽ മെസ്സി ഗോളിലേക്ക് തൊടുത്തു. അർജന്റീന 2 ഓസ്ട്രിയ 0. ഇതോടെ രണ്ടു കളികളിലായി അർജന്റീനയടിച്ച 5 ഗോളുകളും മെസ്സിയുടെ മാത്രം പേരിലാണ് എന്ന സവിശേഷതയുമുണ്ട്. ഫ്രാൻസ് ഇറാഖ്. ഇടിമിന്നലും മഴയും മോശം കാലാവസ്ഥയും മൂലം ഇടയ്ക്ക് വൈകിയ ഫ്രാൻസ് ഇറാഖ് മത്സരം പൂർണ്ണമായപ്പോൾ നിലവിലെ റണ്ണറപ്പുകൾക്ക് 3-0 എളുപ്പജയം. ആദ്യ ജയത്തിൽ എന്നപോലെ ക്യാപ്റ്റൻ എംബപ്പെ 2 ഗോൾ നേടിയ കളിയിൽ ഉസ്മാനെ ഡംബലെയും ഗോളടിച്ചു. ജയത്തോടെ ഫ്രാൻസ് വെല്ലുവിളികളില്ലാതെ ഗ്രൂപ്പ് ഘട്ടം പിന്നിട്ട് നോക്കൌട്ടിലെത്തി. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ചിത്രത്തിലില്ലാതിരുന്ന ഏഷ്യൻ ടീമിനെതിരെ ഫ്രഞ്ചുകാരുടെ സമ്പൂർണ്ണ ആധിപത്യമാണ് കണ്ടത്. ലീഡെടുക്കാൻ അവർക്ക് 14 വരെയേ കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ. ഫ്രഞ്ച് ജേഴ്സിയിൽ 100 കളിക്കിറങ്ങിയ എംബപ്പെ മൈൽസ്റ്റോൺ മത്സരം ഗോളിലൂടെ ആഘോഷമാക്കി. ആദ്യ മത്സരത്തിലും തകർത്ത് കളിച്ച ഒലീസയുടെ അസിസ്റ്റിൽ ബോക്സിന് പുറത്തുനിന്ന് ഇടങ്കാലൻ പുളച്ച് 1-0. രണ്ടാം പകുതിയിലാണ് അടുത്ത ഗോൾ വന്നത്. മഴയുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മത്സരം പുനരാരംഭിച്ചപ്പോൾ 54 എംബപ്പെ വീണ്ടും സ്കോർ ചെയ്തു. ഇറാഖ് പ്രതിരോധ പിഴവിൽ പന്ത് കിട്ടുന്നത് ഉസ്മാൻ ഡംബലേക്ക്. ഡംബലെ അത് കിലിയൻ എംബപ്പയ്ക്ക് നൽകുന്നു. ഒട്ടും ആയാസപ്പെടാതെ എംബപ്പയുടെ ഫിനിഷ്. 66 ഫ്രാൻസിന്റെ പട്ടിക തികച്ച ഗോളും പിറന്നു. ഈ ടൂർണമെന്റിൽ ഫ്രാൻസിന്റെ ഫ്ലെയമേക്കറെ പോലെ തിളങ്ങുന്ന മൈക്കൽ ഒലീസയുടെ മികവായിരുന്നു ഗോളിന് വഴി തുറന്നത്. ഒലീസയുടെ പാസ് പിടിച്ചെടുത്ത് ഉസ്മാൻ ഡംബലെയുടെ മികച്ച ഫിനിഷ്. ഫ്രാൻസ് 3-0. ലോകകപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഫ്രാൻസിന്റെ ടീം ലൈനപ്പ് ഇത്തവണ എതിരാളികളെ വിഷമസന്ധിയിലാക്കുമെന്ന് തന്നെയുള്ള സൂചനയാണ് ഈ മത്സരവും നൽകുന്നത്. എംബപ്പെ മാത്രമല്ല, ഒലീസെ, ഡംബലെ, സലീബ, ഉപമക്കാനോ, റാബിയറ്റ്, ബാർക്കോല തുടങ്ങിയവരെല്ലാം തകർത്തു കളിച്ചു. റയാൻ ചെർക്കിയും മാർക്കസ് തുറാമിനെ പോലെയുള്ള കളിക്കാരുമെല്ലാം പകരക്കാരുടെ ബെഞ്ചിൽ നിന്നാണ് കളത്തിലിറങ്ങുന്നത് എന്നതും ശ്രദ്ധിച്ചാൽ അറിയാം ഫ്രഞ്ചുകാരുടെ ശക്തിയുടെ വൈവിധ്യം. സെനഗൽ നോർവെ. വിരസമായ തുടക്കത്തിന് ശേഷം കൊട്ടിക്കേറിയ ആവേശപ്പോരിൽ നോർവേക്ക് ജയം. 3-2 നോർവെ സെനഗലിന്റെ വെല്ലുവിളി മറികടന്നത്. ഇതോടെ നോർവെ നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. ഇരു ബോക്സുകളിലേക്കും പന്ത് നിരന്തരം കയറിയിറങ്ങിയ ആദ്യത്തെ 30 പക്ഷേ കളി രണ്ടു ടീമുകൾക്കും ഒരൊറ്റ അവസരം പോലും തുറന്നെടുക്കാൻ സാധിച്ചില്ല. വിവിധ യൂറോപ്യൻ ലീഗുകളിലെ സജീവ സാന്നിധ്യമായ ഹാലൻഡ്, ഓഡഗാർഡ്, നിക്കോളസ് ജാക്സൺ, ഇസ്മൈൽ അസാർ തുടങ്ങിയ ധാരാളം കളിക്കാർ ഇരു ടീമുകളിലും അണിനിരന്ന മത്സരത്തിന്റെ ആദ്യ ഭാഗത്ത് ഭാവനയോടുള്ള നീക്കങ്ങൾ കാര്യമായി ഉണ്ടായില്ല. 36 മത്സരത്തിലെ ആദ്യ ഗോൾ ശ്രമം കണ്ടത് നോർവേയുടെ ഭാഗത്തുനിന്നും. ഉയർന്നുവന്ന പാസ് മികച്ച നിയന്ത്രണത്തോടെ പിടിച്ച എർലിംഗ് ഹാലൻഡ് ഓഡഗാർഡിന് ഇടതുഭാഗത്തേക്ക് കൈമാറിയപ്പോൾ ഗോളിയുമായി മുഖാമുഖമായിരുന്നു ഓഡഗാർഡ്. പക്ഷേ മികച്ച മനസാന്നിധ്യത്തോടെ മുന്നാക്കം കയറിയ സെനഗൽ ഗോൾ കീപ്പർ മെന്റി അടിതടുത്തു. തൊട്ടടുത്ത നിമിഷം മറുഭാഗത്ത് മാനയുടെ കുതിപ്പ് കണ്ടു എങ്കിലും അവസരം മുതലായില്ല. 44 നോർവെ ഗോളടിച്ചു. യഥാർത്ഥത്തിൽ സെനഗലിന്റെ ദാനഗോൾ പോലുള്ള ഒരു ഗോളായിരുന്നു അത്. ബോസിലേക്ക് വന്ന പന്ത് കൂലിബാലി അലക്ഷ്യമായി ക്ലിയർ ചെയ്തപ്പോൾ ലഭിച്ചത് കോൾമാൻ പെഡേഴ്സൺ. പെഡേഴ്സന്റെ ശക്തി കുറഞ്ഞ അടി ഗോൾ കീപ്പർ മെന്റിക്ക് രക്ഷിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മെന്റിയുടെ കയ്യിൽ തട്ടിയ പന്ത് വലയിലേക്ക് തന്നെ കയറി. 1-0 നോർവേ മുമ്പിൽ. 48 മെന്റിയുടെ മറ്റൊരു പിഴവും സെനഗലിനെ ശിക്ഷിക്കുമോ എന്ന് തോന്നി. സ്വന്തം ബോക്സിൽ വെച്ച് അപകടകരമാം വിധം പന്ത് ഹാളണ്ടിന് വിട്ടുകൊടുത്ത മെന്റിയുടെയും സെനഗലിന്റെയും ഭാഗ്യത്തിന് പന്ത് ഗോൾ പോസ്റ്റിന്റെ അടിഭാഗത്ത് തൊട്ട് മടങ്ങി. അടുത്ത സെക്കൻഡിൽ വീണ്ടും ബോക്സിലേക്ക് വന്ന പന്തിൽ ഹാളണ്ടിന്റെ തന്നെ ഹെഡർ മെന്റി ഉജ്ജ്വലമായി രക്ഷപ്പെടുത്തുന്നതും കണ്ടു. പക്ഷെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഹാളണ്ടിന്റെ നിമിഷം വന്നു. ഓഡഗാർഡ് തള്ളി നൽകിയ പന്ത് പിടിച്ച് രണ്ട് പ്രതിരോധക്കാർക്കിടയിൽ കൂടെ കുതിച്ച ഹാലൻഡ് ലോകം ഏറെക്കുറെ കണ്ടുപരിചയിച്ച അതേ ഹാലൻഡ് സ്റ്റൈൽ ഫിനിഷിൽ ടീമിനെ 2-0 മുമ്പിലെത്തിച്ചു. 51 ജാക്സന്റെ ഹെഡറിലൂടെ ഒരു ഗോൾ മടക്കാൻ സെനഗൽ ശ്രമം നടത്തിയെങ്കിലും ഹെഡർ ഗോൾ കീപ്പർ നൈലാൻഡ് കയ്യിലൊതുക്കി. പക്ഷേ അടുത്ത മിനിറ്റിൽ സെനഗൽ ഒരു ഗോൾ മടക്കി. സനയിൽ നിന്നും കിട്ടിയ പാസ് ബോക്സിൽ വീണു കിടന്നു തൊടുത്ത ഇസ്മൈൽ അസാർ വലയിലെത്തിച്ചപ്പോൾ മത്സരത്തിലേക്ക് സെനഗലിന്റെ മടങ്ങി വരാൻ അവസരമായി. 2-1. പക്ഷേ 57 എർലിംഗ് ഹാലൻഡിന്റെ ഗോൾ നോർവേയുടെ ആധിപത്യം ഉറപ്പിച്ചു. ബോക്സിൽ നിന്നും ബെർക്ക് നൽകിയ പാസ് ഹാലൻഡ് ഗോളിലേക്ക് തൂക്കി. 3-1 നോർവേ മുന്നിൽ. മെസ്സിയും എംബപ്പേയും ഇരട്ട ഗോളടിച്ച ദിനം ഹാലൻഡിന്റെ രണ്ടാമത്തെ ഗോൾ. 62 പരിക്കേറ്റ ഗോൾ കീപ്പർ മെന്റിക്ക് പകരം ഡിയ സെനഗലിന്റെ വലയം കാക്കാനെത്തി. 88 ഹാലൻഡിന് ഹാട്രിക്കിന് അവസരം വന്നു എങ്കിലും ശ്രമം ബ്ലോക്ക് ചെയ്യപ്പെട്ടു. 90 ഓസ്കർ ബോബിന്റെ ശ്രമവും കണ്ടു. പക്ഷേ കീപ്പറെ കടന്ന പന്ത് ഗോൾ വലയത്തിന് തൊട്ടു മുമ്പിൽ വെച്ച് ഹെഡ് ചെയ്തകറ്റി സ്വിസ് ടീമിനെ രക്ഷപ്പെടുത്തി. പരിക്കു സമയമായി 9 അനുവദിക്കപ്പെട്ടത്. 94 സെനഗലിന് പ്രതീക്ഷ നൽകിക്കൊണ്ട് ജാക്സൺ സാർ കൂട്ടുകെട്ടിൽ മറ്റൊരു ഗോൾ കൂടി പിറന്നു. ജാക്സന്റെ പാസിൽ

ആറിന്റെ ക്ലിനിക്കൽ ഫിനിഷ്, സ്കോർ 3-2. 99 മിനിറ്റിൽ കോർണറിൽ നിന്ന് വന്ന പന്തിൽ ഇസ്മായിൽ അസാറിന്റെ ഹെഡർ ബാറിനു മീതെ പറന്നതോടെ സെനഗലിന്റെ പോരാട്ടത്തിന് അവസാനമായി. അവസാന സ്കോർ 3-2. ജോർദാൻ അൾജീരിയ. തോറ്റു തുടങ്ങിയ ടീമുകളുടെ ആദ്യ പോയിന്റിനായുള്ള പോരാട്ടത്തിൽ ഒടുവിൽ അൾജീരിയക്ക് 2-1 പൊരുതിക്കയറിയുള്ള ജയം. ആവേശകരമായിരുന്നു അർജന്റീനയും ആസ്ട്രിയയും കൂടി ഉൾപ്പെട്ട ഗ്രൂപ്പിലെ മത്സരം. ആദ്യ പകുതിയിൽ കളം പിടിച്ചത് അൾജീരിയയായി. ക്യാപ്റ്റൻ റിയാദ് മഹറസ് വലതു വിങ്ങിലൂടെയും ഐറ്റ്നൂറി ഇടതു വിങ്ങിലൂടെയും തുടരെ മുന്നേറ്റങ്ങൾ നയിച്ചുവെങ്കിലും കളിയുടെ ഗതിക്കെതിരെ ആദ്യം സ്കോർ ചെയ്തത് ജോർദാനാണ്. 36 മിനിറ്റിൽ മൂസ അൽടമാരിയുടെ അസിസ്റ്റിൽ നിസാർ അൽ റസ്താൻ ചുവപ്പ് ജേഴ്സിക്കാരെ മുമ്പിലെത്തിച്ചു. പക്ഷെ പതരാതെ പൊരുതിയ അൾജീരിയ രണ്ടാം പകുതി പൂർണ്ണമായും തങ്ങളുടേത് മാത്രമാക്കി മാറ്റി. തുടരെ ആക്രമിച്ച അവർ തങ്ങൾക്ക് ലഭിച്ച 6th കോർണർ കിക്കിൽ സമനില പിടിച്ചു. ക്യാപ്റ്റൻ റിയാദ് മഹറസിന്റെ കോർണറിൽ നിന്നും അഹമ്മദ് നാദിർ ബെൻ ബൌലിയുടെ ഫിനിഷ്, 1-1. 82nd മിനിറ്റിൽ അൾജീരിയ കാത്തിരുന്ന നിമിഷമെത്തി. ടീമിന്റെ 7th കോർണർ കിക്കിൽ നിന്നും വന്ന പന്ത് ജോർദാൻ ബോക്സിൽ കൂട്ടക്കുഴപ്പമുണ്ടാക്കിയതിനെ തുടർന്ന് അമീൻ ഗൌരി പന്ത് വലയിലേക്ക് ക്ലോസ് റേഞ്ചിൽ നിന്നും ടാപ്പ് ചെയ്തു. 2-1. ഇതോടെ ജെ ഗ്രൂപ്പിലെ സ്ഥിതിഗതികൾ സങ്കീർണതയിലേക്ക് മാറി. അർജന്റീന ഒന്നാമതായി നോക്കൌട്ട് പ്രവേശിച്ച ഗ്രൂപ്പിൽ രണ്ടാമതുള്ള ആസ്ട്രിയയ്ക്കും മൂന്നാമതുള്ള അൾജീരിയയ്ക്കും 3 വീതമായി. ആരാവും അടുത്ത റൗണ്ടിലെത്തുക എന്നറിയാൻ അവസാന മത്സരം വരെ കാത്തിരിക്കണമെന്ന് ചുരുക്കം. ഇനി ഇന്നും നാളെ പുലർച്ചെയുമായി നടക്കുന്ന മത്സരങ്ങളെക്കുറിച്ച്. ഇന്നത്തെ മത്സരങ്ങളുടെ മുഖ്യാകർഷണം പോർച്ചുഗലും ഇംഗ്ലണ്ടുമെല്ലാം വീണ്ടും കളത്തിലിറങ്ങുന്നു എന്നത് തന്നെയാണ്. പോർച്ചുഗലിന്റെ എതിരാളി ഉസ്ബക്കിസ്ഥാനാണ്. കോംഗോ റിപ്പബ്ലിക്കിനെതിരെ നിറം മങ്ങിയ സമനിലയുമായി കളം വിട്ടുപോയ പോർച്ചുഗീസുകാർക്ക് വിജയം മാത്രമേ സഹായകമാവൂ. എല്ലാ അർത്ഥത്തിലും ഒരു സ്റ്റാർ സ്റ്റഡ് ടീം എന്ന പെരുമായുമായി എത്തിയ പോർച്ചുഗൽ പക്ഷേ കളത്തിൽ കടലാസ് പുലികളാവുന്നതാണ് കോംഗോക്കെതിരെ കണ്ടത്. റൊണാൾഡോ മാത്രമല്ല, ബെർണാർഡോ സിൽവയും ബ്രൂണോ ഫെർണാണ്ടസും കാൻസലോയും ഒന്നും തിളങ്ങിയില്ല. മാഞ്ചസ്റ്റർ സിറ്റിക്കായി അനവധിയായ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സിൽവയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എഞ്ചിനായ ബ്രൂണോ ഫെർണാണ്ടസും എതിർപ്രതിരോധം പൊളിക്കാനുള്ള തന്ത്രങ്ങളില്ലാതെ ഉഴറുന്നതാണ് ആദ്യ കളിയിൽ കണ്ടത്. ഏതായാലും കളിശൈലിയിൽ മാറ്റം വരുത്തിയാവും റൊണാൾഡോയും കൂട്ടരും ഇന്നിറങ്ങുക. ഉസ്ബക്കിസ്ഥാന് ആദ്യ കളിയിൽ തോൽവിയായിരുന്നു ഫലം. കൊളംബിയയ്ക്കെതിരെ നിറം മങ്ങിയ പ്രകടനത്തിൽ ഒരു ഗോൾ അടിക്കാൻ കഴിഞ്ഞത് മാത്രമാണ് അവരുടെ ആശ്വാസം. പ്രതിരോധത്തിൽ 3 മാത്രം നിയോഗിച്ച് മുൻനിരയിൽ കളിക്കാരെ കുത്തിനിറച്ചുള്ള തന്ത്രം ഇത്തവണ മാറ്റിപ്പണിയുമോ എന്ന് കാത്തിരുന്നു കാണാം. ഗ്രൂപ്പ് എച്ചിലെ കളിയിൽ പനാമയെ തോൽപ്പിച്ചു വരുന്ന ഗാനയ്ക്ക് ഇംഗ്ലീഷ് പരീക്ഷ. തകർപ്പൻ കളി കളിച്ച പനാമക്കെതിരെ 95 മിനിറ്റിലെ ഗോളിലാണ് ഗാന കഷ്ടിച്ച് കരപറ്റുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ആ കളി തികയില്ല എന്നുറപ്പാണ്. ഇംഗ്ലീഷുകാരുടെ ആദ്യ കളി കണ്ടവർക്കത് മനസ്സിലാവും. ലോകകപ്പിനുള്ള സ്ക്വാഡ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പ്രതീക്ഷിക്കപ്പെട്ട പലരെയും പുറത്തിരുത്തുന്നതിന് ഏറെ വിമർശനം കേട്ടിരുന്നു പുതിയ കോച്ച് തുഷേൻ. പക്ഷെ തന്റെ തീരുമാനങ്ങൾ ശരിവെക്കുന്ന പ്രകടനമായിരുന്നു ടീം ക്രൊയേഷ്യക്കെതിരെ പുറത്തെടുത്തത്. കോൺസെയും മടുവക്കയും മാത്രമല്ല പകരക്കാരനായി ഇറങ്ങിയ സ്പെൻസും മികച്ച കളി കളിച്ചു. മുന്നേറ്റത്തിൽ ആന്റണി ഗോർഡനു പകരം ഒലി വാറ്റ്കിൻസോ മാർക്കസ് റാഷ്ഫോർഡോ ആദ്യ 11 ഇറങ്ങാനിടയുണ്ട്. ക്രൊയേഷ്യക്കെതിരെ 2 വഴങ്ങി ചീത്തപ്പേരു കേൾപ്പിച്ച പ്രതിരോധത്തിൽ മാറ്റമുണ്ടാവുകയാണെങ്കിൽ സ്റ്റോൺസിനു പകരം മാർക്ക് ഗൈ വന്നേക്കും. റാഷ്ഫോർഡും ബുക്കായോ സാക്കയും കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായാണ് കളത്തിലിറങ്ങിയത് എന്ന കാര്യം പരിഗണിക്കുമ്പോഴറിയാം ത്രീ ലയൻസിന്റെ ബെഞ്ചിന്റെ ശക്തി. മുൻ സെമി ഫൈനലിസ്റ്റുകളായ ഗാനയുടെ കരിച്ചു കുറച്ചു കാണാതെ ജയം നേടി നോക്കൌട്ട് ഉറപ്പിക്കാനാവും ഇംഗ്ലണ്ടിന്റെ ശ്രമം. പനാമ ക്രൊയേഷ്യ മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ 4:30. 2 കൂട്ടരും തോറ്റാണ് തുടങ്ങിയത്. ഗാനയ്ക്കെതിരായ മത്സരത്തിലെ സ്പിരിറ്റഡ് പ്രകടനം പനാമയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതാണ്. ക്രൊയേഷ്യയുടെ കരുത്ത് അവരുടെ പരിചയ സമ്പന്നത തന്നെയാണ്. മോഡ്രിച്ച്, പെരിസിച്ച്, കോവറ്റിച്ച്, ഗാർഡിയോൾ തുടങ്ങിയ താരങ്ങൾക്കെല്ലാം അന്താരാഷ്ട്ര മത്സര പരിചയം ധാരാളമുണ്ട്. ഒപ്പം മുസയും ബട്ടുറിനെയും പോലെയുള്ള യുവതാരങ്ങളുമുണ്ട്. കടലാസിൽ മാത്രം കരുത്ത് കൂടുതൽ ഗാനക്കാണെന്ന് നമുക്ക് സമർത്ഥിക്കാം. പക്ഷേ കളത്തിൽ പനാമക്കാർ അത് വകവച്ചു തരുമോ എന്നതാണ് യഥാർത്ഥ കളി. മറ്റൊരു മത്സരത്തിൽ കെ ഗ്രൂപ്പിൽ കൊളംബിയ കോങ്കോയെ നേരിടും. വൾഡറാമയുടെ, ഫുട്ബോൾ രക്തസാക്ഷി ആന്ത്രയോസ്കബാറിന്റെ എല്ലാം നാട്ടുകാരായ കൊളംബിയയ്ക്ക് ആദ്യ കളിയിലെ ജയം നൽകുന്ന ആത്മവിശ്വാസമുണ്ട്. ഒരുവേള ആരും അങ്ങനെ ഗൗനിച്ചു കണ്ടിട്ടില്ലാത്ത ഉഗ്രൻ ഒരു പിടി താരങ്ങളുമുണ്ട് അവരുടെ ലൈനപ്പിൽ. ജെയിംസ് റോഡ്രിഗസ്, ലൂയിസ് ഡയസ്, മുനോസ് അരിയാസ്, റിയോസിനെയും യാറാമിനെയും പോലുള്ളവർ ഉൾപ്പെട്ട റിസർവ് ബെഞ്ചും വളരെ ശക്തം. പോർച്ചുഗലിനെ വിറപ്പിച്ചുവിട്ട കോങ്കോയാണ് മറുഭാഗത്ത്. പേരുകേട്ട താരങ്ങളൊന്നുമില്ലാതെ പോർച്ചുഗൽ പടയെ എതിരിട്ട് 1-1 സമനിലയുമായി നീരോചിതമായിട്ടാണ് കോങ്കോയുടെ മടക്കം. പ്രതിരോധത്തിൽ ആളെ നിറച്ച് 5 മതില് കിട്ടിയ കളിയായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെ അവർ പുറത്തെടുത്തത്. അതുതന്നെയാവുമോ രണ്ടാം കളിയിലെ ഫോർമേഷൻ എന്ന് കാണാൻ ഇരിക്കുന്നതേയുള്ളൂ. ഏതായാലും ഒരൊറ്റ ദിനത്തിലെ മോശം ഫലം ടൂർണമെന്റിന്റെ ഭാഗധേയങ്ങളെ

0: മാറ്റിമറിച്ചേക്കും എന്നറിയുന്നതിനാൽ ദത്തശ്രദ്ധയോടെയാവും ഇംഗ്ലണ്ടും കോംഗോയും ഉസ്ബെക്കിസ്ഥാനും പോർച്ചുഗലും പനാമയും ഗാനയുമെല്ലാം ഇന്നിറങ്ങുക എന്ന് തീർച്ച. നമുക്ക് കണ്ണിമെക്കാതെ കാത്തിരിക്കാം, കാതോർക്കാം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം രംഗോലി എന്ന ചിത്രത്തിന് വേണ്ടി.

0: चंदन का एहसास।
1: 103.6 Real FM. ആകാശവാണി 103.6 റിയൽ എഫ് എമ്മിൽ ഇപ്പോൾ കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം രംഗോലി എന്ന ചിത്രത്തിന് വേണ്ടി കിഷോർ കുമാർ പാടിയത്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: അടുത്ത ഗാനം കേൾക്കാം. ദാദാ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നു ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം ഗുൽസാറിൻ്റെ രചന, ആർ ഡി ബർമൻ്റെ സംഗീതം, ആലാപനം ലതാ മങ്കേഷ്കർ, ചിത്രം ഗർ.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
0: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്.

0: കോഴിക്കോട്.
1: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം ആനന്ദ് ബക്ഷി വരികൾ എഴുതി, ലക്ഷ്മീകാന്ത് പ്യാരേലാൽ സംഗീതം നൽകി, കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയത്. ചിത്രം പ്രേം ബന്ധൻ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈച്ചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെ അവസാന ഗാനം കേൾക്കാം. സുനൈന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: 93.6 റിയൽ എഫ്എം.
1: എഫ്എം പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ വിതരണം രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുന്നു. ജസ്റ്റിസ് കെ ടി തോമസ്, മമ്മൂട്ടി, പി നാരായണൻ, വെള്ളാപ്പള്ളി നടേശൻ

0: ഉൾപ്പെടെയുള്ള മലയാളികൾ പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമോസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ സ്പേസ് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ തിരുവനന്തപുരത്ത് നടന്നു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ദേശീയ ഗെയിംസ് ഷൂട്ടിംഗ് റേഞ്ചിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. BD, സിനിമ, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് തൊഴിലാളികളുടെ മക്കൾക്ക് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം 2026-27 അധ്യയന വർഷത്തേക്ക് നൽകുന്ന വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 7 മണിക്ക്.
1: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

ഗാനകേളി. ഗാനകേളിയിലെ ആദ്യ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് സിസിലി പാടിയത്. ചിത്രം ആലീസ് ഇൻ വണ്ടർലാൻഡ്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക്ക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ഗാനകേളിയിലെ അടുത്ത ഗാനം കേൾക്കാം. ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ഗാനകേളിയിൽ അടുത്തതായി കേൾക്കാം ഷിബു ചക്രവർത്തി വരികൾ എഴുതി കണ്ണൂർ രാജൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം ചിത്രം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ഗാനകേളി
5: ഗാനകേളിയിൽ അടുത്തതായി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ കണ്ണൂർ രാജൻ കൂട്ടുകെട്ടിൽ ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം.

0: മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്,
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: ചിത്രം കൊട്ടാരം വിൽക്കാനുണ്ട്. ആലാപനം യേശുദാസ്. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീതം ദേവരാജൻ.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
4: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഗാനകേളിയിൽ ഇനി കേൾക്കാം ജോൺസന്റെ സംഗീത നിർദ്ദേശത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.

0: ഗാനകേളി.
1: അല്പസമയത്തിനകം 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു.

ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട

0: പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ പി നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ സി എ ജി റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ, കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനയുണ്ടായെന്നും സി എ ജി നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനമാനേജ്മെന്റിലെ പാളിച്ചയ്ക്കും 2024-25 സാമ്പത്തിക വർഷത്തെ അധിക ചെലവിനും കാരണം ഹ്രസ്വകാല വായ്പയുടെ തിരിച്ചടവാണെന്നാണ് സി എ ജിയുടെ കണ്ടെത്തൽ.
0: സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: The energy, excitement and participation for sporting event are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India program, training to become India's future champions. The contributions of gods of our countries to Indian sports is legendary.
0: കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ പി സി വിഷ്ണുനാഥും ബിന്ദു കൃഷ്ണയും അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ജിഒവി

0: നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെല്ലുൽപാദന തോത് ശാസ്ത്രീയമായി നിർണ്ണയിക്കുകയാണ് ലക്ഷ്യം. ഈ ഒന്നാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. യു എസിലെ ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. യു എസിലെ ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉപനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഞാറ് നട്ടു. കോവളം MLA എം വിൻസെന്റും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പമിറങ്ങിയപ്പോൾ ചടങ്ങ് കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ CGHS വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന CGHS ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൌൺ ഹാളിൽ 10 നടക്കുന്ന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ NPS സഞ്ജായയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 85 വയസ്സിനുമിടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും NPS സഞ്ജായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 893 ഇടിഞ്ഞ് 76,200 നിഫ്റ്റി 278 താഴ്ന്ന് 23,824 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 രൂപയും ഗ്രാമിന് 13,255 രൂപയുമാണ് നിലവിലെ വില. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ കുവൈറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കുവൈറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും.

ഗാനകേളി. ഗാനകേളി തുടരുന്നു. യേശുദാസും ചിത്രയും ജോണി വാക്കർ എന്ന ചിത്രത്തിനായി പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: പൂവച്ചൽ ഖാദറിന്റെ രചന, ജോൺസന്റെ സംഗീതം. കേൾക്കാം മകൻ എന്റെ മകൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം.

0: ജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈ ജി ലാഭമഴ
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
6: ഗാനകേളിയിൽ അടുത്തതായി കേൾക്കാം ശ്രീകുമാരൻ തമ്പി, MK അർജുനൻ കൂട്ടുകെട്ടിൽ സുശീല പാടിയ ഗാനം, ചിത്രം അന്വേഷണം.

ഇന്നത്തെ ഗാനകേളിയിലെ അവസാന ഗാനം കേൾക്കാം. ജൂബിലി എന്ന ചിത്രത്തിന് വേണ്ടി സുധാ രഞ്ജിത്ത് പാടിയത്. കൈതപ്രത്തിൻ്റെ രചന, ശ്യാം ധർമ്മൻ്റെ സംഗീതം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനകേളിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗാനകേളി ഇനി നാളെ വൈകിട്ട് 6-2 കേൾക്കാം.
1: ഗാനകേളി.
2: Real FM 103.6.

FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. ജസ്റ്റിസ് KT തോമസ്, പി നാരായണൻ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, കലാമണ്ഡലം വിമല മേനോൻ ഉൾപ്പെടെയുള്ള മലയാളികൾ പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമൂസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക

പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ തിരുവനന്തപുരത്ത് നടന്നു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ സ്പേസ് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനയുണ്ടായെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ദേശീയ ഗെയിംസ് ഷൂട്ടിംഗ് റേഞ്ചിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. BD, സിനിമ, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് തൊഴിലാളികളുടെ മക്കൾക്ക് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം 2026-27 അധ്യയന വർഷത്തേക്ക് നൽകുന്ന വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: ഏഷ്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാലെന്താ? വാഷിംഗ് മെഷീനിലെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

രണ്ടാം ഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ഭവനിൽ 2026 രണ്ടാമത് പത്മ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ പ്രമുഖർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്നും 5 പേരാണ് രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത്.

0: സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ എന്നിവരെയാണ് പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. നടൻ മമ്മൂട്ടിയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോൻ പത്മശ്രീ പുരസ്കാരവും ഏറ്റുവാങ്ങി. ഈ വർഷം 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. വരും ദശാബ്ദങ്ങളിലെ ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ ഐ എ എസ് ബാച്ചിന്റെ 40% വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 ഐ എ എസ് ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഉൽപ്പാദന മേഖലയിലെ വളർച്ച, ഊർജ്ജ സുരക്ഷ, യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് ഇന്ത്യ ഇന്ന് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വകുപ്പുകൾ തമ്മിലുള്ള ശക്തമായ ഏകോപനം ശാശ്വതമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നാഫെഡ് പുരോഗതിയുടെ പാതയിലാണ്. 12 വർഷം മുൻപ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 ലക്ഷം കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ 500 കോടിയുടെ ലാഭത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ നാഫെഡ് .in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപ്പാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന് ചടങ്ങിൽ സംസാരിക്കവേ കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സംഭരണം കർഷക സൌഹൃദവും സുതാര്യവുമാക്കിയ നാഫെഡിന്റെയും നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന്റെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു. നാഫെഡ് .in പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെ സ്വാഗതം ചെയ്ത അദ്ദേഹം മേഖലയിലെ സുഗമമായ കപ്പൽ ഗതാഗതം സാമ്പത്തിക പുരോഗതിക്ക് വഴിവെക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ആഗോള ഊർജ്ജ സുരക്ഷയും ഉറപ്പാകും. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗം, തീവ്രവാദത്തിന്റെ പുതിയ രൂപങ്ങൾ, ഡിജിറ്റൽ ലോകത്തെ സൈബർ ഭീഷണികൾ എന്നിവ നേരിടാൻ കൂട്ടായ ശ്രദ്ധ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: We need to be cognizant of the new security threats and challenges. Non-traditional threats have transcended national borders and have developed defeat systems against conventional responses. Innovative disruptive technologies, more camouflaged variants of terrorism, cyber threats in a world which is getting increasingly digitized, they all constitute an important threats for us.
0: ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമൂസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യൻ പതാക വഹിക്കുന്ന 10 കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോഴുണ്ട്. ഖത്തറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പൊട്ടിത്തെറിയിൽ 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റ 66 പേർ ചികിത്സയിലാണെന്നും മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ അശാന്തിക്ക് കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു.
2: We categorically reject these fabricated claims with the contempt that they deserve. The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
0: 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ചരിത്രം കുറിക്കുമെന്നും കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾ അതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും കേന്ദ്ര കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ പ്രാപ്തമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട സമയമാണിതെന്ന് ചടങ്ങിൽ സംസാരിച്ച ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 370 അസാധുവാക്കിയതോടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിച്ചുവെന്ന്

0: അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത് ഷാ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. 11 ലക്ഷത്തിലധികം പേർ എഴുതിയ പരീക്ഷ രാജ്യത്തും വിദേശത്തുമായി 321 കേന്ദ്രങ്ങളിലായി 11 മുതൽ 31 വരെ തീയതികളിലാണ് നടന്നത്. പുരുഷ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയെയും 4:30 മത്സരത്തിൽ പനാമ ക്രൊയേഷ്യയുമായും ഏറ്റുമുട്ടും. നാളെ രാവിലെ 7:30 കൊളംബിയയും കോംഗോയും തമ്മിലുള്ള മത്സരം നടക്കും. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യ മാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലും പ്രത്യേക പരിശോധനകൾ നടന്നത്. പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെയും കുടിവെള്ളത്തിന്റെയും 22 സെലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽ നിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും.

ആകാശവാണി 103.6 റിയൽ എഫ് എമ്മിൽ ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാലാ സി കെ രാമചന്ദ്രൻ പാടിയത്. ഗാനം എഴുതിയത് കെ രാജൻ, സംഗീതം നൽകിയത് കെ കുഞ്ഞിരാമൻ.

ലളിതഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പി എസ് നമ്പീശൻ വരികൾ എഴുതി, ജി എസ് രഞ്ജൻ ഈണം പകർന്ന്, സി പി ബിന്ദു പാടിയത്.

അടുത്തതായി പാലാ സി കെ രാമചന്ദ്രൻ ആലപിച്ച ലളിതഗാനം കേൾക്കാം. പി പി ശ്രീധരനുണ്ണിയുടെ രചന, ജി എസ് ശ്രീകൃഷ്ണന്റെ സംഗീതം.

ലളിതഗാനത്തിലെ അവസാന ഗാനം കേൾക്കാം. പി പി ശ്രീധരനുണ്ണി വരികൾ എഴുതി, കെ കുഞ്ഞിരാമൻ ഈണം പകർന്ന് പി ഗീത പാടിയത്.

FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. ജസ്റ്റിസ് കെ ടി തോമസ്, പി നാരായണൻ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, കലാമണ്ഡലം വിമല മേനോൻ ഉൾപ്പെടെയുള്ള മലയാളികൾ പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമുസ് തുറക്കുന്നത് ആഗോള ഊർജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ തിരുവനന്തപുരത്ത് നടന്നു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഡോക്ടർ കെ ജെ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ പദവിയിൽ നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ സ്പേസ് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉത്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവുണ്ടായെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണി.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: കോഴിക്കോട് സ്വദേശിയും മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഗീത സംവിധായകനും സംഗീതജ്ഞനുമാണ് സലീൽ ഹട്ടൻ. സ്വതന്ത്ര സംഗീതരംഗത്ത് സജീവമായ സലീൽ ഹട്ടൻ പ്രശസ്ത ഗിറ്റാറിസ്റ്റും പോപ്പ് സംഗീതരംഗത്ത് ശ്രദ്ധേയനായ കലാകാരൻ ആർച്ചി ഹട്ടന്റെ മകനാണ്. യുദ്ധത്തിന്റെ ദുരിതങ്ങൾ കുട്ടികളുടെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്ന 2026 പുറത്തിറങ്ങിയ പേപ്പർ ബോട്ട് എന്ന മ്യൂസിക് വീഡിയോയിലൂടെ സലീൽ ഹട്ടൻ ശ്രദ്ധ നേടി. ആർട്ട് കഫേയിൽ ഇന്ന് തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുന്നു സലീൽ ഹട്ടൻ. പിന്നെ കോഴിക്കോടുകാരനായ സലീൽ ഹട്ടൻ എങ്ങനെയാണ് മുംബൈയിലേക്ക് എത്തിച്ചേർന്നത്?
4: മുംബൈയിലെത്തി ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം അതൊരു കോർപ്പറേറ്റ് ജോബ് പോലെയായിരുന്നു. എനിക്ക് ചെന്നൈയിലുള്ള ജോബ് മ്യൂസിക് ഒരു കോളേജിലിരുന്ന് വർക്ക് ചെയ്തിരുന്നത് അതൊരു കോർപ്പറേറ്റ് ജോബായിരുന്നു. അപ്പോൾ 9 to 5 ഒരു സ്ലോട്ട് ആയിരുന്നല്ലോ. അപ്പോൾ ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ഒരു കോളേജായിരുന്നു സൗണ്ട് എഞ്ചിനീയറിംഗ് കോളേജ്. ഭയങ്കര സ്ട്രിക്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഇൻ ബിറ്റ്വീൻ റെക്കോർഡിങ്സൊക്കെ ഞാൻ അവിടെ ആഡ്സ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ചെന്നൈയിൽ തന്നെ. അപ്പോൾ ഉണ്ണിമനോൻ സാറിൻ്റെയൊക്കെ സ്റ്റുഡിയോയിലൊക്കെ ആയിരുന്നു റെക്കോർഡിംഗ് ഉണ്ടാവുക. അപ്പം അതിന് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയി. അപ്പം പിന്നെ ഞാൻ ചെന്നൈയിൽ മിസ് ചെന്നൈ കോണ്ടസ്റ്റിലൊക്കെ പെർഫോം ചെയ്ത്. അപ്പോൾ അത് വളരെ രസകരമായ കാര്യമായിരുന്നു. അപ്പോൾ അന്ന് പെർഫോം ചെയ്തപ്പം ബാക്ക് സ്റ്റേജിൽ നമ്മളെ സുജാത ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ മോഹൻ ഒക്കെ ബാക്ക് സ്റ്റേജിൽ വന്ന് മീറ്റ് ചെയ്തപ്പോൾ അച്ഛനായിട്ട് നല്ല പരിചയമായിരുന്നു. അപ്പോൾ ആ കാലം മുതലേ ഡാഡിനെ നല്ല പരിചയമായിരുന്നു. അങ്ങനെ എന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ഒരു നല്ലൊരു ഇതായിരുന്നു. അന്ന് സുജാത ചേച്ചി ഉണ്ടായിട്ടില്ല വീട്ടിൽ. ചെന്നൈയിൽ നല്ലൊരു ഇതായിരുന്നു. പിന്നെ എൻ്റെ കൊളീഗ്സ് എല്ലാവരും ബോംബെയിലേക്ക് മൂവ് ചെയ്തു. ബെറ്റർ ഓപ്പർച്യൂണിറ്റീസും കുറച്ചും വൈഡർ ഇൻഡസ്ട്രിയാണല്ലോ. അപ്പൊ അങ്ങനെയാണ് ബോംബെയിലേക്ക് ഞാൻ മൂവ് ചെയ്തത്.
3: ബോംബെയിലേക്ക് എത്തിച്ചേർന്നപ്പോഴേ പിന്നെ അവിടെ നിന്ന് ഒരു തുടക്കം എങ്ങനെയായിരുന്നു? സംഗീതം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. നമ്മള് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്തി, പിന്നെ യാത്രകൾ നടത്തുന്നു, കൽക്കത്ത മൊത്തം യാത്ര നടത്തുന്നു, ദെൻ യു ബാക്ക് ടു മുംബൈ അഗൈൻ. സോ സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള ഒരു മ്യൂസിക്കിന്റെ സ്റ്റാർട്ടിങ് ആ ഒരു തുടക്കം അതെങ്ങനെയുള്ളതാണ്?
4: ബോംബെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഡെമോസ് ഒക്കെ റെഡി ആക്കിയിരുന്നു. എല്ലാ ഡെമോ എന്റെ ഓൺ കോമ്പോസിഷൻ്റെ അതൊക്കെ. അപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിനെ എല്ലാം മീറ്റ് ചെയ്തിട്ട് ഡെമോസ് കൊടുക്കുക. പിന്നെ അങ്ങനെ ഓരോ ഓപ്പണിങ്സ് ഇങ്ങനെ. ബോംബെ എന്ന് പറഞ്ഞാൽ വലിയ ഇൻഡസ്ട്രി അല്ലേ. അപ്പം അവർ നമ്മളെ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ കുറേ ഇതുണ്ട്. അപ്പം അങ്ങനെ ഓരോരോ വർക്ക് വേണം. ആദ്യം അഡ്വർടൈസ്മെന്റ് കുറേയൊക്കെ ആക്റ്റീവ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഗെറ്റ് നോ ഇൻഡസ്ട്രി. എന്റെ സ്ട്രോങ് പോയിന്റ് ആൻഡ് ലൈവ് പെർഫോമൻസ് ലൈവ് കോൺസെർട്ട്. അപ്പൊ പിന്നെ ലൈവ് കോൺസെർട്ട്സിന് ഫിനാൻഷ്യലി ബെറ്റർ ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ലൈവില് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത്. സ്റ്റുഡിയോ വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലിറ്റിൽ മോർ എന്താ പറയുക, കുറച്ചും കൂടി പേഷ്യൻസ് ഒക്കെ വേണം. അപ്പൊ അങ്ങനെ ഒരു ലൈവ് പെർഫോമൻസിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു.
3: ഈ ഒരു പോപ്പ് മ്യൂസിക് ജോണറിനോടാണോ കൂടുതലായിട്ട്?
4: ബോംബെയിൽ പോയ ശേഷം ഞാൻ എന്റെ മ്യൂസിക് സ്പെക്ട്രം തന്നെ ഭയങ്കര ചേഞ്ച് ആയത്. എന്തായാലും നമ്മൾ ബാൻഡിൽ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഹാർഡ് റോക്ക്, ഹെവി മെറ്റൽ, അങ്ങനത്തെ റോക്കിന് ഒരു ഇതായിരുന്നു നമ്മൾ ജോണർ പ്ലേ ചെയ്യുന്നത്. ബോംബെയിൽ എത്തിയപ്പോൾ കുറേ വൈഡർ ജോണേഴ്സ്, ഇപ്പോൾ ജാസ്, ലാറ്റിൻ ജാസ്, അങ്ങനെ കുറേ അങ്ങനത്തെ കാറ്റഗറീസിലൊക്കെ നമുക്ക് അവിടുത്തെ ബോംബെയിലെ വലിയ വലിയ മ്യൂസിഷ്യൻസ് ആയിട്ടുള്ള ഒന്ന് ജാമിങ് തുടങ്ങി, പെർഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് കുറേ ഒരു നമുക്കൊരു ലേണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് നമ്മൾ കേൾക്കാത്തൊരു ടൈപ്പ് ഓഫ് ജോണറുമാക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് വന്ന് എന്തൊക്കെയാണ് അതിൻ്റെ
3: കൂടുതൽ പഠിക്കാൻ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് അത് മുംബൈയിൽ നിന്ന് കിട്ടി. പിന്നെ ശേഷം പിന്നീട് ഇങ്ങനെ കാലിക്കറ്റിലേക്ക് വന്നു പോകുന്നു, ഒരു ബ്രേക്കിൽ വന്നു പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു പേപ്പർ ബോട്ട്, ഈ ഒരു പേപ്പർ ബോട്ട് എന്നുള്ള ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ മുൻപായിട്ട് തന്നെ ഒരുപാട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതില് താങ്കൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് സലീൽ ഹട്ടൻ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മ്യൂസിക് എന്ന് ചോദിച്ചാല്?
4: അതിനു മുമ്പ് ഞാൻ ഈ നമ്മളെ വയനാട് ഇതുണ്ടായില്ല, വയനാട് ഫ്ലഡ്, ആ ടൈമിൽ ഞാനൊരു സോങ് ആ ടൈമിൽ ഞാനിവിടെ വന്നിരുന്നു. ആ ടൈമിൽ ഒരു സോങ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, അതിന് ഹാൻഡ് ഇൻ ഹാൻഡ് പ്രേ ഫോർ വയനാട് എന്ന് പറഞ്ഞിട്ടൊരു സോങ്. അത് യൂട്യൂബിലെല്ലാം

0: അങ്ങനെ ട്യൂൺ. അത് കാലിക്കറ്റിലെ ഒരു 12th പഠിക്കുന്ന ഒരു കുട്ടീനും പെൺകുട്ടീനും കൂടിയാണ് പാടിയത്. ഞാൻ കൊളാബറേറ്റ് ചെയ്തത്, ഞാൻ തന്നെ കമ്പോസ് ചെയ്തത്. എൻ്റെ പാട്ട് ഇംഗ്ലീഷിലാണ് ഞാനാണ് പാടിയത്. ഇതിപ്പോൾ ആ കുട്ടി പാടിയത് ആ
1: മലയാളത്തിൽ,
0: മലയാളം വേർഷന്. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഒരു ഗുഡ് വിൽ തീമായിട്ടുള്ള എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. നമ്മളെ
1: സലീൽ ഹട്ടൻ എന്നൊരു മ്യൂസീഷ്യനിലെ വർക്കുകളിൽ പൊതുവായിട്ട് കാണാൻ പറ്റുന്നത് ഒരു സർവൈവൽ, അല്ലെങ്കിൽ ചാലഞ്ചസിനെ നമ്മൾ എങ്ങനെ നേരിടണം, വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് നമ്മൾ എങ്ങനെ
0: പോസിറ്റീവ് ആയിട്ടുള്ള വൈബാണ് ഞാൻ സൊസൈറ്റിയിൽ നമുക്ക് ഹെൽപ്പ് ഇതാക്കാൻ കൺവേ ചെയ്യാണ്.
1: അപ്പം നമ്മൾ കുറേ നേരമായി പേപ്പർ ബോട്ട് എന്ന് പറയുന്നു. അപ്പൊ ഒബ്വിയസ്ലി തീർച്ചയായിട്ടും അത് കേൾക്കാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് താല്പര്യം ഉണ്ടാവും. ആ ഒരു സംഗീത സൃഷ്ടി അതൊന്ന് അവതരിപ്പിക്കാൻ പറ്റും.
0: ഇത് ഫസ്റ്റ് പാട്ട് ഞാൻ ഈ മുഹമ്മദ് ബഷീറിൻ്റെ ആ വരികളാണ് ഞാൻ, അതും മലയാളത്തിലാണ് എഴുതിയത്. അത് മലയാളത്തിൽ പാടിയത് കാലിക്കറ്റിൽ തന്നെ ഒരു 8 years old ഒരു ചെറിയ കുട്ടിയാണ്, പ്രസന്റേഷൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആൺകുട്ടിയാണ്, അവൻ്റെ പേര് വിഹാൻ ടിയ അനീഷ് എന്നാണ്. അപ്പോൾ ഞാൻ വേറൊരു കോമൺ ഫ്രണ്ടിൻ്റെ ത്രൂ എനിക്ക് കോണ്ടാക്ട് കിട്ടിയിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ആ കുട്ടി പാടിയ ഇതാണ് ഇത്, പാത്തുമ്മ പാത്തുമ്മ പാത്തുമ്മ പാത്തുമ്മ എൻ്റെ പൊന്നാറ് ആട് എടെ പോയ് പാത്തുമ്മ, അങ്ങനെ ഒരു വരികള്. ഇതിന് അതിന് ശേഷമാണ് എൻ്റെ ഇംഗ്ലീഷ് ഇതുവരെ പേപ്പർ ബോട്ട് ഓഫ് ഇന്നസെൻസ് ഡ്രിഫ്റ്റിംഗ് ത്രൂ എ സൈലന്റ് സ്ട്രീം ഐ ഫീൽ ദ ടർബുലൻസ്, അത് ഞാൻ ഇംഗ്ലീഷ് പാട്ട് ഞാൻ ആ പാടിയത്.

0: ആ ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ പേപ്പർ ബോട്ട് എന്നുള്ള ഒരു പേര് കൊടുക്കണമെന്നാണെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും അല്ലേ?
1: പേപ്പർ ബോട്ട് നമ്മള് ഞാൻ എനിക്ക് ഒരു വൈഡർ സ്പെക്ട്രം, ഞാനിങ്ങനെ ഞാൻ ലിറിക്സ് എഴുതുമ്പോൾ ഞാൻ ഒരു ഇമാജിൻ ചെയ്യും, വിഷ്വൽസും ഞാൻ ഇമാജിൻ ചെയ്യും, രണ്ടും ചെയ്യുന്നു. അപ്പോൾ കുറച്ചൊരു സ്ട്രോങ് കണക്ഷൻ കിട്ടും. അപ്പോഴാണ് എനിക്ക് ഈ നമ്മൾ ഇപ്പോഴത്തെ ഈ നടക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വാറിൻ്റെ ഒക്കെ ഒരു മെയിൻ ഇതില് ഗ്രീഡ് ഫോർ മണി, ഗ്രീഡാണ് നമ്മൾ എല്ലാത്തിലും ഇതിലെത്തിക്കാം. ഒരു ബോട്ടിൻ്റെ എൻട്രിയും പോക്കോ ഇതിനെ പറ്റിയിട്ടാണ് ഭയങ്കര ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സോങ് റൈറ്റ് ചെയ്തപ്പോൾ കുട്ടികളെ ആ സീക്വൻസ് ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ എൻ്റെ ഒരു റീ ഇമാജിൻ ചെയ്തിട്ട് അങ്ങനെയാണ്. അത് വീഡിയോ കണ്ടാൽ ശരിക്കും നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
0: ശരിയാണ്. ഇനിയിപ്പം അപ്കമിങ് പ്രോജക്ട്സിനെ കുറിച്ച് ചോദിച്ചാൽ ഏതൊക്കെയാണ്?
1: ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വേൾഡ് കപ്പിൻ്റെ ഒരു സോങ് റിലീസ് ചെയ്യുന്നുണ്ട്, വേൾഡ് കപ്പിൻ്റെ തരംഗല്ല. പിന്നെ ഞാൻ ആ ചെറുപ്പകാലത്തിൽ തന്നെ മ്യൂസിക്കൽ വീട്ടിലുണ്ടായിരുന്ന ടൈമിൽ മുന്നേ എനിക്ക് ഭയങ്കര ഒരു പാഷന് ഫുട്ബോളായിരുന്നു. കോഴിക്കോട്ടുകാരെ വീക്ക്നെസ് എന്ന് പറയാന്ന് വെച്ചാൽ ഫുഡ്, ഫുട്ബോൾ, മ്യൂസിക്.
0: അത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതായത് കോഴിക്കോടിനേക്കാളും അത്ര സംഗീതത്തില് ഇത്രത്തോളം എക്സ്പോഷർ കിട്ടുന്ന ഒരു സ്പേസ് വേറെ ഇല്ല. ദെൻ യു മൂവ് ടു മുംബൈ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് മുംബൈയിൽ എത്തി എന്നുള്ളത്.
1: ഒരു ബെറ്റർ ബിഗർ ഇൻഡസ്ട്രി ആ ഒരു ഇതിലുണ്ടല്ലോ, കുറച്ചും കൂടി മ്യൂസിക്കൽ ജോണേഴ്സ് അക്കമെന്റ് ചെയ്യാനും. അങ്ങനത്തെ ഒരു സൗത്തിലാകുമ്പോ
0: ലാംഗ്വേജ് റെസ്ട്രിക്ഷൻ വലിയ രീതിയിൽ,
1: നമ്മള് മോർ ബേസ്ഡ് ഓൺ മൂവീസ് ഒക്കെയാണല്ലോ നമ്മള് മൂവി ഫിലിം സോങ്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് വളരെ കുറവാണ്.
0: ഇപ്പൊ
1: ഞാൻ ആ ടൈമിൽ തന്നെ ഡാഡി ചെറുപ്പത്തിൽ ഗിറ്റാർ പഠിപ്പിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഫുട്ബോളിനാണ് താല്പര്യം. ഫ്രണ്ട്സും ഉണ്ട് ഫുട്ബോൾ കളിക്കാനോ. പിന്നെ ഞാൻ ഈ സെവൻസ് ഫുട്ബോളിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ്സ്. അപ്പോൾ ഇവിടെ കാലിക്കറ്റ് കോഴിക്കോടുള്ള നമ്മളെ എല്ലാ പ്രശസ്തരായ പ്ലേയേഴ്സിൻ്റെ ഇപ്പോഴത്തെ പ്ലേയേഴ്സിൻ്റെ കൂടെയൊക്കെ കളിച്ചിരുന്നത്. നമ്മൾ അന്ന് എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ ഒളിമ്പ്യൻ റഹ്മാൻ ക, ഇവരെ മക്കളുണ്ട് യാസിന്, ഞാൻ, പിന്നെ ഇവിടെ നമ്മളെ ലോയി സ്പോർട്സിലെ റോഷിത്ത് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ടീമുണ്ട്. അപ്പോൾ ഞങ്ങൾ റോയ് റോജേഴ്സ് എന്ന് പറഞ്ഞൊരു കേരള പോലീസിനെ കളിച്ച ഫേമസ് പ്ലെയറാണ്. അപ്പോൾ ഞങ്ങൾ ജിജു ജേക്കബ് ഒക്കെ ഇന്ത്യൻ ടീമിൽ കളിച്ച പ്ലെയേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ സർക്കിൾ ടൂർണമെൻറ്റ് പോയി കളിക്കും അങ്ങനെ. പിന്നെ ആ ടൈമിലൊക്കെ നമ്മൾ

0: ഫാൻസി എന്താ വെച്ചാല് വേൾഡ് കപ്സ് ഒക്കെ വന്നല്ലോ ഫുട്ബോൾ, അപ്പൊ അതെല്ലാം നമ്മൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിന്. അല്ല മിക്ക പിള്ളേരും ആ ഒരു ഇതുണ്ടാവും, ബ്രസീലിലും അർജന്റീനയും. അപ്പൊ അങ്ങനെ ഒരു ഒരു ഫുട്ബോളിന്റെ ഒരു ക്രേസ് ഭയങ്കര തന്നെ സ്ട്രോങ് ആയിരുന്നു.
1: അപ്പം ഈ സലീൽ ഹട്ടൻ, ആർച്ചി ഹട്ടൻ എന്നൊക്കെ പറയുമ്പോഴേ ആ പേര് കുറച്ച് ഡിഫറെന്റ് ആണ്.
0: അതെ അതെ,
1: അതിന്റെ പിന്നിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള കഥ?
0: ഞങ്ങൾ ശരിക്കും മലബാറി, പ്രോപ്പർ മലബാറി തന്നെയാണ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ്. അപ്പോൾ ഞങ്ങൾ റൂട്ട്സ് എനിക്കൊന്ന് കണ്ണൂർ ഉണ്ട്, ഹട്ടൻസ് ഉണ്ട്, പിന്നെ തലശ്ശേരി ഉണ്ട്, കാലിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ കുറേ ഫാമിലി ആ ഭാഗങ്ങളിലുണ്ട്. മലബാർ തന്നെയാണ് നമ്മളത്. നമ്മൾ ഗ്രാൻഡ് ഫാദർ ഗോട്ട്ലീബ് ഹട്ടൻ, അത് കുറച്ച് ഡിഫറെൻറ്റ് നെയിമാണ് ഗോട്ട്ലീബ് ഹട്ടൻ. അപ്പോൾ ഡാഡി ബ്രദേഴ്സ് എല്ലാവരും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് നെയിംസ്, പക്ഷേ ഹട്ടൻ ആണ് സർ നെയിം ഞങ്ങൾ.
1: ഓക്കെ, അപ്പം ഒരുപാട് സന്തോഷം. കാര്യം എന്താണെന്ന് വെച്ചാൽ, സംഗീത പ്രേമികൾ സംഗീതത്തിന് എപ്പോഴും പ്രത്യേക സ്ഥാനം കൊടുക്കുന്ന ഒരിടമാണ് നമ്മുടെ കോഴിക്കോട്. മാത്രമല്ല താങ്കളുടെ അച്ഛൻ ആർച്ചി ഹട്ടൻ കോഴിക്കോട് ആകാശവാണിയിൽ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു കലാകാരൻ കൂടിയായിരുന്നു. ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് താങ്കളും ഇപ്പം സംഗീത മേഖലയിൽ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനായി മാറി. താങ്കളുടേതായിട്ടുള്ള ഒരുപാട് ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല പ്രോജക്ട്സ് ഇനിയും ഉണ്ടാവാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ. ഇനിയും അതിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോടായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ?
0: വളരെ താങ്ക്സ് തന്നെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചാല്. എനിക്ക് എന്റെ സംഗീതത്തിൽ കൂടെ നമ്മളെ സൊസൈറ്റിനെ സഹായിക്കാനും പോസിറ്റീവ് മെസ്സേജ് കൊടുക്കാനുള്ള എൻ്റെ ഒരു ഗുഡ് വിൽ സോങ്സ് ആണ് എൻ്റെ മൈൻഡിലുള്ളത്. കമ്പോസിഷനും പിന്നെ എൻ്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സോങ്സും ചെയ്യാനും താല്പര്യമുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ ഫിലിം മ്യൂസിക് ചെയ്യാനും ഇൻട്രസ്റ്റഡ് ഉണ്ട്. എന്തായാലും നമ്മൾ ഈ ജേർണിയിൽ ഞങ്ങൾ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ആകാശവാണിയിലെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്കൊരു പാട്ട് പാടിയിട്ട് നിർത്തിയാലോ?
0: Heal the world, make it a better place.
1: സ്വതന്ത്ര സംഗീത സംവിധായകനും സംഗീതജ്ഞനുമായ സലീൽ ഹട്ടൻ തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു ആർട്ട് കഫേയിൽ ഇതുവരെ. അഭിമുഖം സുധർമ്മ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിലെ ആദ്യ ഗാനം കേൾക്കാം. തുലാവർഷം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, വയലാർ രാമവർമ്മയുടെ രചന, സലിൽ ചൗധരിയുടെ സംഗീതം.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവീന്ദ്ര ജെയിൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം സുജാത.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: അഭിനിവേശം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ രചന, ശ്യാമിന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ അടുത്തതായി കേൾക്കാം ആ നിമിഷം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: അംഗീകാരം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഗാനശില്പികൾ ബിച്ചു തിരുമല, എ ടി ഉമ്മർ.

സുവർണ മലരുകളിൽ അടുത്തതായി പി മാധുരി ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിന് വേണ്ടി ആലപിച്ച ഗാനം. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, ജി ദേവരാജൻ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം കാവിലമ്മ.

പാദസരം എന്ന ചിത്രത്തിനു വേണ്ടി മാധുരി ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സുവർണമലരുകളിലെ അടുത്ത ഗാനം കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികൾ എഴുതി ജി ദേവരാജൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം കർണപർവം.

സുവർണമലറുകളിലെ അടുത്ത ഗാനം സത്യവാൻ സാവിത്രി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

ഇന്നത്തെ സുവർണമലറുകളിലെ അവസാന ഗാനം കേൾക്കാം. ശംഖുപുഷ്പം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം.

0: ഒരു തെരുവിന്റെ കഥ.
1: മിഠായി തെരുവിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി സെയിൽസ്മാനാണ് ഷെയ്ഖ് ഉസ്മാൻ. അതും ഒരൊറ്റ കടയിൽ, മെട്രോ സ്റ്റോഴ്സ്. തലമുറകൾ മാറുമ്പോഴും സാഹിബ് എന്ന് അടുപ്പമുള്ളവർ വിളിക്കുന്ന അദ്ദേഹത്തിന്റെ സേവന തൽപരതയും തൊഴിൽ സമർപ്പണവും അചഞ്ചലമായി തുടരുന്നു. മിഠായി തെരുവിൽ എത്തും മുൻപ് കോഴിക്കോട് വലിയങ്ങാടിയിലെ പിതാവിന്റെ തുണിക്കടയിൽ ജോലി ചെയ്ത കാലവും കച്ചവടത്തിന് വരുന്ന അറബികളുമായുള്ള സംസർഗവും അദ്ദേഹത്തിന്റെ ഓർമ്മകളിലുണ്ട്. മാറുന്ന കോഴിക്കോടിന്റെ ഉമ്മറത്ത് മാറാത്ത ഒരാൾ ഷെയ്ഖ് ഉസ്മാൻ, തന്റെ ജീവിതകഥയുമായി നമ്മൾക്കൊപ്പം.
2: എൻ്റെ ഫാദർ ആദ്യം ബിസിനസ് ആയിരുന്നു. അതിൻ്റെ ശേഷം മെട്രോൻ്റെ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഫാദർ എന്നെ അറിയും. ആ ഷോപ്പിൻ്റെ ഒഴിവാക്കിയതിൻ്റെ ശേഷം അങ്ങേര് എൻ്റെ അടുത്ത് ഷോപ്പിൽ വന്നോളാം പറഞ്ഞാണ്. അങ്ങനെയാണ് ഞാൻ ഒരു 40 കൊല്ലമായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് 75 വയസ്സ് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സർവീസുള്ള ആൾ ഞാനാണ്. പിന്നെ ബിസിനസ്സിൽ തന്നെയുണ്ടെങ്കിൽ കച്ചവടത്തിൽ മുമ്പ് അറബീസിൻ്റെ പേരിൽ കൂടുതൽ വരുന്നുണ്ട്. ഇവിടെ കോഴിക്കോട് ഇവിടെ ഹാർബറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോകാനാണ്. അന്ന് മുതലുള്ള ഇതിൽ ഞാൻ അറബി സംസാരിക്കും. അറബി അവർ പറയുന്ന രീതിയിൽ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റും. സംസാരിക്കുന്നതുകൊണ്ട് ഇപ്പോഴും നമ്മളെ മാനേജിങ് പാർട്ട്നേഴ്സും പാർട്ട്നേഴ്സും എന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. എൻ്റെ പേര് ശരിക്ക് ഷെയ്ഖ് ഉസ്മാൻ എന്നാണ്. പട്ടാണീസാണ് ഞാൻ. ഒരു ഏകദേശം 4-5 തലമുറേൻ്റെ മുകളിലായിരിക്കും. പക്ഷേ എനിക്ക് ഫാദറിൻ്റെ മാത്രം അറിയുള്ളൂ. പഴയത് പ്രകാരം മുമ്പ് ഈ ഹൈദരാബാദ് അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല. ജലീലിൻ്റെ ഫാദർ, സലീമിൻ്റെ ഫാദർ സായിബ് സായിബ് എന്നാണ് വിളിക്കിയത്. പക്ഷേ എൻ്റെ റിക്കാർഡിക്കലി നെയിം എല്ലാം ഷെയ്ഖ് ഉസ്മാൻ എന്നാണ്. ഫാദറിൻ്റെ ഷോപ്പ് തുണി ഷോപ്പ് തന്നെയാണ്. അത് ബിഗ് ബസാറിലാണ്, വലിയങ്ങാടിയിലായിരുന്നു. അന്ന് മെയിൻ ബിസിനസ് ബിഗ് ബസാറിലായിരുന്നു കച്ചവടം. ഈ അറബികളെല്ലാം വന്നാൽ ബീച്ചിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ വലിയങ്ങാടിയിൽ ആണ് ഉണ്ടാവുക. അന്ന് കൂടുതൽ ഷോപ്പുകൾ വലിയങ്ങാടിയിലാണ് ഉണ്ടാവുക. 10-35 തുണിക്കടകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും മെയിൻ എൻ്റെ ഫാദർ അറബി അറിയുന്നതുകൊണ്ട് ഈ അറബീസ് കംപ്ലീറ്റ് വരുന്നുണ്ട്. സാധനം എടുക്കാൻ നമ്മളെ ഷോപ്പിലായിരുന്നു. ഞാൻ അവിടെ വെച്ചിട്ടാണ് അറബി പഠിച്ചത്. അന്ന് അതേമാതിരി മെട്രോ സ്റ്റോർ എന്ന് പറയുന്നത് പി അബ്ദുള്ള കുഞ്ഞി എന്നുള്ള പേരിലാണ്. അതിൻ്റെ

ശേഷം ഒരു 40 കൊല്ലത്തിൻ്റെ മുമ്പാണ് മെട്രോസ്റ്റോസ് എന്നുള്ള പേര് ഇട്ടത്. ചെറിയൊരു സിംഗിൾ റൂമായിരുന്നു, ബാക്കിയെല്ലാം ചെറിയ ചെറിയ റൂമുകളായിട്ട് തിരിച്ചതായിരുന്നു. എല്ലാം പല ആൾക്കാരുമായിരുന്നു, പക്ഷേ സിംഗിൾ റൂമാണെന്നുണ്ടെങ്കിലും അന്നും ബിസിനസ് ഉണ്ട്. ആ അതിൽ തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ വരുന്നത്. മെട്രോ സ്റ്റോഴ്സ് എന്നുണ്ടെങ്കിൽ വെറും ഷോൾസിൻ്റെത് മെയിൻ അതാണ്. ഈ കുറ്റിച്ചിറ സൈഡിൽ എല്ലാം പറയുന്നത് തട്ടത്തിൻ്റെ പീടിക എന്നാണ് മെട്രോ എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം താമസിച്ചിരുന്നത് നടക്കാവ് വണ്ടിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചിരുന്നത്, തറവാട് അവിടെയെന്ന്. പിന്നെ അതിൻ്റെ ശേഷം ഫാദറും മദറും എല്ലാം മരിച്ചതിൻ്റെ ശേഷം പലരും പല വഴിക്കായി. ഒരു 10-33 ഷോപ്പ് ഉണ്ടായിരുന്നു അന്ന്. അതേമാതിരി കല്യാണപ്പാത്തി വന്നിട്ടുണ്ടെങ്കിൽ എന്നെ മമ്മു എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ ഷോപ്പായിരുന്നു. അവിടെയാണ് ഈ ഉൾനാട്ടിനെല്ലാം കല്യാണപ്പാത്തി വരുന്നത്. വിദ്യങ്ങാതിയിൽ ഈ ബനാറസ് മുണ്ട് തട്ടം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം അത് അന്ന് മെട്രോയിലും ഈ സാധനങ്ങളുണ്ട്. ഇപ്പം നിൽക്കുന്ന അതേ സ്ഥലത്താണ് അബ്ദുള്ള കുഞ്ഞിൻ്റെ ഷോപ്പ്. ഒരു 10-30 കൊല്ലം മുമ്പാണ് വിദ്യങ്ങാടിയിലത്തെ മുഴുവൻ തുണിക്കടകളും പോയത്. മാറിയിട്ട് SM സ്ട്രീറ്റ് കുറേ വന്ന്, പക്ഷേ SM സ്ട്രീറ്റിൽ അന്ന് പഴയ കച്ചവടക്കാർ കുറേ ഉണ്ടായിരുന്നു. അതായത് പലചരക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അടക്ക മറ്റേ കുരുമുളക് എല്ലാം കൊണ്ടുവന്നിട്ട് ഈ വെല്ലങ്ങാടിയിൽ നിന്ന് തന്നെ കട്ടറോട് ഒരു കൊപ്പര ബജാറെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞിട്ട് സാധനങ്ങൾ വെല്ലങ്ങാടിയിൽ നിന്ന് വാങ്ങിയിട്ടാണ് പോവാറ്. അന്ന് കൂടുതൽ അന്ന് ഷർട്ടിംഗ് ഒന്നും അങ്ങനെ 60 ഇഞ്ചൊന്നും ഉണ്ടാവില്ല, വെറും 36 ഇഞ്ച് ഷർട്ടിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മുണ്ട്, മല്ലുമുണ്ട് കൂടുതൽ, പിന്നെ ഡബിൾ മുണ്ട് അത്യാവശ്യം. മല്ലുമുണ്ട് തന്നെ ഉടുക്കാൻ വെള്ളമുണ്ട്. ഇപ്പോൾ അധികം ആൾക്കാരും പ്രായമുള്ള ആൾക്കാരായിട്ടെങ്കിലും എടുക്കാനേ ഉള്ളൂ, എല്ലാം ഡബിളും പാൻറ്റും എല്ലാം ആയിപ്പോയി. SM സ്ട്രീറ്റിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം LIC അത് നിൽക്കുന്നത് ഹജൂർ കച്ചേരി എന്ന് പറഞ്ഞിട്ടാണ്. അത് കളക്ടറേറ്റാണ്, പഴയ മിലിറ്ററിൻ്റെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കളക്ടറേറ്റാണ്. അത് കോടതി എല്ലാം അവിടെ തന്നെയാണ്. പിന്നെ അത് പഴയ മോഡൽ ബിൽഡിംഗ്, മരത്തിൻ്റെ എല്ലാ കൊത്തുപണികളും ഉള്ളതാണ്. അതിൻ്റെ ശേഷവും കളക്ടറേറ്റ് ഒരു 30 കൊല്ലം മുമ്പാണ് ലവണ്ണ ഒഴിവാക്കിയത്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ കോമൺവെൽത്ത്. അന്ന് കോഴിക്കോട് ഏറ്റവും ഫേമസ് ഉള്ളതാണ് കോമൺവെൽത്തിൻ്റെ. എങ്ങനെയാണെന്ന് ബെഡ്ഷീറ്റ്, ടർക്കി, ബാട്ടവൽ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മിഡ് അവിടെ പ്രൊഡക്ഷനാണ്, അതായത് എക്സ്പോർട്ട് ക്വാളിറ്റി. ഇതിനങ്ങാടിയിൽ തീരെ ഇപ്പം തുണിക്കട ഇല്ല. പിന്നെ അവിടെ മൊത്തം അരി മറ്റുള്ള സാധനങ്ങളായി. SM സ്ട്രീറ്റിലും ആദ്യം തുണിക്കടകൾ കുറവായിരുന്നു. ഒന്ന് മെട്രോ, രണ്ടാമത്തെ വിട്ടൽ റാവ്, പിന്നെ S ആനന്ദാജിഷ, രാംസൺസ്, പിന്നെ TK, പിന്നെ പഴയ കണ്ണൂർ ഷോപ്പ്. ഇങ്ങനെയോ മിഠായി തെരുവിൻ്റെ തുണി ഷോപ്പുള്ളൂ, ബാക്കി മുഴുവൻ സ്വീറ്റ്സിൻ്റെ കടകളാണ്. രൂപം ഏകദേശം പഴയമായി തന്നെ എപ്പോഴും ഉള്ളത്. പഴയമായി തന്നെ ആ റോഡ് മാത്രം ഇപ്പോൾ ചേഞ്ച് ചെയ്തിരുന്നു. പക്ഷെ അന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ആൾ കുറവ്, പിന്നെ തുണി ഷോപ്പുകൾ കുറവ്, പിന്നെ ഈ റോഡുകളെല്ലാം അന്ന് ഓപ്പൺ ആണല്ലോ. നേരെ പോയിട്ട് മാനാഞ്ചിറ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് പോകുന്നുണ്ടാണ്ട്. പഴയ മാനാഞ്ചിറ അതേമാതിരി തന്നെ ഉണ്ട്. അന്ന് ഈ സ്റ്റേഡിയം ഒന്നുമില്ല, പിന്നെ ഫുള്ള് ഫുട്ബോള്, ഈ വേൾഡ് കപ്പിൻ്റെ മാതിരിയുള്ള എല്ലാ കളിയും മാനാഞ്ചിറയിലാണ് വരിക, ഓപ്പണാണ്. പിന്നീടാണ് അത് ഗാലറി എല്ലാം കെട്ടിയിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ ടിക്കറ്റെല്ലാം വെച്ചത്. എന്തെങ്കിലും ഓപ്പണായിട്ട് എല്ലാവർക്കും കാണാം. ഞാൻ പഠിച്ചത് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ്, 10th വരെ. ആ സമയത്ത് പ്രീ ഡിഗ്രി ഒന്നുമില്ല, ഇൻ്റർമീഡിയറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഡിഗ്രിയാണ്. ഡിഗ്രി അന്ന് യൂണിവേഴ്സിറ്റി ഒന്നുമില്ല കോഴിക്കോട്, കേരളത്തിൽ തന്നെ വളരെ കുറവാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ്. അന്ന് ഫാദറിൻ്റെ കൂടെ തന്നെ ആയതുകൊണ്ട് അതുമാത്രമേ നമുക്ക് അറിയുള്ളൂ. സഹായിക്കുന്നത് ഞാൻ തന്നെ അധികം ഇരിക്കുന്നത്. ഞാൻ അവിടെ വെച്ചിട്ടാണ് ഈ അറബി ലാംഗ്വേജ് എല്ലാം പഠിക്കുന്നത്. പിന്നെ ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറബികൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെ ഏറ്റവും വലിയ ഒരു സ്നേഹിതനുണ്ടായിരുന്നു ആ കാലത്ത്. മുപ്പത് ഇവിടെ ഒരു കോഴിക്കോട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അന്ന് എല്ലാ അറബികളും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും കോഴിക്കോട് കല്യാണം കഴിക്കും. അപ്പോൾ അയാൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നീ പറഞ്ഞോ, തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഒരു 2-3 മണിക്കൂർ മുമ്പിലിരിക്കും വൈകുന്നേരം വരെ. ഏത് അറബി രാഷ്ട്രങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് ഞാൻ സംസാരിക്കും. പക്ഷേ എല്ലാ സ്ഥലത്തും കുറച്ച് ലാംഗ്വേജിന് അറബി തന്നെ ആണെങ്കിലും ചില സ്ഥലത്ത് ഭയങ്കര ടഫായിരിക്കും. ഈ സൗദിക്കാർ അറബി പറയുന്നത് ഭയങ്കര നമ്മളെ ഖുറാൻ്റെ ഇത് പ്രകാരമാണ് പറയുക. മറ്റുള്ളതെല്ലാം നമ്മൾ നാടൻ ഭാഷയാണ്. ഇപ്പോൾ നമ്മളിവിടെ നാട്ടിൽ കോഴിക്കോട് തന്നെ ഒരു മലയാളം പറയും, എറണാകുളം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലാണ് സംസാരിക്കൽ.
അപ്പോൾ ഇവരെല്ലാം ചോദിക്കും,

0: നീ എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു? ആരെ കൂടെയാണ് നിന്നത്? ഒരു 19 വർഷം നിൽക്കാണ്ട് നിനക്ക് ഇങ്ങനെ അറബി പറയാൻ പറ്റൂല.
1: മിഠായി തെരുവിലെ മെട്രോ സ്റ്റോഴ്സ് എന്ന കടയിൽ 40 വർഷത്തിലേറെയായി സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഷെയ്ഖ് ഉസ്മാൻ എന്ന സാഹിബിന്റെ ഓർമ്മകളും അനുഭവങ്ങളും തുടർന്ന് കേൾക്കാം അടുത്തയാഴ്ച.
2: ഒരു തെരുവിന്റെ കഥ.
3: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൈത്തപ്പുറം വരികൾ എഴുതി രവി ബോംബെ ഈണം പകർന്ന് യേശുദാസ് പാടിയത്, ചിത്രം പാഥേയം.

അടുത്ത ഗാനം കേൾക്കാം. സല്ലാപം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ജോൺസൺ.

മലയാളം ചലച്ചിത്രഗാനങ്ങളാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കാം ചിത്രപാടിയ ഗാനം വൈശാലി എന്ന ചിത്രത്തിന് വേണ്ടി. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം.

ബേണി ഇഗ്നീഷ്യസിൻ്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം മേലെ വാര്യത്തെ മാലാഖക്കുട്ടികൾ. ഈ ഗാനം എഴുതിയത് എസ് രമേശൻ നായർ.

മലയാളം ചലച്ചിത്രഗാനങ്ങളാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നക്ഷത്രത്താരാട്ട് എന്ന ചിത്രത്തിൽ നിന്നും. പാടിയത് MG ശ്രീകുമാർ, ചിത്ര, ശ്രീവിദ്യ, ആൻഡോ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സുതാര.

മലയാളം ചലച്ചിത്രഗാനങ്ങളാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം അമൃതം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയത്. കൈതപ്രത്തിൻ്റെ രചന, MJ ചന്ദ്രൻ്റെ സംഗീതം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ് എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും

0: അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
0: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8-2 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
0: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
0: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
5: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 10:00.

FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. ജസ്റ്റിസ് കെ ടി തോമസ്, പി നാരായണൻ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, കലാമണ്ഡലം വിമല മേനോൻ ഉൾപ്പെടെയുള്ള മലയാളികൾ പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ആനുകൂല്യം ലഭിക്കും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ്. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസം ആയിരിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ 1000-ാമത് വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യാനൊരുങ്ങുന്നു. മദർഷിപ്പ് MSC ലൂസിയാന നാളെ വൈകിട്ട് തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് തുറമുഖം അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ സ്പേസ് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഇന്ന് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കൊല്ലം ജില്ലകളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. FIH ഹോക്കി പ്രോ ലീഗിൽ പാകിസ്ഥാനെ 3-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇന്ത്യ. ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള രഞ്ജിനി പരിപാടിയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സുസ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഞങ്ങൾക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട മൊബൈൽ നമ്പർ പറയാം, 9400024440. ഒരിക്കൽ കൂടി, 9400224440. ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് തൻ്റെ പ്രിയ പത്നി ഡോക്ടർ സരിതയ്ക്കു വേണ്ടി മേത്തോട്ട് താഴത്തു നിന്നും അഡ്വക്കേറ്റ് ജയദീപ് സിംഗ് ആണ്. കൈത്തപ്രം വരികളെഴുതി ജോൺസൺ ഈണം പകർന്ന് യേശുദാസും ചിത്രയും ആലപിച്ച ഈ ഗാനം ഏഴര പൊന്നാന എന്ന ചിത്രത്തിൽ നിന്നും.

രഞ്ജിനിയിലെ അടുത്ത ഗാനത്തിനായി കാത്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള നീതുവാണ്. നീതുവിൻ്റെ ഇഷ്ടഗാനം അമ്പിളി എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷും മധുവന്തി നാരായണനും പാടിയത് വിനായക് ശശികുമാറിൻ്റെ രചന, വിഷ്ണു വിജയുടെ സംഗീതം.

രഞ്ജിനിയിലെ അടുത്ത ഗാനത്തിനായി കാതോർത്തിരിക്കുന്നത് കോട്ടുള്ളിൽ നിന്നുള്ള രമണിയാണ്. സന്തോഷ് വർമ്മ രചിച്ച് അൽഫോൺസ് ഈണം പകർന്ന് ശ്രേയാ ഘോഷാൽ പാടിയ ഈ ഗാനം ബിഗ് ബി എന്ന ചിത്രത്തിൽ നിന്നും.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

രഞ്ജിനി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി രഞ്ജിനി പരിപാടി തുടർന്ന് കേൾക്കാം. വിനായക് ശശികുമാർ വരികൾ എഴുതി വിഷ്ണു വിജയ് ഈണം പകർന്ന് സൂരജ് സന്തോഷ് ആലപിച്ച ഗാനം, ചിത്രം ഗപ്പി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പൊറ്റമ്മൽ നിന്നും ഹരിശങ്കർ.

രഞ്ജിനിയിലെ അടുത്ത ഗാനത്തിനായി കാത്തിരിക്കുന്നത് പേരാമ്പ്രയിൽ നിന്നുള്ള ദേവൂട്ടിയാണ്. മൂന്നാം പക്കം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ഇളയരാജ.

രഞ്ജിനിയിൽ അടുത്തതായി പേരാമ്പ്രയിലെ എടവരാട് നിന്നുള്ള ഗൗരികൃഷ്ണയുടെ ഇഷ്ടഗാനമാണ് പവിത്രം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനം എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് ശരത്.

ഈ അടുത്ത് വിവാഹിതരാവുന്ന കണ്ണനും അമയയ്ക്കും വേണ്ടി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കല്യാണരാമൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗായത്രിയും യേശുദാസും പാടിയത്, കൈതപ്രത്തിൻ്റെ വരികൾ ബേണി ഇഗ്നീഷ്യസിൻ്റെ സംഗീതം.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആറ്റിങ്ങൽ നിന്നുള്ള ജയന്തിയാണ്. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി മോഹൻ സിത്താര ഈണം പകർന്ന് യേശുദാസ് പാടിയ ഈ ഗാനം ദാദാ സാഹിബ് എന്ന ചിത്രത്തിൽ നിന്നും.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മുക്കത്ത് നിന്നും ദേവനന്ദയാണ്. ഫൈവ് ഫിംഗേഴ്സ് എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയത്.

ഇന്നത്തെ രഞ്ജിനിയിലെ അവസാന ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. മൈ ബിഗ് ഫാദർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ രചന, അലക്സ് പോളിൻ്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഫറൂഖിൽ നിന്നും ശർമ്മിള.

ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. രഞ്ജിനിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം ശുഭരാത്രിയും നേരുന്നു.